ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948.

ജ്യേഷ്ഠം 20, കൊല്ലവർഷം 1201, ഇടവം 27. 2026 ജൂൺ 10, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിക്കുന്നു.
1: സ്ത്രീ ശക്തി സ്വരൂപിണിയാണ്. ഉത്തമയായ സ്ത്രീയുടെ പാതിവൃത്യ ശക്തി ഈ പ്രപഞ്ചത്തെ പോലും കീഴ്മേൽ മറിക്കാൻ പര്യാപ്തമാണ്. അതിനുദാഹരണമായി ഒരു പുരാണ കഥ പറയാം. പണ്ട് പ്രതിഷ്ഠാനമെന്ന ഒരു ദേശത്ത് കൗശികൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അയാൾ കുഷ്ഠരോഗിയുമായിരുന്നു. എങ്കിലും അയാളെ അയാളുടെ ഭാര്യ ദൈവത്തെപ്പോലെ കരുതി സേവിച്ചിരുന്നു. അയാളെപ്പോഴും അവളോട് ശണ്ഠ കൂടുകയും ശകാരിച്ചു കൊണ്ടിരുന്നിട്ടും അവളുടെ സ്നേഹാദരങ്ങൾക്ക് കുറവ് നേരിട്ടിരുന്നില്ല. അയാൾ അവൾക്കെപ്പോഴും പരമപൂജ്യനായിരുന്നു. ഒരിക്കൽ അവിടെയുണ്ടായിരുന്ന സുന്ദരിയായ ഒരു വേശിയെപ്പറ്റി കേൾക്കാനിടയായ കൗശികൻ അവളുടെ അടുക്കലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഭാര്യയായ അനസൂയയെ നിർബന്ധിച്ചു. പതിവ്രതകൾക്ക് ഭർത്താവിൻ്റെ ഏതൊരു അഭിലാഷവും ആദരണീയമായിരിക്കും. ഭർതൃഭക്തയായിരുന്ന അനസൂയ ഭർത്താവിൻ്റെ അഭീഷ്ടം നിറവേറ്റാനായി അയാളെ തോളിലെടുത്തുകൊണ്ട് വേശ്യാഭവനത്തിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ പല കാഴ്ചകളും ഉണ്ടായിരുന്നിട്ടും അവൾ അതൊന്നും കണ്ടിരുന്നില്ല. രാജകൽപ്പന പ്രകാരം മാണ്ഡവ്യൻ എന്ന മുനിയെ ആ വഴിയുടെ ഒരു ഭാഗത്തായി ശൂലത്തിൽ കോർത്തു നിർത്തിയിരുന്നു. അതിൻ്റെ സമീപത്തുകൂടി പോയതുകൊണ്ട് ആ മുനിയുടെ ദേഹത്ത് കൗശികൻ്റെ പാദങ്ങൾ തട്ടിയതുകൊണ്ട് ശൂലത്തിൽ കിടന്ന അയാൾക്ക് അത്യധികം വേദന അനുഭവപ്പെടുകയാൽ തൽക്ഷണം കോപിഷ്ഠനായി തീർന്ന പാണ്ഡവ്യൻ സൂര്യൻ ഉദിക്കുമ്പോൾ നീ മരിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ശാപം തൻ്റെ ദേഹത്ത് മുട്ടിയ കൗശികനെ ഉദ്ദേശിച്ചാണെന്ന് അനസൂയയ്ക്ക് മനസ്സിലായി. ഇത് കേട്ടപ്പോൾ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് കൗശികൻ്റെ ഭാര്യയും പറഞ്ഞു. പിന്നീട് സൂര്യോദയമുണ്ടായിട്ടില്ല. അങ്ങനെ സൂര്യോദയമുണ്ടാകാതെ പല രാത്രികളും തുടർന്നുപോയി. കാലം വളരെ കടന്നുപോയി. പകലുദിക്കാതെ രാത്രി മാത്രമായി കണ്ട ദേവന്മാർ ഭയാകുലരായിത്തീർന്നു. ലോകാവസാനത്തിൻ്റെ തുടക്കമാണോ എന്ന് അവർ പലരും ചിന്തിച്ചു. ഭൂമിയിൽ മനുഷ്യർക്കാർക്കും കാലഗണനയനുസരിച്ച് യാഗാദി കർമ്മങ്ങൾ ചെയ്യാനാകാതെയായി. പ്രശ്നപരിഹാരത്തിന് മാർഗം കാണാതെ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. കഥകളെല്ലാം കേട്ട ബ്രഹ്മാവ് പറഞ്ഞു, പാതിവൃത്യത്തിന് ശക്തിയാണ് ഈ അവസ്ഥയ്ക്കു കാരണം. സൂര്യൻ ഉദിക്കാതിരിക്കുന്നത് പാതിവൃത്യത്തിൻ്റെ മഹാത്മ്യം നിമിത്തമാണ്. സൂര്യോദയമുണ്ടാകാത്തതു കാരണം മനുഷ്യർക്കും വളരെയധികം ഹാനി സംഭവിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചെന്ന് കൗശികപത്നിയും പതിവ്രതാരത്നവുമായ അനസൂയയെ സമാധാനിപ്പിക്കൂ. അപ്പോൾ സൂര്യൻ ഉദിക്കും നിശ്ചയം. ദേവന്മാരെല്ലാം പതിവ്രതയായ അനസൂയയുടെ അടുക്കൽ ചെന്ന് അവളെ സമാധാനിപ്പിച്ചു. അവൾ സൂര്യനെ ഉദിപ്പിച്ചു. മാണ്ഡവ്യ ശാപത്താൽ കൗശികൻ മരിച്ചെങ്കിലും അയാൾ

0: അയാളെ ദേവന്മാർ ജീവിപ്പിച്ചു. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി എത്ര ക്ലേശങ്ങൾ സഹിച്ചും ശുശ്രൂഷകൾ ചെയ്തും ഭർത്താവിനെ ഈശ്വരനായി കണ്ട് പ്രസാദിപ്പിക്കുന്ന സ്ത്രീയുടെ ആത്മബലമാണ് പാതിവൃത്യ ശക്തി. ആ ശക്തിക്കു കീഴിൽ എല്ലാ അനഭിമതങ്ങളും അഗ്നിക്കിരയാകും. സ്ത്രീയുടെ പാതിവൃത്യ ശക്തിക്ക് സൂര്യൻ്റെ ചൂടുണ്ട്, കൊടുങ്കാറ്റിൻ്റെ ശക്തിയുണ്ട്, സമുദ്രത്തിൻ്റെ ആഴമുണ്ട്. അക്ഷന്തവ്യമായ ആ തീനാളങ്ങളാൽ എന്തിനേയും ദഹിപ്പിക്കാനുള്ള കരുത്തും അതിനുണ്ട്.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് കവനമന്ദിരം പങ്കജാക്ഷൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണനിർവഹണത്തിനും ഇന്ത്യയ്ക്കുവേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. വയനാട് ബത്തേരി കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 38 കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവുമായി കോഴിക്കോട്ട് 2 പേർ പിടിയിൽ. പരപ്പിൽ തങ്ങൾസ് റോഡ് സ്വദേശി മജീദ്, വെസ്റ്റ് ഹിൽ സ്വദേശി പ്രദീപ് എന്നിവരെയാണ് കസബ പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം എസ് ചന്ദ്രിക, ഉദയഗീതം വി മോഹൻ, ആർ ജയറാം, എൻ മീര എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം.

8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 44-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗസൌഖ്യം. ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് അക്ഷരച്ചെപ്പ് തുടരും. 11:00 ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ദന്താരോഗ്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. 12:00 കൂട്ടുകാരി, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ. വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിത റാണി രഞ്ജിത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്നിം PS എന്നിവർ സംസാരിക്കുന്നു. 12:20, 12:50, 2:02, വൈകുന്നേരം 4:00, 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്രഗാനങ്ങൾ. 12:40 AHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ഫുഡ് അലർജിയും ഹോമിയോ ചികിത്സയും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു. 1:02 ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:45 തിരൈപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ കർഷകർക്കായി കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. അനിൽകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 9:00 മൊഴിയാം ഒരു കഥ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ ഡോക്ടർ രതീഷ് PR അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കിള്ളിക്കുറിശി മംഗലം EP രമേശ് വയലിൻ, KMS മണി മൃദംഗം, PV നാരായണൻ ഖടം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതീറിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C. കുറഞ്ഞ താപനില 24.5°C. പെയ്ത മഴ 2.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C. കുറഞ്ഞ താപനില 26°C. പെയ്ത മഴ 0.7 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി ആരംഭിക്കുകയാണ്. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പതിവ് പോലെ ആദ്യം
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലപിച്ചത് എസ് ചന്ദ്രിക.

ഇനി ഉദയഗീതം. വി മോഹൻ, ആർ ജയറാം, എൻ മീര എന്നിവരും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ ഇന്ന് ഉദയഗീതത്തിൽ കേൾക്കാം. കണ്ണും തുറന്നു ഞാൻ കണ്ണ തിരഞ്ഞെത്ര, കണ്ടില്ലെവിടെയും നിന്നെ എന്നാരംഭിക്കുന്ന ഗാനം ആദ്യം.

0: വി മോഹൻ, ആർ ജയറാം, എൻ മീര എന്നിവരും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് ഇന്ന് ഉദയഗീതത്തിൽ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 321 9495 56 3 2 1 9495 56 3 2 1. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വി ബി ജി റാംജി ജൂലൈ 1 ആരംഭിക്കും. അതുവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്ത ജോലിക്ക് കൂലി തടസ്സപ്പെടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കാശ്മീരിൽ പ്രക്ഷോഭത്തിനിടെ പ്രതിഷേധക്കാരും പാക് സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20-ലേറെ പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. കേരളത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിന് വിവിധ ബോർഡുകൾ നടത്തുന്ന 12-ാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് ഏകീകരണത്തിനായി സർക്കാർ കൊണ്ടുവന്ന പുതിയ നോർമലൈസേഷൻ രീതി ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. പരസ്പരം ആക്രമണം നിർത്തിയെന്ന് ഇറാനും ഇസ്രായേലും പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂർ പിന്നിടവേ ഹോർമൂസ് കടലിടുക്കിന് സമീപം US ഹെലികോപ്റ്റർ തകർന്നുവീണു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കളുള്ള സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 9-ൽ നിന്ന് 4-ആക്കി കുറച്ച് കേന്ദ്ര സർക്കാർ. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ എ ടീമിന് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക എ ടീമിനെ 8 റൺസിന് തോൽപ്പിച്ചു.
1: ഒരു അശ്രദ്ധമായ തമാശ ഒരു വ്യക്തിയെ മുറിവേൽപ്പിച്ചേക്കാം. വിദ്വേഷകരമായൊരു വാക്ക് സമൂഹത്തെ അപ്പാടെ ഉലച്ചേക്കാം. ലോകമെമ്പാടും കേരളത്തിലും മതമോ ജാതിയോ ലിംഗവ്യത്യാസമോ അടിസ്ഥാനമാക്കിയുള്ള പ്രസംഗങ്ങളും പോസ്റ്റുകളും പലപ്പോഴും വെറും ട്രോളിംഗ് അല്ലെങ്കിൽ വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നിങ്ങനെ തള്ളിക്കളയുകയാണ് പതിവ്. എന്നാൽ അനന്തരഫലങ്ങൾ അത്ര ലഘുവായതല്ല. ഏതോ ഒരു സ്ക്രീനിൽ ഒരു കമന്റായി ആരംഭിക്കുന്നത് അയൽപ്പക്കത്ത് ഭയമോ സമൂഹത്തിനുള്ളിൽ അവിശ്വാസമോ ചിലപ്പോൾ തെരുവുകളിലെ അക്രമമായോ അവസാനിച്ചേക്കാം. സമീപകാല അന്താരാഷ്ട്ര പഠനങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകളും മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് വിദ്വേഷ പ്രസംഗം വേഗത്തിൽ പടരുകയും ഏറെ ദൂരെയുള്ള ആളുകളിൽ എത്തുകയും മുമ്പെന്നത്തേക്കാളും ഭയാനകമായ നാശങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ്.
2: എന്റെ പേര് ഹരികൃഷ്ണ ആർ എസ്. സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമായി ഉപയോഗിക്കുന്ന യുവജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ സമീപകാലത്തായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന വിദ്വേഷ പ്രചരണങ്ങളെ വളരെ ആശങ്കയോടുകൂടി നോക്കി കാണേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായും രാഷ്ട്രീയമായും ഞാൻ പുലർത്തുന്നത്. കാരണം ഏതൊരു സമൂഹവും വളർച്ച കൈവരിക്കുന്നത് അല്ലെങ്കിൽ പുരോഗതി കൈവരിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങളെ അവരുടെ ഒരു തരത്തിലുള്ള സ്വത്വങ്ങളുടെ പേരിലും അകറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹം എന്ന നിലയിൽ മുന്നേറാൻ കഴിയും. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ കേരള നവോത്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ മനുഷ്യരെ അവരുടെ സ്വത്വത്തിന്റെ പേരിൽ അകറ്റി നിർത്തരുതെന്നും മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്നും തിരിച്ചറിയുക എന്നതായിരുന്നു നവോത്ഥാന കാലത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്നത് തന്നെ. എന്നാൽ അതിലൂടെ എല്ലാം നമ്മൾ നേടിയെടുത്ത മൂല്യങ്ങളിൽ നിന്നും പിന്നോട്ട് നടക്കുന്ന തരത്തിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുകയും ഓരോ മനുഷ്യന്റെയും സ്വത്വമെന്തെന്ന് ചികഞ്ഞെടുത്ത് ആ സ്വത്വത്തിന് പിന്നിൽ വസ്തുതാപരമല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യരെ അന്യവൽക്കരിക്കുക എന്നതാണ് വിദ്വേഷ പ്രസംഗങ്ങൾ ചെയ്യുന്നത്.
3: എന്റെ പേര് ഗംഗ. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയും അക്രമവും വളർത്താൻ ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകുന്ന വിദ്വേഷ പ്രസംഗത്തോളം മറ്റൊന്നിനും സാധിക്കുന്നില്ല എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങൾക്കിടയിലെ ഐക്യവും സൗഹാർദ്ദവും തകർക്കുകയും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ പോലും നമ്മുടെ മതേതരത്വ മൂല്യങ്ങളെ പോലും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ഡിജിറ്റൽ

0: പേടിപ്പെടുത്തുന്ന പ്രശ്നം. ഓരോ വ്യക്തികളും സ്വയം മാധ്യമ സ്ഥാപനങ്ങളായി അടയാളപ്പെടുത്തുകയും ആ രീതിയിൽ മാധ്യമങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന കാലത്ത് ഈ മാധ്യമങ്ങൾ തന്നെ തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് വരാൻ വേണ്ടിയിട്ട്, പുതിയ കാലത്ത് റീച്ച് എന്ന വാക്ക് വെച്ച് അടയാളപ്പെടുത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ വിദ്വേഷ പരാമർശങ്ങളെ, വിദ്വേഷ പ്രകടനങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തെ കൃത്യമായി അടയാളപ്പെടുത്താനോ ഇല്ലാതാക്കാനോ നമുക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ഭീഷണിയായിട്ടുള്ളത്.
1: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒറ്റപ്പെട്ട പരാമർശങ്ങളെ വൈറൽ കണ്ടന്റാക്കി വിദ്വേഷ പ്രസംഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. വൈകാരികവും ആവേശഭരിതവും പ്രകോപനപരവുമായ കണ്ടന്റ് പലപ്പോഴും അൽഗോരിതങ്ങളാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. കാരണം അത് കൂടുതൽ ആളുകൾ ആ പോസ്റ്റിൽ എൻഗേജ് ആകുന്നു. തൽഫലമായി പ്രകോപനപരമായ സന്ദേശങ്ങൾ പലപ്പോഴും സമതുലിതമായ ചർച്ചകളെക്കാൾ വേഗത്തിൽ പടർന്നു പിടിക്കുന്നു.
2: സോഷ്യൽ മീഡിയ വഴിയുള്ള വിദ്വേഷ പ്രചരണങ്ങള് സത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്.
1: രാഷ്ട്രീയ നിരീക്ഷകനും ഐ ടി വിദഗ്ധനുമായ ജോസഫ് സി മാത്യു:
2: സത്യത്തിൽ ഇത് രാഷ്ട്രീയ നേതാക്കളെക്കാളിൽ പൊതു രംഗത്ത് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് ഇത് വളരെ മോശമായി ബാധിക്കുന്നത്. നമ്മുടെ പക്കൽ ഇന്ന് ആവർത്തിച്ച് ഈ പോളുകളും സോഷ്യൽ മീഡിയയിലും കൂടെ ഒരു വിഷയം വരുന്നത് സോഷ്യൽ മീഡിയ നടത്തുന്ന കമ്പനികളുടെ കച്ചവട താല്പര്യത്തിന് അനുസൃതമായിട്ടാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അവർ ഈ സൗജന്യ സേവനം നമുക്ക് തരുന്നത്, അവരുടെ റവന്യൂ മോഡൽ എന്താണ്, അവരുടെ റവന്യൂ മോഡൽ നമ്മുടെ ഈ വിവരങ്ങൾ വിറ്റഴിക്കുന്നതാണ്, അത് പ്രചരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങളാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്തരം സമാനമായ പരസ്യങ്ങൾ, മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വിദ്വേഷം പരത്തുന്നത് ഒരിക്കൽ ചെയ്താൽ, നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ ആ സമാനമായ വാർത്തകൾ നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. ഇത് ബോധ്യപ്പെട്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മുടെ സ്വകാര്യതയും സംരക്ഷിക്കപ്പെടണം, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം.
1: പരമ്പരാഗത മാധ്യമങ്ങളും ഡിജിറ്റൽ വാർത്താ പ്ലാറ്റ്ഫോമുകളും അതിലോലമായ സ്ഥാനമാണ് ഇക്കാര്യത്തിൽ വഹിക്കുന്നത്. ഉത്തരവാദിത്വമുള്ള പത്രപ്രവർത്തനത്തിന് വിദ്വേഷ പ്രസംഗം തുറന്നു കാട്ടാൻ കഴിയും.
3: വിദ്വേഷ പ്രസംഗങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിസരമുണ്ട്, അത് ശൂന്യതയിൽ സംഭവിക്കുന്ന ഒന്നല്ല.
1: മുതിർന്ന പത്രപ്രവർത്തകൻ കെ എ ജോണി:
3: അപ്പൊ അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്ക്, മാധ്യമങ്ങൾക്ക് ഈ വിദ്വേഷ പ്രസംഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ അവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങളിൽ വസ്തുതയില്ല എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നതിന് മാധ്യമങ്ങൾ തയ്യാറാകണം എന്നുള്ളത്. ഫാക്ട്സ് ആർ സേക്രഡ് ബട്ട് കമന്റ് ഈസ് ഫ്രീ. അഭിപ്രായങ്ങൾ പലരും പല വഴിക്കും പറയുമെങ്കിൽ പോലും നമ്മൾ ഈ വസ്തുതകൾ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷ പ്രസംഗങ്ങളുടെ മുന ഒടിഞ്ഞു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
1: രാഷ്ട്രീയം എല്ലായ്പ്പോഴും ശക്തമായ വിയോജിപ്പുകളുടെ സംവാദങ്ങളുമാണ്. എന്നാൽ വിദ്വേഷ പ്രസംഗം ജനാധിപത്യ സംവാദത്തെ തമ്മിലടിയിലേക്ക് എടുത്തെറിയുന്നു. വ്യാജ വിവര ശൃംഖലകൾ, ട്രോൾ ആർമികൾ പൊതുജനാഭിപ്രായത്തെയും തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കുന്ന ഐഡന്റിറ്റി അധിഷ്ഠിത വാചാടോപങ്ങൾ എന്നിവയെക്കുറിച്ച് ലോകമെമ്പാടും ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
4: ഇന്ത്യ പോലുള്ള സമൂഹത്തിൽ പലതരത്തിലുള്ള ഭിന്നതകളുള്ള മനുഷ്യരുണ്ടാവും.
1: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ്:
4: അവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് ഭിന്നതകൾക്കിടയിൽ വിദ്വേഷം കയറ്റിവിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ്. കാരണം അത് പിന്നെ പിടിച്ചാൽ കിട്ടണമെന്നില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന പല കലാപങ്ങളുടെയും തുടക്കം എന്നുള്ളത് നിർദോഷം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചാണ്. ഒരാൾ ഒരു കൃത്യം ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്തു എന്നിരിക്കട്ടെ, അതിന്റെ പേരിൽ അയാളെ നിയമത്തിന് നടപടിക്ക് വിധേയമാക്കുക എന്നുള്ളതല്ലാതെ അയാളുടെ സമുദായത്തെ എടുക്കുക അല്ലെ കമ്മ്യൂണിറ്റിയെ എടുക്കുക, അതിനെതിരെ വിദ്വേഷം പടർത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുക, അതൊന്നും ട്രോളിന്റെ വകുപ്പിൽ വരുന്നതല്ല, അതൊന്നും മനുഷ്യന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യങ്ങളല്ല. അത് ക്രിമിനൽ കുറ്റങ്ങളാണ്. ആ ക്രിമിനൽ കുറ്റങ്ങളെ അങ്ങനെ തന്നെ നേരിടേണ്ടതുണ്ട്. അത് സാധാരണഗതിയിലുള്ള ക്രിമിനൽ കുറ്റമല്ല, അത് സൊസൈറ്റിക്കെതിരെ ചെയ്യുന്ന വളരെ ഗൗരവപ്പെട്ട ക്രിമിനൽ കുറ്റമാണ്. സുപ്രീംകോടതിയുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് വിദ്വേഷമുണ്ടാക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള വർത്തമാനവും അതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ല, അതിന് ലഘൂകരണമില്ല, എക്സ്ക്യൂസുകളും ഒഴിവ് കഴിവുകളും ഇല്ല എന്നുള്ളത് തന്നെയാണ്.
1: വിദ്വേഷ പ്രസംഗം നിയമപരമായി വെറുമൊരു ധാർമ്മിക ആശങ്കയല്ല. വിദ്വേഷവും വിവേചനവും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് നിയമങ്ങളുണ്ട്.
5: വിദ്വേഷ പ്രസംഗങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്.
1: അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ:
5: അതുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലുമുള്ള പോലീസ് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ അതിനെ വേണ്ട ഗൗരവത്തിൽ കാണാത്തതിനെ സുപ്രീം കോടതി വളരെ ശക്തമായി വിമർശിക്കുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും

0: ങ്ങളിലെയും പോലീസ് ചീഫുമാർക്ക് വിദ്വേഷ പ്രസംഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് കർശനമായ നടപടി സ്വീകരിക്കാനും FIR രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനും കുറ്റപത്രം സമർപ്പിക്കാനും ഒക്കെയുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. മാത്രമല്ല അതിന് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ മറ്റോ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ ആളുകൾ എന്ന് പരിശോധിക്കാൻ സൈബർ പോലീസ് സംവിധാനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചെയ്തിട്ടുണ്ട്. നേരത്തെ 153A IPSCയുടെ അതൊരു കുറ്റകൃത്യമായിരുന്നു. ഇന്നിപ്പോ DNS ഒക്കെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വ്യാഖ്യാനിക്കുന്നവയാണ്.
1: ഓരോ വിദ്വേഷ മുദ്രാവാക്യത്തിന് പിന്നിലും ഉന്നം വയ്ക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. ഇരകൾ വെറും സ്ഥിതിവിവര കണക്കുകൾ മാത്രമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ട ഇടങ്ങളിൽ സുരക്ഷിതരല്ലെന്ന് തോന്നാൻ തുടങ്ങുന്ന അയൽക്കാരോ സഹപ്രവർത്തകരോ സഹപാഠികളോ കുടുംബങ്ങളോ ആണ്.
2: സത്യം ചെരുപ്പിട്ട് തുടങ്ങുമ്പോഴേക്കും തെറ്റായ കാര്യങ്ങൾ ലോകം മുഴുവൻ പ്രചരിച്ചു കാണും എന്നുള്ള രീതിയിലാണ് എല്ലാ വ്യാജ പ്രചാരണങ്ങളും അതിന്റെ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്.
1: AI ട്രെയിനർ റിസർച്ചറും ഫാക്ട് ചെക്കറുമായ YP ഹബീബ് റഹ്മാൻ.
2: പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ വളരെയധികം വളർന്ന ഒരു പശ്ചാത്തലത്തിൽ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് വേണ്ടി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാണ് ഇത്തരം ഉള്ളടക്കങ്ങൾ പ്രചരിക്കുന്നത് എന്ന് കാണാം. ഡിജിറ്റൽ സാക്ഷരതയിലും മാധ്യമ സാക്ഷരതയിലും നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന തലമുറ പ്രത്യേകിച്ചും അല്പം പിന്നിലാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. നിരവധി ഗവൺമെന്റ് സംരംഭങ്ങൾ ഇന്ന് ഇത്തരം സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലവിലുണ്ട്. അത് കേവലം സാക്ഷരത മാത്രമല്ല, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ സാക്ഷരതയ്ക്ക് കൂടി ഊന്നൽ നൽകുന്ന വിവിധ പദ്ധതികൾ തദ്ദേശ തലത്തിലൊക്കെ നടപ്പാക്കി വരുന്നുണ്ട്. എന്നാൽ മാധ്യമ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് മാധ്യമ ഉള്ളടക്കങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് വ്യാജ വാർത്തകളും വ്യാജ വിവരങ്ങളും തിരിച്ചറിയാനുള്ള ഒരു നൈപുണ്യം പ്രത്യേകിച്ചും നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് നൽകുന്ന തരത്തിലുള്ള ഒരു സംരംഭം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങേണ്ടതുണ്ട്. വസ്തുതാ പരിശോധകർ പലതരത്തിൽ ഫാക്ട് ചെക്കുകൾ ചെയ്ത് ഇത്തരം പ്രചാരണങ്ങളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഒരു വ്യാജ പ്രചാരണം പുറത്തു വന്നതിന് ശേഷം അതിനെ പ്രതിരോധിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് തെറ്റായ പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിനെ ചെറുക്കുക എന്നുള്ള രീതിയാണ്.
1: ട്രോളുകൾ തീപ്പൊരി സൃഷ്ടിച്ചേക്കാം, എന്നാൽ വിദ്വേഷ പ്രസംഗങ്ങൾ വിശ്വാസവും ഐക്യവും ജനാധിപത്യ മൂല്യങ്ങളും എരിച്ചു കളയുന്ന കാട്ടുതീയാണ്. പരസ്പരം വിയോജിക്കുന്നതുകൊണ്ട് ഒരു സമൂഹം അപൂർവമായി മാത്രമേ തകരുകയുള്ളൂ. എന്നാൽ മനുഷ്യർക്കിടയിലെ പരസ്പര വിശ്വാസം ഇല്ലാതാവുമ്പോൾ സമൂഹം ദുർബലമാകും. വിദ്വേഷത്തിനുള്ള യഥാർത്ഥ മറുമരുന്ന് നിശബ്ദതയല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള ചർച്ചകളും വിമർശനാത്മക ചിന്തയും ധാർമ്മികതയുള്ള മാധ്യമങ്ങളും ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സജീവമായ പൗരരുമാണ്. ഓൺലൈനിലോ പൊതുജനങ്ങൾക്കിടയിലോ പങ്കിടുന്ന ഓരോ വാക്കും വിളക്കി ചേർക്കുന്ന അല്ലെങ്കിൽ വിഭജിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സമൂഹത്തിന്റെ ഭാവി ഇതിൽ ഏത് തെരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും.
3: പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ ഇതേ സമയത്ത്.
4: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഏറ്റവും ഒടുവിൽ എൻ്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി, ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിലന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായി പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു എംഎൽഎ കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് എംഎൽഎയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൗണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 500,000 രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിങ്ങുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പട്രോളിങ്ങിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർഗോഡ് നിന്ന് PJ ജഗന്നിവാസൻ.
3: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഉദയം പടിഞ്ഞാറ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് സംഗീതം നൽകിയത് എ ടി ഉമ്മർ. ഇനി ഇന്നത്തെ ചോദ്യം. 2026 ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഇതാണ് ചോദ്യം, ആവർത്തിക്കാം. 2026 ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ സന്തുലിത വളപ്രയോഗം എന്ന പരിപാടിയുടെ ഭാഗമായി കർഷകരുടെ ആദ്യമായി എത്തിക്കുന്ന 25 മണ്ണ് സാമ്പിളുകൾ സൌജന്യമായി പരിശോധിക്കുന്നു. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കാർഷിക സർവകലാശാലയുടെ ഓണച്ചന്ത 2026 ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേക മഴമറ പദ്ധതിക്ക് കണ്ണാറയിൽ തുടക്കമാകുന്നു. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 നടക്കും. വെള്ളാനിക്കര കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ സജിത റാണി ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് മഴമറയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ബിനു പി ബോണി ചടങ്ങിൽ പങ്കെടുക്കും. കാലവർഷക്കെടുതികളിൽ നിന്നും പച്ചക്കറി വിളകളെ സംരക്ഷിച്ച് കൃത്യമായ അളവിൽ ഗുണമേന്മയുള്ള വിള ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ആധുനിക രീതിയിലുള്ള മഴമറകൾ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0487269907. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496565632, 9496569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. സബ്സിഡി വളം വിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും ചിട്ടയായതും കർഷക കേന്ദ്രീകൃതവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർസും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് അല്ലെങ്കിൽ FFS എന്ന പേരിൽ പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് അല്ലെങ്കിൽ ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഈ മാസം 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ എല്ലാ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ജില്ലയിലെ പട്ടികജാതി യുവതീ യുവാക്കൾക്കായി കാർഷികാനുബന്ധ മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം സ്റ്റൈപ്പൻഡോടുകൂടി നൽകുന്നു. 4 ഒഴിവുകളുണ്ട്. യോഗ്യത +2 അല്ലെങ്കിൽ VHSC. പ്രായപരിധി 25 മുതൽ 35 വയസ്സ് വരെ. തുടക്കത്തിൽ ദൈർഘ്യം 3 മാസത്തേക്ക്. ഫണ്ടിന്റെ ലഭ്യതയും പരിശീലനാർത്ഥികളുടെ പ്രകടനവും അടിസ്ഥാനമാക്കി 6 മാസം വരെ നീട്ടാവുന്നതാണ്. യോഗ്യരായവർ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുക: 0479942968 9447709706268. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം ഈ മാസം 18 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്ന അഭിരുചി പരീക്ഷയുടെയും മുഖാമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. ചെറ്റച്ചൽ ജേഴ്സി ഫാമിലെ 2026-27 പദ്ധതി നിർവഹണത്തിൽ ഈ ടെൻഡർ ഉൾപ്പെടുത്തി ഗ്രീൻ മിൽക്ക് പാക്കിംഗ്, ഗ്രീൻ മിൽക്ക് സെയിൽ എന്നിവയുടെ ടെൻഡർ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9495235020. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188248481. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
0: ജൂൺ 10 ചരിത്രവിശേഷം ഇനി കേൾക്കാം. ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യൻ വ്യവസായ രംഗത്തെ പ്രമുഖനും ബജാജ് ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനുമായിരുന്ന രാഹുൽ ബജാജ് ജനിച്ചത് 1938 ജൂൺ 10. 1965 ബജാജ് ഗ്രൂപ്പിന്റെ ചുമതലയേറ്റ അദ്ദേഹം ബജാജ് ചേതക് സ്കൂട്ടറുകളിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകേകി. 2006 മുതൽ 2010 വരെ അദ്ദേഹം രാജ്യസഭാംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യവസായ ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി 2001 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്തെ ഇന്നത്തെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടവരിൽ പ്രമുഖനാണ് രാഹുൽ ബജാജ്. ശാസ്ത്രരംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നാസ തങ്ങളുടെ സ്പിരിറ്റ് റോവർ ചൊവ്വ ദൌത്യത്തിനായി വിക്ഷേപിച്ചത് 2003 ജൂൺ 10. ചൊവ്വയിൽ പണ്ട് ദ്രവരൂപത്തിൽ വെള്ളമുണ്ടായിരുന്നു എന്നതിന്റെ ശക്തമായ ഭൂഗർഭശാസ്ത്ര തെളിവുകൾ സ്പിരിറ്റ് റോവർ കണ്ടെത്തി. വെറും 90 ദിവസത്തെ പ്രവർത്തന കാലാവധി പ്രതീക്ഷിച്ച് വിക്ഷേപിച്ച സ്പിരിറ്റ് റോവർ ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 6 വർഷത്തിലധികം ചൊവ്വയിൽ സജീവമായി പ്രവർത്തിച്ചു. 2009 ചൊവ്വയിലെ മണൽക്കുഴിയിൽ കുടുങ്ങിപ്പോയ റോവറുമായുള്ള ആശയവിനിമയം 2010 മാർച്ചിൽ പൂർണ്ണമായി നഷ്ടപ്പെടുകയും 2011 മെയ്യിൽ നാസ ഈ ദൌത്യം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയും ചെയ്തു. ചൊവ്വ ഗ്രഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകളെ മാറ്റിമറിച്ചതിൽ സ്പിരിറ്റ് റോവറിന്റെ പങ്ക് വളരെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ കായിക മത്സരങ്ങളിലൊന്നായ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ബോട്ട് റേസ് ആദ്യമായി നടന്നത് 1829 ജൂൺ 10. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ തെംസ് നദിയിലായിരുന്നു ലോകത്തെ മുൻനിര സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ മാറ്റുരച്ച ഈ ആദ്യ മത്സരം അരങ്ങേറിയത്. 2nd ലോകമഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയ ഒരു നിർണായക രാഷ്ട്രീയ നീക്കത്തിൽ 1940 ജൂൺ 10 ഇറ്റലി യുദ്ധപ്രഖ്യാപനം നടത്തിയത്. ഫാസിസ്റ്റ് സ്വേച്ഛാധിപതിയായ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഇറ്റലി ഫ്രാൻസിനും ബ്രിട്ടനുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. ജർമ്മനിയുടെ സൈനിക മുന്നേറ്റങ്ങളിൽ ആകൃഷ്ടനായാണ് മുസോളിനി ഹിറ്റ്ലറുടെ ആക്സിസ് സഖ്യത്തിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചത്. ഈ തീരുമാനം മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും യുദ്ധം വ്യാപിക്കുന്നതിന് കാരണമായി മാറി. എന്നാൽ ഈ യുദ്ധപ്രവേശനം പിൽക്കാലത്ത് ഇറ്റലിക്ക് കടുത്ത സാമ്പത്തിക തകർച്ചയും മുസോളിനിയുടെ പതനവുമാണ് സമ്മാനിച്ചത്. വൈദ്യുത കാന്തികതയുടെ പിതാവായി അറിയപ്പെടുന്ന പ്രശസ്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആന്ത്രേ മാരി ആംബിയർ 1836 ജൂൺ 10 അന്തരിച്ചത്. വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഏകകമായ ആംബിയർ ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു നയതന്ത്ര സംഭവം 1674 ജൂൺ 10 നടന്നത്. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവജി മഹാരാജിന്റെ കൊട്ടാരത്തിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ

0: ഔദ്യോഗിക പ്രതിനിധിയായ ഹെൻറി ഓക്സിൻഡൻ എത്തിയ ദിവസമാണിത്. ശിവജിയുടെ പ്രശസ്തമായ റായ്ഗഡ് കോട്ടയിൽ നടന്ന കിരീടധാരണ ചടങ്ങിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ സന്ദർശനം. മറാത്ത സാമ്രാജ്യവുമായി വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നികുതി ഇളവുകൾ നേടുന്നതിനുമാണ് ബ്രിട്ടീഷുകാർ ഈ ചർച്ച നടത്തിയത്. ഇന്ത്യൻ നാടകവേദിയിലെ കുലപതിയും ചലച്ചിത്രകാരനുമായിരുന്ന ഗിരീഷ് കർണാട് 2019 June 10 അന്തരിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക ലോകവുമായി, പ്രത്യേകിച്ച് മലയാള സിനിമയുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഭരതൻ സംവിധാനം ചെയ്ത തകര എന്ന ചിത്രത്തിന്റെ കന്നഡ പതിപ്പിലും കൂടാതെ നിരവധി പ്രശസ്ത മലയാള ചിത്രങ്ങളിലും അദ്ദേഹം പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ യയാതി, തുഗ്ലക് തുടങ്ങിയ നാടകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും കേരളത്തിലെ പ്രൊഫഷണൽ നാടകവേദികളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ മോഹൻ സിത്താര ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം കോവിൽ നട മണ്ണന്തല.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് ഗർഭാശയമുഴകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
3: ഗർഭാശയമുഴകൾ ഗൈനക്കോളജിക്കൽ പരിശോധനകളിൽ സാധാരണയായി പ്രത്യുൽപാദന പ്രായത്തിലുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്നു. ഓരോ മുഴകളും രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ നിന്നോ ഗർഭാശയ പേശികളിൽ നിന്നോ ആണ് ഉത്ഭവിക്കുന്നത്. ഇവയുടെ വളർച്ചയിൽ ഹോർമോണുകളായ ഈസ്ട്രജൻ, ഗ്രോത്ത് ഹോർമോൺ, ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ എന്നിവയ്ക്ക് പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും ഈസ്ട്രജൻ ഹോർമോണിനുള്ള സ്വാധീനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഗർഭാശയമുഴകൾ സാധാരണയായി ആർത്തവാരംഭത്തിന് മുമ്പ് കാണപ്പെടാറില്ല. ആർത്തവ വിരാമത്തിന് ശേഷം ഇവ വളരുന്നത് നിൽക്കുന്നു. ഗർഭകാലത്തും ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുമ്പോഴും ഇവയുടെ വലിപ്പം വർദ്ധിക്കുന്നതായി കാണപ്പെടുന്നു. ഇവയുടെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നത് അമിതമായ ആർത്തവ രക്തസ്രാവം, കൂടുതൽ തവണ ആർത്തവം ഉണ്ടാകുക, ക്രമമല്ലാത്ത ആർത്തവം അല്ലെങ്കിൽ ആർത്തവങ്ങൾക്കിടയിലുള്ള രക്തസ്രാവം. ഇത്തരത്തിലുള്ള അമിത രക്തസ്രാവം മൂലം വിളർച്ച ഉണ്ടാകാം. ആർത്തവ സമയത്തെ കഠിനമായ വേദന, വലിയ മുഴകൾ വയറിൽ തടിപ്പായും അടിവയറ്റിൽ ഭാരമായും അനുഭവപ്പെടാം. 4 സെന്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള മുഴകൾ വന്ധ്യതയ്ക്ക് കാരണമായേക്കാം. ഗർഭാശയത്തിന്റെ ഉൾവശത്തെ പാളിക്ക് താഴെ കാണപ്പെടുന്ന സബ്മ്യൂക്കസ് മുഴകൾ ഗർഭചിത്രത്തിന് കാരണമാകാറുണ്ട്. മുഴകൾ അവയ്ക്ക് ചുറ്റുമുള്ള മറ്റ് അവയവങ്ങളിൽ അമരുന്നതുമൂലം കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ തോന്നുക അല്ലെങ്കിൽ മൂത്രം തടസ്സപ്പെടുക, മലബന്ധം അനുഭവപ്പെടുക മുതലായവ ഉണ്ടാകാം. ചിലപ്പോൾ രക്തം കലർന്നതോ അല്ലാതെയോ ആയ യോനീസ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങൾ ഉള്ള പക്ഷം ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ നേടുക എന്നത് അനിവാര്യമാണ്. വിളർച്ച കണ്ടുപിടിക്കാൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, സെറം ഫെറിറ്റിൻ, TIBC മുതലായ ഘടകങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഗർഭാശയമുഴകളുടെ എണ്ണം, സ്ഥാനം, വലിപ്പം എന്നിവ മനസ്സിലാക്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ആവശ്യമാണ്. സാധാരണ സ്കാനിൽ കാണാത്ത അർബുദ സാധ്യതയുള്ള മാറ്റങ്ങൾ കണ്ടെത്താൻ MRI സഹായിക്കുന്നു. ഗർഭാശയ അർബുദം ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ DNC ആവശ്യമാണ്. അമിത രക്തസ്രാവമോ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള രക്തസ്രാവമോ ഉള്ള സ്ത്രീകളിൽ ഇത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഗർഭാശയത്തിനുള്ളിലെ പോളിപ്പുകൾ നേരിട്ട് കാണാനും അവ നീക്കം ചെയ്യാനും ഹിസ്റ്ററോസ്കോപ്പി ഉപയോഗിക്കുന്നു. വലിപ്പം കുറഞ്ഞതും ലക്ഷണങ്ങൾ ഇല്ലാത്തതുമായ ഗർഭാശയമുഴകൾ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ 6 മാസം കൂടുമ്പോഴും ഇവ നിരീക്ഷിച്ചാൽ മതിയാകും. എന്നാൽ വന്ധ്യത, ചുറ്റുമുള്ള അവയവങ്ങളിലെ സമ്മർദ്ദം, മുഴകൾ തിരിയുകയോ അമിതമായ വേദന ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ ഇല്ലാത്ത മുഴകൾക്കും ചികിത്സ ആവശ്യമായി വരാം. ചികിത്സയായി രക്തക്കുറവ് പരിഹരിക്കാൻ അയൺ തെറാപ്പി, മുഴകളുടെ വലിപ്പം കുറയ്ക്കാൻ മരുന്നുകൾ, ഇതിനു പുറമെ മുഴ നീക്കം ചെയ്യാനുള്ള സർജറി എന്നിവ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. മുഴകളുടെ വലിപ്പം, സ്ഥാനം, എണ്ണം, രോഗലക്ഷണങ്ങൾ എന്നിവ കണക്കിലെടുത്ത് വിദഗ്ധ ഡോക്ടർ ചികിത്സ നിശ്ചയിക്കുന്നതാണ്. എല്ലാ മുഴകളും ഭയപ്പെടേണ്ടവയല്ല. എന്നാൽ കൃത്യമായ നിരീക്ഷണവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ജീവിതശൈലി മാറ്റങ്ങളും ഫൈബ്രോയിഡുകളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കും.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് ഗർഭാശയമുഴകൾ.

0: ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി നേ വാങ്ങും.
6: അതെ ഏട്ടാ,
5: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
6: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
5: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
8: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
7: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
9: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
10: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 288 3856.
11: മനോയാനം.
12: മരണാസന്ന അനുഭവങ്ങൾ അഥവാ NDE എന്ന് വെച്ചാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ്. എക്കാലവും മനുഷ്യൻ അത്ഭുതമാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുകയും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതത്തിലെ ഏറ്റവും വ്യക്തവും ഘടനാപരവും അർത്ഥപൂർണവുമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നത് ശാസ്ത്രത്തിന് മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഈ അനുഭവങ്ങളെ കേവലം ഒരു മിഥ്യാഭ്രമമായോ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിന്റെ തെളിവായോ മാത്രം കാണുന്നതിന് പകരം അവ തലച്ചോറിന്റെ അത്ഭുതകരമായ ഒരു അതിജീവന തന്ത്രമാണെന്ന പുതിയ കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, സ്വന്തം അന്ത്യം അടുത്തെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ കടുത്ത ആഘാതത്തെ മറികടക്കാൻ തലച്ചോർ സ്വയമൊരുക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ഈ അനുഭവങ്ങൾ. ഹൃദയസ്തംഭനം സംഭവിക്കുന്ന നിമിഷങ്ങളിൽ തലച്ചോർ പെട്ടെന്ന് നിശ്ചലമാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ചിലപ്പോൾ സാധാരണയേക്കാൾ കൂടുതൽ സജീവമാകുകയാണ് ചെയ്യുന്നതെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾ ഒരേ സമയം അതിശക്തമായ വൈദ്യുത തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന ഊർജപ്രവാഹം മസ്തിഷ്കത്തിലെ ബോധമണ്ഡലത്തെയും കാഴ്ചയുടെയും ഓർമ്മയുടെയും കേന്ദ്രങ്ങളെയും അതിവേഗം ഉത്തേജിപ്പിക്കുന്നു. തന്മൂലം ശരീരം തളർന്നു കിടക്കുമ്പോഴും മനസ്സിനുള്ളിൽ അതിശയിപ്പിക്കുന്ന തിളക്കമുള്ള കാഴ്ചകളും കടന്നുപോയ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളും ഒരു സിനിമയിലെന്ന പോലെ മിന്നിമറയുന്നു. തലച്ചോറിന്റെ ഈ അവസാനത്തെ പടയോട്ടമാണ് മരണാസന്ന അനുഭവങ്ങൾക്ക് പിന്നിലെ ജൈവികമായ രഹസ്യം. മരണത്തിന്റെ വക്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ തീവ്രമായ ശാന്തതയും പ്രകാശവുമെല്ലാം പരിണാമപരമായ ഒരു ഗുണമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഗവേഷകനായ ഷാർലറ്റ് മാർഷൽ വാദിക്കുന്നു. പല ജീവികളിലും കാണപ്പെടുന്ന ടാനറ്റോസിസ് അഥവാ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ മരിച്ചതുപോലെ കിടക്കുന്ന തന്ത്രത്തിന് സമാനമാണിത്. അതിശക്തമായ വേദനയെയും ഭയത്തെയും അതിജീവിക്കാൻ തലച്ചോർ എൻഡോർഫിനുകൾ പോലുള്ള പ്രകൃതിദത്ത ലഹരി വസ്തുക്കൾ വൻതോതിൽ പുറപ്പെടുവിക്കുന്നു. ഈ രാസവസ്തുക്കൾ വേദനയെ ഇല്ലാതാക്കുകയും മനസ്സിനെ ഒരുതരം അതീന്ദ്രിയ സുഖത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ശരീരം തകരുന്നത് തിരിച്ചറിയുന്ന മസ്തിഷ്കം ആ തകർച്ചയുടെ ആഘാതം കുറയ്ക്കാൻ സ്വയം നിർമ്മിക്കുന്ന ഒരു മാനസിക സുരക്ഷാ കവചം കൂടിയാണിത്. ഈ അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തെ പാടെ മാറ്റിമറിക്കുന്ന രീതിയിലായിരിക്കും. മരണത്തിന്റെ വക്കിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറുന്നതും മരണഭയമില്ലാതാകുന്നതും ഇതിന്റെ ഭാഗമാണ്. തലച്ചോറിലെ സങ്കീർണമായ ശൃംഖലകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പുനഃക്രമീകരിക്കപ്പെടുന്നതുകൊണ്ടാകാം ഇത് സംഭവിക്കുന്നത്. ഇതിനെ ഒരുതരം അഡാപ്റ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിജീവനത്തിന് സഹായിക്കുന്ന മാനസികാവസ്ഥയായി ശാസ്ത്രം കാണുന്നു. മരണം എന്ന നിഗൂഢതയെ ഭീതിയോടെ കാണുന്നതിനു പകരം അതിനെ ശരീരം നേരിടുന്ന രീതിയെക്കുറിച്ച് ബോധവാന്മാരാവുകയാണ് നല്ലത്. അത് മരണഭയം കുറയ്ക്കാൻ സഹായിക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിസ്മയമായ നമ്മുടെ തലച്ചോർ നാം ഇല്ലാതാകാൻ പോകുന്ന നിമിഷത്തിൽ പോലും നമ്മെ സംരക്ഷിക്കാനും സമാശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നു എന്നത് സ്നേഹ

0: നിർഭരമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ വെറുമൊരു ജൈവ പിണ്ഡമല്ല, മറിച്ച് പ്രകൃതി ആവിഷ്കരിച്ച അത്ഭുതകരമായ ഒരു വിസ്മയമാണ്. ജീവൻ അവസാനിക്കാൻ തുടങ്ങുന്ന നിമിഷം അപ്പോൾ പോലും തലച്ചോർ കാണിക്കുന്ന ഈ സർഗാത്മകതയും കഴിവും മനുഷ്യവംശത്തിന്റെ അതിജീവന ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ്. വികാരങ്ങളും വിചാരങ്ങളും രാസപ്രവർത്തനങ്ങളും ഒത്തുചേരുന്ന ഈ മഹാസംഗീതം അവസാന ശ്വാസം വരെ നമ്മോടൊപ്പമുണ്ട്. മരണത്തിന്റെ കവാടത്തിൽ തെളിയുന്ന ആ വലിയ പ്രകാശം നമ്മുടെ തന്നെ തലച്ചോർ നമുക്ക് നൽകുന്ന അവസാനത്തെ ആശ്വാസ ദീപമാണ്. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം മരണാസന്ന അനുഭവങ്ങളെ കൂടുതൽ ആദരവോടെയും ശാസ്ത്രീയമായും കാണാൻ നമ്മെ ഏവരെയും സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെ ലോകത്തെ, ജീവിതത്തെ, എന്തിന് മരണത്തെപ്പോലും ആവേശത്തോടെ നോക്കിക്കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ.
2: കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
1: ഭാവാർത്ഥം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം തില്ലാന തില്ലാന. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം തങ്കരാജ്.

പ്രദക്ഷിണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഇനിയൊരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495565321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. നമസ്തേ അനന്തപുരിയിൽ ഇനി സാഫല്യം എന്ന ചിത്രത്തിൽ രവിശങ്കറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: തൊഴിൽ ദർശനം.
5: പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിന് കീഴിൽ കൊൽക്കത്തയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബാൽമർ ലൌറി കമ്പനി ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ട്രാവൽ ആൻഡ് വെക്കേഷൻസ് വിഭാഗത്തിൽ 42 ഒഴിവുണ്ട്. വാക്കിൻ ഇന്റർവ്യൂവിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് മാനേജർ 2, സെയിൽസ് 1, MICE 1, ഓഫീസർ 20, MICE ഓപ്പറേഷൻസ് 2, കൊമേഴ്സ്യൽ കോർപ്പറേറ്റ് 2, IT 1, ഓഫീസർ ടിക്കറ്റിംഗ് 1, കൊമേഴ്സ്യൽ 1, ട്രാവൽ 12, മാനേജർ 6, അസിസ്റ്റന്റ് മാനേജർ 6, ജൂനിയർ ഓഫീസർ 2, ഡെപ്യൂട്ടി മാനേജർ 5, ജൂനിയർ ഓഫീസർ, ഓഫീസർ കൊമേഴ്സ്യൽ 1. യോഗ്യത MBA, BCOM അല്ലെങ്കിൽ ബിരുദം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 13. ഇന്റർവ്യൂ ദിവസങ്ങളിൽ നേരിട്ടും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അഭിമുഖ തീയതി ജൂൺ 20, 21, 22, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. സ്ഥലം ബാൽമർ ലൌറി ആന്റ് കമ്പനി ലിമിറ്റഡ്, ഫസ്റ്റ് ഫ്ലോർ, NBCC സെന്റർ, പ്ലോട്ട് നമ്പർ 2, കമ്മ്യൂണിറ്റി സെന്റർ, ഒഖല ഫേസ് 1, ന്യൂഡൽഹി 110020. വിലാസം ഒരിക്കൽ കൂടി: ബാൽമർ ലൌറി ആന്റ് കമ്പനി ലിമിറ്റഡ്, ഫസ്റ്റ് ഫ്ലോർ, NBCC സെന്റർ, പ്ലോട്ട് നമ്പർ 2, കമ്മ്യൂണിറ്റി സെന്റർ, ഒഖല ഫേസ് 1, ന്യൂഡൽഹി 110020. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.balmerlowry.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.balmerlowry.com. മുംബൈ ആസ്ഥാനമായുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി ഒഴിവ് 5. യോഗ്യത ഹോട്ടൽ ആന്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് മാനേജ്മെന്റ് വിഷയത്തിൽ 2 വർഷത്തെ ഫുൾ ടൈം MBA, PGDBA, PGDBM, MMS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദവും ഫുൾ ടൈം MBA, PGDBA, PGDBM, MMSഉം. പ്രായം 28 വയസ്സ് കവിയരുത്. ഡെപ്യൂട്ടി മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഒഴിവ് 4. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷനിൽ BE, BTech, MTech, ME, MCAയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 28 വയസ്സ് കവിയരുത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.eximbankindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.eximbankindia.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 14. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡിയറി കമ്പനിയായ സർട്ടിഫിക്കേഷൻ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 88 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. QA, QS എഞ്ചിനീയർ 78, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ 48, ഇലക്ട്രിക്കൽ ആന്റ് ഇൻസ്ട്രുമെന്റേഷൻ 20, സിവിൽ 10, ഓഫീസർ ഗ്രേഡ് 2 2, മെക്കാനിക്കൽ ഓഫ് ഷോർ 1, ഇലക്ട്രിക്കൽ ആന്റ് ഇൻസ്ട്രുമെന്റേഷൻ ഓഫ് ഷോർ 1, സെക്യൂരിറ്റി ഓഫീസർ 1, മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെന്റ് 1, കോൺട്രാക്ട് ആന്റ് പർച്ചേസ് 1, ഓഫീസ് മാനേജ്മെന്റ് 1, HR അസോസിയേറ്റ് 1, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫിനാൻസ് ആന്റ് അക്കൌണ്ടിംഗ് 1, ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് ആന്റ് അക്കൌണ്ടിംഗ് 1, ഓഫീസർ ഫിനാൻസ് ആന്റ് അക്കൌണ്ടിംഗ് 1. ഓൺലൈനായി അപേക്ഷ

0: ക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ceil.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ceil.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: പാലാഴി മഥനം എന്ന ചിത്രത്തിൽ KP ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ ഷീലകുമാരി.
1: വാക്യഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ജാഗ്രത വേണം. സമാനമായ വ്യാകരണ സ്വഭാവമുള്ള കാര്യങ്ങളെയാണ് ഒരുമിച്ച് ചേർത്ത് പറയേണ്ടത്. അവനും അവളും, അവന്റെയും അവളുടെയും എന്നിങ്ങനെ വേണം കൂട്ടിച്ചേർക്കാൻ. ഇക്കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തത് മൂലം വന്നു ചേരുന്ന തെറ്റുകളും അഭംഗികളും ചില്ലറയല്ല. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. സ്വകാര്യ ബസിന് വശം കൊടുത്തില്ലെന്നാരോപിച്ച് കാറിൽ ഇടിക്കുകയും അത് ചോദ്യം ചെയ്ത കാറുടമയെയും ഭാര്യയെയും ബസ്

0: ജീവനക്കാർ മർദ്ദിച്ചെന്നും പരാതി. ഈ വാക്യത്തിൽ ഇവിടെ കാറിൽ ഇടിക്കുകയും എന്നെഴുതി കഴിഞ്ഞതിനാൽ ബസ് ജീവനക്കാർ മർദ്ദിച്ചെന്ന് പരാതി എന്നതിന് പകരം മർദ്ദിക്കുകയും ചെയ്തെന്ന് തന്നെ എഴുതണം. മറ്റൊരു ഉദാഹരണം നോക്കാം. കേസിൽ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഉറച്ചു നിൽക്കുന്നു, അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നായാൽ അപകടമില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിനോ കയറിക്കിടക്കാൻ കൂരയോ ഇല്ലാതെ വലയുന്ന സാംസ്കാരിക പ്രവർത്തനത്തെക്കുറിച്ച് ഈയിടെ എഴുതിക്കണ്ടു. ഒരു നേരത്തെ ഭക്ഷണമോ കയറിക്കിടക്കാൻ കൂരയോ ഇല്ലാതെ വലയുന്ന സാംസ്കാരിക പ്രവർത്തകൻ എന്ന് വേണം എഴുതാൻ.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എ. ഷീലാകുമാരി.
2: കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പൂമരം. ഗാനരചന അജീഷ് ദാസൻ. സംഗീതം ലീല എൽ ഗിരിക്കുട്ടൻ.

0: നമസ്തേ അനന്തപുരി. ഇനി 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം തുടർന്ന് കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണനിർവഹണത്തിനും ഇന്ത്യയ്ക്കുവേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ അനധികൃത പടക്ക നിർമ്മാണ സംഭരണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 7 പേർ മരിച്ചു. ഐഷ നഗർ പ്രദേശത്ത് ഇന്നലെ രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ദുഃഖമറിയിച്ചു. പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാനും സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. യുഎസിന്റെ സൈനിക ഹെലികോപ്റ്റർ ഇറാൻ വെടിവച്ചിട്ടെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ രാവിലെ ഒമാൻ തീരത്ത് ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത്. രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ, തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. NHRC ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ സൈബർ വഴി തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നവീകരണത്തിലിരുന്ന വീട് തകർന്നു. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു: 2026 ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം: ആരോഗ്യകരമായ ഒരു മനോസാമൂഹിക തൊഴിലന്തരീക്ഷം ഉറപ്പിക്കുക. 1923 മെയ് 1 ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാനിന്റെ ആഭിമുഖ്യത്തിൽ സിംഗാരവേലി ചെട്ടിയാരുടെ നേതൃത്വത്തിൽ മദ്രാസിലാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിക്കപ്പെട്ടത്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ഇവൾ ദ്രൗപതി എന്ന ചിത്രത്തിൽ യേശുദാസൻ ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പേരാറ്റുപുറം മധു.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ്

0: ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്. കാലം സാക്ഷി.
1: മിസ് കുമാരി മലയാള ചലച്ചിത്ര രംഗത്തെ ആദ്യകാല അഭിനേത്രികളിൽ ഒരാളായ മിസ് കുമാരി എന്ന ത്രേസ്യാമ്മ തോമസ് 1932 June 1 കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്താണ് ജനിച്ചത്. ഭരണങ്ങാനം സേക്രഡ് ഹാർട്സ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം അതേ സ്കൂളിൽ തന്നെ അധ്യാപികയായി അവർ ജോലി ചെയ്തു. 1949 ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് അവർ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഉദയായുടെ രണ്ടാം ചിത്രമായ നല്ല തങ്കയിലും നായികയായിരുന്ന ത്രേസ്യാമ്മ പിന്നീട് മിസ് കുമാരി എന്ന പേരിൽ അറിയപ്പെട്ടു. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെ മിസ് കുമാരി ശ്രദ്ധേയ താരമായി മാറി. മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടുന്ന ആദ്യ മലയാള സിനിമയെന്ന ഖ്യാതി ഈ ചിത്രം കരസ്ഥമാക്കിയിരുന്നു. നവലോകം, ഹരിശ്ചന്ദ്ര, പാടാത്ത പൈങ്കിളി, മുടിയനായ പുത്രൻ, മറിയക്കുട്ടി, സ്നാപക യോഹന്നാൻ തുടങ്ങി 50 ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അനിയത്തി, ആന വളർത്തിയ വാനമ്പാടി എന്നീ ചിത്രങ്ങളിലൂടെ മദ്രാസ് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്. തന്റെ നിഷ്കളങ്കമായ ചിരിയും മുഖഭാവങ്ങളും കൊണ്ട് മലയാള മനസ്സിൽ ഇടം നേടിയ മിസ് കുമാരി 1969 June 9 അന്തരിച്ചു.
2: കാലം സാക്ഷിയിൽ ഇന്ന് മിസ് കുമാരി ശബ്ദം നൽകിയ യുദ്ധവും സമാധാനവും എന്ന റേഡിയോ നാടകത്തിൽ നിന്ന് ഒരു ഭാഗം.
3: ചേട്ടാ, എന്റെ ചേട്ടാ,
4: നടാശ, എന്റെ കൊച്ചനീട്ടി,
3: ദൈവം എന്റെ ചേട്ടനെ എനിക്ക് തിരിച്ചു തന്നല്ലോ. ഇതിൽ കൂടുതലായി എന്ത് വേണം എനിക്ക്? എന്റെ പ്രാർത്ഥന ഫലിച്ചു. എന്നേക്കാൾ കൂടുതൽ കരുണന്ന് പ്രാർത്ഥിച്ച ഒരാളിതാ നിൽക്കുന്നു. ചേട്ടൻ പോയത് പിന്നെ സോണിയാട് കണ്ണു തുറന്നിട്ടില്ല. ചേട്ടൻ ആളാകെ മാറിപ്പോയി. ഓ, ഇപ്പോൾ ഒരൊത്ത പുരുഷനായി ഇല്ലേ സോണിയ? ചേട്ടൻ സോണിയായിട്ട് പ്രത്യേകം സംസാരിക്കാത്തതിന് പിണങ്ങിയതാണ്. അല്ല, പിണങ്ങിപ്പോവുകയാണോ? ചെല്ലണം ചേട്ടാ, പുറകെ ചെന്ന് സമാധാനിപ്പിക്കണം. പാവം, എത്ര ദിവസമായി കാത്തിരിക്കുകയാണെന്ന് ചേട്ടനെ കാണാൻ. പോണം.
5: എന്റെ ആത്മാർത്ഥമായ സഹതാവ് അങ്ങെ അറിയിക്കാൻ ഇതേവരെ തരപ്പെട്ടില്ല. ക്ഷമിക്കണം. അങ്ങ് ആകെ മാറിപ്പോയി. അങ്ങ് അനുഭവിക്കുന്ന മനോവേദന മുഖം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. എന്തിനാണ് ഈശ്വരൻ ഇത്ര ക്രൂരമായി പെരുമാറുന്നത്?
6: പാപികളെ ശിക്ഷിക്കണ്ടേ?
5: അങ്ങ് പാപിയോ? എങ്കിൽ പിന്നെ ആരാണ് പുണ്യവാൻ?
6: ആ പ്രശംസയ്ക്ക് നന്ദി.
5: പീറ്റേഴ്സ്ബർഗിൽ ചക്രവർത്തിയെ ബഹുമാനിക്കുന്നതിനായി നടത്തുന്ന സൽക്കാരത്തിനങ്ങ് പോകുന്നില്ലേ? ഞങ്ങൾ പോകാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്ര വലിയ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായതുകൊണ്ട് അല്പം ഭയം തോന്നുന്നു.
6: എന്തിന്? നടാഷ ആ വിരുന്നിന് വരുന്ന അതിഥികളെ എല്ലാം ആകർഷിക്കും, നിശ്ചയം.
5: അങ്ങേക്ക് മുഖസ്തുതിയും വശമുണ്ട്. അങ്ങേ കണ്ട നിമിഷം മുതൽക്ക് ഞാനങ്ങെ ആരാധിക്കുകയാണെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ എന്ത് സഹിക്കാം? എന്തോ ഞാൻ കാത്തിരിക്കാം എന്നേക്കും.
3: എന്താ ആൻഡ്രേ നമ്മോടൊന്നിച്ച? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നീ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണിത്. എങ്കിൽ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നീ ഇത്ര കഠിന ചിത്തയാണോ? എനിക്ക് അദ്ദേഹത്തെ കാണണം, കാണണം. എന്നും കാലം
1: സാക്ഷി. ഇന്ന് കാലസാക്ഷിയിൽ കേട്ടത് മിസ് കുമാരിയുടെ ശബ്ദം.
7: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
9: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: നമുക്ക് ചുറ്റും കെൽട്രോണിന്റെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, DCA, PGDCA, വേഡ് പ്രോസസിംഗ് ആൻഡ് ഡേറ്റ എൻട്രി, DTP കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9544499114 എന്ന നമ്പറിലോ 9946900 0094 എന്ന നമ്പറിലോ ബന്ധപ്പെടുക.

0: വഴുതക്കാട് ബാലവിഹാറിൽ ചിത്രരചന, കാവ്യാലാപന മത്സരം എന്നിവ ഈ മാസം 14 രാവിലെ 9 മുതൽ 4 വരെ നടക്കും. രജിസ്റ്റർ ചെയ്യാൻ 9975742318447301 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിന് ഇന്നുകൂടി അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SCBC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SCST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ NRI.IHRD.AC.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. www.ce3.ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ ഓൺലൈനായി ഈ മാസം 15 വൈകിട്ട് 4 വരെ സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം ഈ മാസം 17 വൈകിട്ട് 4 മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.ihrd.ac.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: നിന്റെ ആഗ്രഹം എന്താ?
3: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം
2: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ഗ്രാമകേരളം.
7: പറന്നകലുന്ന പക്ഷികൾ.
8: കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കവിതയിൽ നിന്ന് തുടങ്ങാം. എഴുതിയ ആളിന്റെ പേര് ഓർമ്മയിലെത്തുന്നില്ല. അതിപ്രകാരം

0: ഭാഗം?
1: കവിതാഭാഗം ഇനിയുമുണ്ട്. പറന്നകലുന്ന പക്ഷികളെക്കുറിച്ച് പറയേണ്ടി വന്നപ്പോഴാണ് ഈ കവിത ഓർമ്മ വന്നത്. ചോദിക്കുന്നത് പുതിയ തലമുറയിലെ കുട്ടികളോടാണെങ്കിലും മുതിർന്നവർക്കു കൂടിയുള്ളതാണ് ഈ കവിത. ഇന്നത്തെ കുഞ്ഞുങ്ങളെ നോക്കുക, അവർ രാവിലെ തന്നെ യാത്ര ആരംഭിക്കുന്നവരാണ്. അവരുടെ സ്കൂൾ ബസ്സിൽ സിമന്റ് കട്ടപാകിയ വീട്ടുമുറ്റമായതിനാൽ ഒരു മരത്തിനോ ചെടിക്കോ അവിടെ ഇടമില്ല. വെട്ടം വീഴുന്നതിന് മുൻപ് തന്നെ ഹോംവർക്ക്, സ്കൂൾ ബസ്, ട്യൂഷൻ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്തെ അയൽപ്പക്കത്തെ മരത്തിൽ വന്നിരിക്കുന്ന ഒരു ജീവിയെപ്പോലും കാണാനുള്ള സാവകാശമോ സമയമോ നമ്മുടെ ചെറുബാല്യങ്ങൾക്ക് കിട്ടുന്നില്ല. പാഠപുസ്തകത്തിൽ ഇല്ലാത്തതിനാൽ

0: എന്ന കവിതാഭാഗം കേൾക്കാനും വഴിയില്ല. പിന്നെങ്ങനെ കുയിലിനെ കാണും? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുടേതാണ് കാക്ക എന്ന കവിത. അമ്മയോടാണ്, വീട്ടുകാരികളോടാണ് കാക്കയ്ക്ക് മമത. ചുറ്റുപാടുമുള്ള അഴുക്കുകളെല്ലാം തിന്ന് പരിസരം വൃത്തിയാക്കുന്നു. നമുക്ക് കണ്ടുപഠിക്കാവുന്ന ഗുണങ്ങൾ ഇവയ്ക്കുണ്ട്. ഭക്ഷണം സ്ഥിരമായി ഒരിടത്തു നിന്ന് കിട്ടുമെങ്കിൽ അവർ കൃത്യസമയത്തെത്തും. വന്ന വിവരം വീട്ടുകാരെ അറിയിക്കും. ആഹാരം കണ്ടാൽ കൂട്ടുകാരെ അറിയിക്കും. ഒരു കാക്കയും ഭക്ഷണം കണ്ടാൽ ഒറ്റയ്ക്ക് കഴിക്കുകയില്ല, തൻ്റെ സഹജീവികളെ കൂടി വിളിക്കും. ലോകത്തിൻ്റെ മാലിന്യം നീക്കുന്ന തൂപ്പുകാരനായ നമ്മുടെ സുഹൃത്തിനെ കറുത്ത നിറത്തിൻ്റെയും പരുക്കൻ ശബ്ദത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തരുതെന്ന് നമ്മുടെ കവി പറയുന്നു. പറന്നു വന്നിരിക്കാൻ ചില്ലയോ കൊത്തിപ്പെറുക്കാൻ ആഹാരബാക്കിയോ ഇല്ലാത്തതിനാൽ കാക്കകൾ വരാതെയായി, അവയുടെ കരച്ചിൽ കേൾക്കാതെയുമായി. ചിക്കിച്ചികഞ്ഞ് മണ്ണിൽ നിന്ന് എന്തെങ്കിലും കൊത്തിപ്പെറുക്കി തിന്നുന്ന കരിയിലക്കിളികൾ ഇപ്പോൾ അപൂർവമായ കാഴ്ചയാണെങ്കിലും വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഓർമ്മകളിൽ സ്ഥാനമുള്ളവയാണ്. ഇവ പറ്റം ചേർന്നാണ് സഞ്ചരിക്കുന്നത്. അവയുടെ ചിലക്കലും കാഴ്ചയും ഏറെ കൗതുകത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. വീടിൻ്റെ ചില ഭാഗത്ത് കൂടുകെട്ടിയിരുന്ന കുരുവികൾക്ക് മനുഷ്യരെ ഏറെ വിശ്വാസമായിരുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ അവയെ വിഴുങ്ങാൻ ചേരയെത്തും. അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ വീട്ടിലുള്ളവർ സംരക്ഷിക്കുമെന്ന് പുറത്ത് ഇര തേടാൻ പോകുന്ന കുരുവികൾക്കറിയാമായിരുന്നു. വീട്ടിലൊരു മൂട് പയറ് ചെടിയുണ്ടെങ്കിൽ പയറിലെ മണി മാത്രം തിന്നാനെത്തുന്ന ചെറുപറവകൾ ഉണ്ടായിരുന്നു. മൈനയും മാടത്തെയും തത്തയുമടക്കം നിരവധി പേർ. മനുഷ്യരുമായി ഏറെ സൗഹൃദം പുലർത്തിയിരുന്നു ഇക്കൂട്ടരെല്ലാം. വസന്തകാലം എത്തിയെന്ന് അറിയിച്ചുകൊണ്ട് ഫെബ്രുവരി മെയ് മാസങ്ങളിൽ പാട്ടുപാടി വൃക്ഷശിഖരങ്ങളിൽ പറന്നിരിക്കുന്ന കുയിലുകൾ, കവിളിൽ ചുവന്ന പാടും തലയിൽ കറുത്ത കൊടിയുമുള്ള ഇരട്ടത്തലച്ചി, എല്ലാവരെയും കൊത്തി അകറ്റുന്ന കാക്കത്തമ്പുരാട്ടി, പേരുകൾ തീരുന്നില്ല, അവയുടെ വിശേഷണങ്ങളും. കൊക്കിൻ്റെ മറ്റൊരു പേരാണ് മുണ്ടി. വിഷ്ണു ശർമ്മ കുട്ടികൾക്കായി രചിച്ച നീതിശാസ്ത്ര ഗ്രന്ഥമായ പഞ്ചതന്ത്രം കഥയിലെയും ഒരു കഥാപാത്രമാണ് ഈ വിദ്വാൻ. ചുണ്ടും കാലും നീളം കൂടിയ ഈ പക്ഷി വീടിൻ്റെ പരിസരത്ത് അപൂർവ കാഴ്ചയാണ്. മൊബൈൽ ഗെയിമിൽ നോക്കിയിരിക്കുന്ന പുതിയ തലമുറ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പാടി കേൾപ്പിക്കാം.
1: കണ്ടെത്തും വരമ്പേൽ സവാരി ചെയ്യും കൊക്കുണ്ടി വല്യച്ച, ഞണ്ടിനെ പിടിക്കും കറമുറച്ചവയ്ക്കും കൊക്കുണ്ടി വല്യച്ച.
2: പറന്നകലുന്ന പക്ഷികൾ, രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
3: ഇന്ന് എന്താലേ എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
4: എന്താ കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
5: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
7: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം, 4 2 4 6 9 7 1 9.
8: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ.
9: എയർവിംഗ് അക്കാദമിയിൽ
10: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
8: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
11: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
12: ബുധൻ ഉച്ചയ്ക്ക് 12:40
11: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ.

0: ഹരിചന്ദനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത്

0: Furnishing Avenue, Inchical Junction, opposite Wiley Restaurant. Call 9447210874.
1: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
2: സമയം 8:30.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
5: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
6: ഗോപിക്കുറുപ്പ് മനുഷ്യരെ വെറുത്തു, മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളെപ്പോലും വെറുത്തു, പ്രപഞ്ചത്തോട് ആകെ വെറുപ്പ്. ഏത് മൂലയ്ക്കൽ പോയിരുന്നാലും ജീവിതം അതിൻ്റെ നീണ്ട നാവുകൾ നീട്ടി അയാളെ നോക്കുകയാണ്. നാശം. അയാൾ എഴുന്നേറ്റ് നടന്നു. എല്ലാം നശിക്കുന്നത് കാണാൻ ഒരാഗ്രഹം. കത്തിക്കരിഞ്ഞു പോണം. പ്രപഞ്ചം ഒരുപിടി ചാമ്പലായി ഊതിപ്പറപ്പിക്കാവുന്ന സ്ഥിതിയിലെത്തിയാൽ ഒന്ന് അന്ത്യായി കിട്ടിയെങ്കിൽ, എന്നാൽ ഈ ബഹളവും ചൂടും നിൽക്കും. എല്ലാ ദിക്കിലും മനുഷ്യർ, വൃത്തികെട്ട മനുഷ്യർ, ഗോപിക്കുറുപ്പ് വിചാരിച്ചു. എല്ലാവർക്കും എന്റെ നേരെ പരിഹാസമാണ്, കള്ളവർഗം. അങ്ങനെ ശപിച്ച് ശപിച്ച് പകലവസാനിക്കുന്നു. രാത്രി ആകെ ഒരു കരച്ചിലാണ്, ഒരു കറുത്ത കണ്ണുനീർത്തുള്ളി. എനിക്ക് വയ്യ, ഞാൻ എല്ലാം അവസാനിപ്പിക്കും. പെട്ടെന്ന് ആശയുടെ ഒരു നേർത്ത കിരണം ഹൃദയത്തിലേക്ക് കടന്നുവരും. എല്ലാം മറക്കാൻ ശ്രമിക്കും. പോട്ടെ, അതിൻ്റെ പാട്ടിന്, എനിക്ക് നാളെ ഒരു സ്ഥിതിയുണ്ടാവും. എൻ്റെ വിദ്യ ഞാൻ കൈവിടിയില്ല. ചാരക്കുഴിയിൽ നിന്ന് നായ എന്ന പോലെ അയാൾ ആകെ കുടഞ്ഞെഴുന്നേൽക്കും. നമ്മൾ മരിച്ചാലും കേളികൊട്ട് കേൾക്കുമ്പോൾ ആളുകൾ നമ്മെ ഓർക്കും, ഈ തറവാടിനെപ്പറ്റി ഓർക്കും എന്ന അമ്മാവൻ്റെ ആശംസ ചെവിയിൽ കിടന്ന് മുഴങ്ങും. ഒരു ഉന്മേഷം, ഒരു പുതു ജീവൻ. പക്ഷേ വീശിക്കാണിച്ച ഒരു ഈറൻ ചൂട്ടുപോലെ അത് വേഗത്തിൽ കെട്ടുപോവുകയും ചെയ്യും. എന്നാലും അവളെ ഇനി കാണില്ലേ, വെറുതെ ഒന്ന് കാണാൻ. താൻ എന്തിന് ഒഴിഞ്ഞുമാറി എന്ന് കൂടെ കൂടെ അയാൾ സംശയിക്കും. ഞാൻ പുടവുമുറി കഴിക്കാം എന്ന് എന്തുകൊണ്ട് മുമ്പോട്ട് ചെന്ന് പറഞ്ഞില്ല? പക്ഷേ ഒരു കഥകളിക്കാരന് പെണ്ണ് കെട്ടാവുന്ന കുടുംബമല്ല അത്. ഒരു ചുട്ടിക്കാരന് കൊടുക്കാൻ പെണ്ണില്ല എന്ന മുഖത്തടിച്ച ഉത്തരം കേൾക്കേണ്ടി വരുമായിരുന്നു. ഇതോർത്തപ്പോൾ കഥകളിയോട് തന്നെ ഒരു വൈരം. ഞാൻ ഒരു ചുട്ടിക്കാരനായി, എല്ലാം നശിച്ച കാറ്റുപോലെയുള്ള ഗോപിക്കുറുപ്പിൻ്റെ ഈ ഗതി ആ കുടുംബത്തെ അമ്പരപ്പിച്ചു. അമ്മ ദുഃഖിച്ചു, അമ്മാമൻ വേവലാതിപ്പെട്ടു. അവനെന്തു പറ്റി? പലതും ആ കാരണവർ ഊഹിച്ചു. ശത്രുക്കളുണ്ടാവാം. കലാലോകത്ത് കിടമത്സരവും വൈരവും ധാരാളം വിളയും. തനിക്ക് തന്നെ അത്തരം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അസത്തുക്കൾ, കണ്ണുകടിയാണ്. ഇവരെത്ര തുള്ളിയിട്ടെന്താ? അവൻ്റെ പാരമ്പര്യം ഇവറ്റിക്കുണ്ടാവോ? കാരണവർ സങ്കല്പശത്രുക്കളെ ഒന്നടങ്കം പ്രാഗി. എന്നിട്ട് ദൃഷ്ടിദോഷം, ബാധ, മാരണം, മാട്ട്, ഇവയ്ക്കെല്ലാം വെവ്വേറെ മന്ത്രവാദം ചെയ്യിച്ചു. നടരാജന്റെ മുമ്പിൽ നിറമാല തൂക്കുകയും നെയ്വിളക്ക് വയ്ക്കുകയും ചെയ്തു. ആ നെയ്വിളക്കുകളുടെ പ്രകാശത്തിൽ നടരാജന്റെ മുഖം തിളങ്ങി. പക്ഷേ ഗോപിക്കുറുപ്പിൻ്റെ മുഖത്ത് അപ്പോഴും മങ്ങൽ തന്നെയാണ്. കളിക്കു വിളിച്ചാൽ പോവില്ല, വിളിക്കുന്നവരോട് തന്നെ ദേഷ്യം. എന്നാൽ കളി തുടങ്ങിക്കഴിഞ്ഞാൽ അണിയറയുടെ അരുപറ്റിക്കൊണ്ട് എവിടെയെങ്കിലും നിറഞ്ഞ കണ്ണുകളോടെ കുത്തിച്ചാരിയിരിക്കും. നല്ല സമയമാണെങ്കിൽ ചെറുകിടക്കാരുടെ മുഖത്തേപ്പ് ശരിയാക്കുന്നിടത്തോ ഉടുത്തുകെട്ട് ഒരുക്കുന്നിടത്തോ സഹായിച്ചു എന്ന് വരും. ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ശുണ്ഠിയെടുത്ത് എല്ലാവരെയും ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് വരും. ആരും അയാളോട് എതിരു പറഞ്ഞില്ല. എല്ലാവർക്കും വ്യസനമായിരുന്നു. കഷ്ടം. ഇനി ഇങ്ങനെ ഒരു കുട്ടിയെ ചൊല്ലിയടിക്കാൻ

0: ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് മനുഷ്യജീവിതത്തെ നിർവചിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ് എം കെ അർജുനൻ ഈണം നൽകി യേശുദാസും ബി വസന്തയും പാടിയത്. ചിത്രം ഇതു മനുഷ്യനോ.

0: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കേട്ടത് മനുഷ്യജീവിതത്തെ നിർവചിക്കുന്ന ഗാനങ്ങൾ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ്, വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇന്നീ പരിപാടിയിൽ ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
6: നമ്മുടെ രാജ്യം വർഷങ്ങളോളം വിദേശ ശക്തികളുടെ അടിമത്തത്തിൽ ആയിരുന്നു. അതിൽ നിന്ന് മോചനം നേടി ലോകശക്തിയായി നാം വളരുന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നമ്മുടെ സമൂഹം ഇന്ന് മറ്റൊരു അടിമത്തത്തിലേക്ക് നയിക്കപ്പെടുന്നു. മറ്റൊന്നുമല്ലാതെ ലഹരിയുടെ അടിമത്തമാണ്. എന്താണ് ഇതിന് കാരണമെന്ന് നാം തിരക്കുമ്പോൾ നിരവധി ഉത്തരങ്ങൾ ലഭിക്കും. ഏറ്റവും അപകടകരമായ സാഹചര്യം കൗമാരക്കാർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഈ കെണിയിൽ പെടുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. കൊലപാതകങ്ങൾ, അപകടങ്ങൾ എന്നിവ ഇതിന്റെ പരിണിത ഫലങ്ങളാണ്. ഇതിന് ഒരു പരിഹാരം യോഗയിലൂടെ നിർദ്ദേശിക്കുന്നു വിവേകാനന്ദന്റെ പ്രശസ്തമായ വാചകം. നമുക്കറിയാം, ഗിവ് മീ 100 എന്തൂസിയാസ്റ്റിക് ആൻഡ് എനർജറ്റിക് യൂത്ത് ആൻഡ് ഐ വിൽ ട്രാൻസ്ഫോം ഇന്ത്യ. ഇവിടെയാണ് നമ്മുടെ തലമുറയുടെ ഊർജം വഴിമാറിപ്പോകാതെ രാജ്യനന്മയ്ക്കായി ഉപയോഗിക്കുവാൻ നാം ചിന്തിക്കേണ്ടതിന്റെ കാലിക പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെ യോഗയുടെ അടിസ്ഥാന തത്വങ്ങളായ ശരിയായ ഭക്ഷണം, ശരിയായ വ്യായാമം, ശരിയായ ശ്വസനം, ശരിയായ വിശ്രമം, ശരിയായ മനോഭാവം എന്നീ തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾ നാം ചിന്തിക്കാവുന്നതാണ്. നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. യോഗയുടെ അടിസ്ഥാന തത്വത്തിൽപ്പെട്ട അന്നമയകോശം, അതായത് ഫിസിക്കൽ ബോഡി, ശക്തിപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തുടർ കോശങ്ങളായ പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നിവ ശക്തിപ്പെടുകയുള്ളൂ. ഇവിടെ നാം ചിന്തിക്കുന്നത് MDMA പോലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ്. അതിനായി ആദ്യം ചെയ്യേണ്ടത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണശീലം ഉണ്ടാക്കണം. കൃത്രിമ രാസവസ്തുക്കൾ കൊണ്ട് രുചി കൂട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ നാം ശ്രദ്ധിക്കണം. രുചിയുടെ പുറകെ സഞ്ചരിച്ച് നാം അറിയാതെ മയക്കുമരുന്നിന് മാഫിയയുടെ കെണിയിൽ പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ യോഗ ജീവനത്തിന്റെ ഭാഗമായ സ്വാത്തിയ ഭക്ഷണശീലങ്ങൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ശീലിക്കണം. മലയാളിയുടെ ഭക്ഷണ സംസ്കാരം ആകെ മാറിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ ജോലി എളുപ്പമാക്കാൻ നാം പലപ്പോഴും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറുന്നു. നാടൻ ഭക്ഷണരീതി തിരിച്ചുകൊണ്ടുവരണം. കൗമാരക്കാരെ സംബന്ധിച്ച് യോഗയോട് വലിയ താല്പര്യം കാണിക്കാൻ സാധ്യതയില്ല. അങ്ങനെ താല്പര്യക്കുറവുള്ള വിദ്യാർത്ഥികളെ അവർക്കിഷ്ടമുള്ള കളികളിലൂടെ, പാട്ടിലൂടെയൊക്കെ സാവധാനം യോഗയിലേക്ക് എത്തിക്കാം. തുടർന്ന് ലളിതമായ ആസനങ്ങളും സൂര്യനമസ്കാരമൊക്കെ പരിശീലിപ്പിച്ച് പതുക്കെ പതുക്കെ പ്രാണായാമത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. യോഗസൂത്രം തുടങ്ങുന്നത് തന്നെ ചിത്തവൃത്തി നിരോധക എന്നാണ്. അതായത് മനസ്സിന്റെ വൃത്തികളെ നിയന്ത്രിക്കലാണ് യോഗ. മയക്കുമരുന്നിന്റെ ഉപയോഗം മനസ്സിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലളിതമായ പ്രാണായാമങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതുണ്ട്. എപ്രകാരമാണ് കുട്ടികളെ പ്രാണായാമത്തിലൂടെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാം എന്ന് നോക്കാം. പ്രാണായാമം എന്നത് ശ്വസന നിയന്ത്രണമാണ്. ബോധപൂർവം ശ്വാസത്തെ നിയന്ത്രിച്ച് പൂരക, കുംഭക, രേചക ക്രിയയിലൂടെ മൂക്കിലൂടെ കടത്തിവിടുന്നു. നാഡീശുദ്ധി, ഭ്രമരി, കപാലപാതിയൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. നമ്മുടെ ശ്വസനം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവ പ്രവർത്തനങ്ങൾ അനൈച്ഛികമായാണ് നടക്കുന്നത്. അത് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ തലച്ചോറും സൂക്ഷ്മയുമൊക്കെ നിയന്ത്രിക്കുന്നു. യോഗശാസ്ത്ര പ്രകാരം ഇതിനെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. പ്രാണായാമം വഴി ശ്വാസനിയന്ത്രണം കരസ്ഥമാക്കിയാൽ ക്രമേണ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനവും താളവും നിയന്ത്രിക്കാം. അതുവഴി ചിന്തകളെയും നിയന്ത്രിക്കാൻ കഴിയും. ഇപ്രകാരം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മദ്യം, പുകവലി, MDMA പോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ

0: പ്രചോദനത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ സമൂഹത്തെ രക്ഷിച്ച് എടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാമീണം നൽകി, യേശുദാസ് പാടിയ ഗാനമിതാ. ചിത്രം ഇവിടെ ഇങ്ങനെ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ്.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: ചിത്രയും സുജാതയും പാടിയ ഗാനം ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. മുല്ലനേഴിയുടെ രചന, ജോൺസന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി നമസ്തേ അനന്തപുരി വീണ്ടും നാളെ രാവിലെ 6-2 അറിയിപ്പുകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9:00. ഇനി 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഇന്ന് പാട്ടി വേണം,
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി, പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
1: എവിടെയാ പോകുന്നത്?
2: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
3: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ ഗാനോപഹാരം.

ശ്രോതാക്കളെ, 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്ന് ഗാനോപഹാരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം വാണി ജയറാം പാടിയത്, ചിത്രം കിലുകിലുക്കം. ഗാനരചന ONV, സംഗീതം ജോൺസൺ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചാമരം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാറും വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ബിച്ചു തിരുമല വരികൾ എഴുതി എസ് ബാലകൃഷ്ണൻ ഈണം നൽകി. MG ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയത്. ചിത്രം ഇൻ ഹരിഹർ നഗർ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഒ എൻ വി വരികളെഴുതി SP വെങ്കടേഷ് ഈണം നൽകി. MG ശ്രീകുമാർ പാടിയത് ചിത്രം ഇന്ദ്രജാലം.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: യേശുദാസ്, സതീഷ് ബാബു, സുനന്ദ എന്നിവർ പാടിയത് ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ. കൈതപ്രത്തിന്റെ വരികൾ ജെറി അമൽദേവിന്റെ സംഗീതം.

0: 1981 മുതൽ 90 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതിക വിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കാൻ ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692

കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അടുത്തമാസം 1-ന് പുതിയ നിയമം നിലവിൽ വരും. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലെ സംഘടനകളുടെ കൂട്ടായ്മയായ ഇന്റർ ഏജൻസി ഗ്രൂപ്പിന്റെ താമരശ്ശേരി താലൂക്ക് തലയോഗം വൈകിട്ട്. താലൂക്ക് പരിധിയിലെ എല്ലാ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് തഹസീൽദാർ അറിയിച്ചു. സിപിഐഎം പേരാവൂർ ഏരിയ കമ്മിറ്റിയിലെ മുഴക്കുന്ന ലോക്കലിൽപ്പെട്ട വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി വി ശരത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാണ് നടപടിയെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വിവിധ വാർഡുകളിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചു. പന്നിശല്യം പ്രതിരോധിക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായി. നാളെ ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിനെ വരവേൽക്കാൻ തിരുവനന്തപുരത്ത് ഫുട്ബോൾ ആരാധകർ സംഘടിപ്പിച്ച സംഗമം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ ജോപോൾ അഞ്ചേരി, വി പി ഷാജി, മാത്യു വർഗീസ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അക്ഷര ചിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടവം പാതിയിലെത്തി അല്ലേ,
1: പുറത്തെങ്ങും നല്ല മഴ.
0: ഇടവപ്പാതിയുടെ മേളം അല്ലേ?
1: അതെ.
0: ഈ ഇടവപ്പാതിയുടെ മേളത്തിൽ അക്ഷരച്ചെപ്പിന്റെ മേളവും കൂടി ചേർന്നാലോ
1: നന്നായിരിക്കും.
0: അതെ. അങ്ങനെ പ്രിയ ശ്രോതാക്കളെ, വീണ്ടും അക്ഷരച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കളങ്ങളെല്ലാം വരച്ച്, പാട്ട് കേട്ട്, കളങ്ങൾ പൂരിപ്പിച്ച്
1: എത്രയും പെട്ടെന്ന് നമ്മൾ കഴിച്ചു തരൂ.
0: അപ്പോൾ നമുക്ക് ഇന്നത്തെ അക്ഷരച്ചെപ്പ് ആരംഭിച്ചാലോ?
1: ആരംഭിക്കാം.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ തന്നെ ഇന്ന് അക്ഷരച്ചെപ്പിൽ ആദ്യത്തെ പദം ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8, 9 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: നാലക്ഷരമുള്ള വാക്കാണ് ഇടത്തു നിന്നും വലത്തോട്ട്.

0: ആണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 6, 7, 8, 9. ഇനി സൂചനകൾ പറഞ്ഞാലോ?
1: അതെ, ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രകല അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒരു ഭാഗം എന്നാണ്. സംസ്കൃതത്തിൽ ശശി എന്നാൽ ചന്ദ്രൻ എന്നും കല എന്നാൽ അംശം അല്ലെങ്കിൽ ഭാഗം എന്നുമാണ് അർത്ഥം. ഏതാണ്ട് പിടികെട്ടി കാണുമെന്ന് തോന്നുന്നു ഉത്തരം ഈ സൂചനയിൽ തന്നെ ഉണ്ട് അല്ലെ?
0: അതെ.
1: സൂചന ഒരിക്കൽ കൂടി പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രകല അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒരു ഭാഗം എന്നാണ്. സംസ്കൃതത്തിൽ ശശി എന്നാൽ ചന്ദ്രൻ എന്നും കല എന്നാൽ അംശം അല്ലെങ്കിൽ ഭാഗമെന്നും അർത്ഥമുണ്ട്.
1: ആദ്യത്തെ വാക്ക് ഈ പാട്ടിലുണ്ട്. പാട്ട് കേട്ടിട്ട് വാക്ക് കണ്ടുപിടിച്ച് അക്ഷരകളം പൂരിപ്പിച്ചുകൊള്ളൂ.

0: 14 അക്കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ട്. 11, 12, 13, 14 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഒരിനം മുല്ലയെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈർക്കിൽ മുല്ല, അരിമുല്ല എന്നും ഇത് അറിയപ്പെടുന്നു. രാത്രികാലങ്ങളിൽ അതീവ സുഗന്ധം പരത്തി വിടരുന്ന ഈ മുല്ല നാട്ടിൻ പുറത്തെ പതിവ് കാഴ്ചയായിരുന്നു.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
0: അതെ.
1: ഒരിനം മുല്ലയെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈർക്കിൽ മുല്ല എന്നും അരിമുല്ല എന്നും അറിയപ്പെടുന്നു. രാത്രികാലങ്ങളിൽ അതീവ സുഗന്ധം പരത്തി വിടരുന്ന ഈ മുല്ല നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്നും ഇതൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങി അല്ലേ?
0: അതെ.
1: നമ്മുടെ പാട്ടുകളിലും കവിതകളിലും മാത്രമേ ഇപ്പോൾ ഇത്തരം പൂക്കൾ കാണാനും കേൾക്കാനും ഉള്ളൂ. നല്ലൊരു പാട്ട് കേൾക്കാം. ഈ പാട്ടിൽ സുഗന്ധത്തോടെ ആ വാക്ക് അങ്ങനെ വിടർന്നു നിൽപ്പുണ്ട്.

0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് അടുത്ത വാക്ക്. ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18, 19 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 16, 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.

0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമുണ്ടാവും തോന്നുന്നില്ല കേട്ടോ. സൂചനകൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എത്രയും പെട്ടെന്ന് ഈ വാക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇടവപ്പാതിയിലും ഈ മഴ പെയ്യുന്ന സമയത്തും ഈ വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. എങ്കിലും സൂചനകൾ കേട്ടുകൊള്ളൂ, ഈ വാക്കിന്റെ അർത്ഥം മേഘം എന്നാണ്. കറുത്ത മേഘം അഥവാ കാർമേഘം എന്നും പറയാറുണ്ട്. മഴ പെയ്യുന്നതിന് തൊട്ടുമുമ്പുള്ള കറുത്തിരുണ്ട മേഘങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. ഈ സൂചനകൾ പറയുമ്പോൾ തന്നെ എന്താണ് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും അല്ലെ. എങ്കിലും ഒന്നുകൂടി പറയാം,
1: ഈ വാക്കിന്റെ അർത്ഥം മേഘം എന്നാണ്. കറുത്ത മേഘം അഥവാ കാർമേഘം എന്നും പറയാറുണ്ട്. മഴ പെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള കറുത്തിരുണ്ട മേഘത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: കറുത്തിരുണ്ട മേഘം, ഇതാ ഒരു ഗാനമായി പെയ്തിറങ്ങുന്നു. ഈ ഗാനത്തിൽ ഈ വാക്ക് ഒളിഞ്ഞിരിക്കുകയല്ലേട്ടോ, തെളിഞ്ഞു തന്നെ ഇരിക്കുന്നത് കണ്ടുപിടിച്ചോളൂ.

0: അടുത്ത വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ്. 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 എന്നീ 3 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറഞ്ഞാലോ?
1: അതെ, പറഞ്ഞോളൂ.
0: തിരമാലകളെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം ജലതരംഗം എന്നാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. തിരമാലകളെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം ജലതരംഗം എന്നാണ്. വാക്ക് കണ്ടുപിടിച്ചോളൂ.
0: ഈ ഗാനത്തിൽ ആ വാക്കുണ്ട്.
1: അതെ,

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
4: അതെ ഏട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
5: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. ഇടത്തുനിന്നും വലത്തോട്ട് 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
9: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട അവസാനത്തെ വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 23, 24, 25.
8: സൂചനകൾ ശ്രദ്ധിച്ചോളൂ. എളുപ്പമുള്ള, സങ്കീർണമല്ലാത്ത, ലാളിത്യമുള്ള, അനായാസം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
9: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം എളുപ്പമുള്ള, സങ്കീർണമല്ലാത്ത, ലാളിത്യമുള്ള, അനായാസം എന്നൊക്കെയാണ്.
8: അപ്പോൾ ഈ വാക്ക് എളുപ്പം കണ്ടുപിടിക്കട്ടെ അല്ലേ?
9: ഈ പാട്ടും കൂടി കേട്ടിട്ട്.
8: അതെ, അപ്പോൾ പാട്ട് കേട്ടുകൊള്ളു, എളുപ്പത്തിൽ ആ വാക്ക് കണ്ടുപിടിച്ച് പൂരിപ്പിച്ചുകൊള്ളൂ.

0: അക്ഷരച്ചെപ്പ് ഇനി 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപ നിരക്കിലും പവന് 3,160 രൂപ കുറഞ്ഞ് 1,09,160 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: അക്ഷരച്ചെപ്പ് തുടരുന്നു.
4: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള 5 വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്ക് മാത്രമേ പൂരിപ്പിക്കാനുള്ളൂ.

0: വലത്തു നിന്നും ഇടത്തോട്ട് 4, 3, 2, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
1: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 4, 3, 2, 1 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
0: സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം നല്ല ഗന്ധമുള്ളത്, മനോഹരമായ വാസനയുള്ളത്, സുഗന്ധം പരത്തുന്നത്, സൗരഭ്യമുള്ളത് എന്നൊക്കെയാണ്.
1: നമ്മൾ നേരത്തെ മുല്ലയുടെ കാര്യം പറഞ്ഞതുപോലെ അല്ലേ?
0: അതെ.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം നല്ല ഗന്ധമുള്ളത്, മനോഹരമായ വാസന ഉള്ളത്, സുഗന്ധം പരത്തുന്നത്, സൗരഭ്യമുള്ളത് എന്നിങ്ങനെയൊക്കെയാണ്. ഈ വാക്ക് ഈ പാട്ടിലില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ?
0: ഒരിക്കലും പറ്റില്ല.
1: തീർച്ചയായിട്ടും പാട്ടിലുണ്ടാവും അല്ലേ?
0: അതെ.
1: അപ്പോൾ സുഗന്ധമുള്ള വാക്ക് കേട്ടുപിടിച്ചോളൂ.

0: വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്കും ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. 10, 15 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 10, 15 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് രണ്ടക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് വേദി അല്ലെങ്കിൽ അരങ്ങ്, പ്രവർത്തന സ്ഥലം, സിനിമയിലോ നാടകത്തിലോ ഉള്ള ഭാഗം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
1: ഈ വാക്ക് സന്ദർഭത്തിനനുസരിച്ച് വേദി അല്ലെങ്കിൽ അരങ്ങ്, പ്രവർത്തന സ്ഥലം, സിനിമയിലോ നാടകത്തിലോ ഉള്ള ഭാഗം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: ഈ വാക്കിൽ ഒരു ചലച്ചിത്രവുമുണ്ട് അല്ലേ?
1: അതെ, അവർക്ക് വാക്ക് കിട്ടിക്കാണോ?
0: തീർച്ചയായിട്ടും കിട്ടിക്കാണും. ഗാനം കേൾക്കുമ്പോഴാണല്ലോ ഈ വാക്ക് ഏതാണ് എന്ന് കുറച്ചുകൂടി വ്യക്തമാകുന്നത്. പാട്ട് കേൾപ്പിക്കാം അല്ലേ?
1: അതെ.

0: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാൻ ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 എന്നീ മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: അപ്പോ നമുക്ക് ശ്രോതാക്കളോട് ചില ക്ഷേമ അന്വേഷണങ്ങളൊക്കെ നടത്താം അല്ലേ?
1: അതെ,
0: ക്ഷേമാന്വേഷണങ്ങൾ നടത്തുന്നതും ഈ വാക്കും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സൂചനകൾ പറയട്ടെ?
1: പറയാം.
0: ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ ക്ഷേമം, സൗഖ്യം, സുഖവിവരങ്ങൾ അന്വേഷിക്കൽ എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം ക്ഷേമം, സൗഖ്യം, സുഖവിവരങ്ങൾ അന്വേഷിക്കൽ എന്നൊക്കെയാണ്.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ക്ഷേമവും സൗഖ്യവും ഒക്കെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഈ വാക്ക് നമുക്ക് പാട്ടിലൂടെ കേൾക്കാം.

0: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള അവസാനത്തെ വാക്കാണ് ഈ വാക്കാണ് ഇന്നത്തെ അക്ഷര ചെപ്പിലെയും അവസാനത്തെ വാക്ക്. താഴെ നിന്ന് മുകളിലേക്ക് 20, 15 എന്നീ രണ്ട് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 20, 15.
0: സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് ഒടിവ് അല്ലെങ്കിൽ വേർപെടൽ, വ്യവസ്ഥകൾ ലംഘിക്കൽ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കൽ, തോൽവി എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് ഒടിവ് അല്ലെങ്കിൽ വേർപെടൽ, വ്യവസ്ഥകൾ ലംഘിക്കൽ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കൽ, തോൽവി എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, തോൽക്കാതെ അക്ഷരചെപ്പിന്റെ എല്ലാ കളങ്ങളും എഴുതി പൂരിപ്പിക്കുക.
1: ഒപ്പം ഈ പാട്ടും കൂടി കേട്ട്.
0: അതെ,

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേട്ടാലോ.
2: കേൾക്കാം.
1: കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് 7, 8, 9, 10 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വഴിക്കോൺ.
2: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മിന്നാരം.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കാലുച്ച.
2: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3, 2 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മദഗന്ധം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉതിരുക.
2: മുകളിൽ നിന്നും താഴോട്ടായിരുന്നു പൂരിപ്പിക്കേണ്ടത്. 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മേദിനി.
1: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 15, 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉന്മാദം.
2: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കേണ്ട വാക്കുകളായിരുന്നു 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കാമിനി.
1: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വികൃതി.
2: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉന്മാദം.

0: ചപ്പിലേക്ക് കളങ്ങൾ പൂരിപ്പിച്ച് ധാരാളം ശ്രോതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ശരി ഉത്തരങ്ങൾ പൂരിപ്പിച്ചുകൊണ്ട് നിലയത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു വിജയിയെ അക്ഷരചെപ്പ് കണ്ടെത്തിയിട്ടുണ്ട്.
1: വിജയി
0: തിരുവനന്തപുരം ജില്ലയിൽ പേരൂർ കടയിലുള്ള നിഷ എസ് ആണ് കഴിഞ്ഞ അക്ഷരചെപ്പിലെ വിജയി.
1: ഒരിക്കൽ കൂടി വിജയിയുടെ പേര് പറയാം, നിഷ എസ്.
0: വിജയിക്ക് അക്ഷരചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
1: നിഷ സംസാരിക്കുന്നത് കേൾക്കാം.
2: നമസ്കാരം, എന്റെ പേര് നിഷ എസ്. തിരുവനന്തപുരത്ത് പേരൂർ കടയിലെ ഇന്ദിരാനഗറിലാണ് താമസിക്കുന്നത്. ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി വിരമിച്ചു. വിരമിച്ചതിന് ശേഷം റേഡിയോ പ്രോഗ്രാമുകൾ കൂടുതലായി കേൾക്കാൻ സമയം കണ്ടെത്തുന്നു. കുട്ടിക്കാലം മുതലേ റേഡിയോയുടെ ഒരു ശ്രോതാവാണ്. കുട്ടിക്കാലത്ത് പ്രധാനമായിട്ടും നമ്മുടെ രാവിലെയുള്ള സമയക്രമമൊക്കെ നിശ്ചയിച്ചിരുന്നത് ആകാശവാണിയുടെ പരിപാടികളായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം രാവിലെ കൂടുതലും പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ട്. എന്റെ ഹസ്ബൻഡ് എസ് രാജീവൻ, അദ്ദേഹം റെയിൽവേയിൽ നിന്ന് വിരമിച്ചു. 3 മക്കളാണുള്ളത്. നീരജ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ ജോലി ചെയ്യുന്നു. നിരുപമ മകൾ PhD ചെയ്യുകയാണ് ഹൈദരാബാദ് IIT. ചെറിയ മകന് ബിടെക് കഴിഞ്ഞു. നിരഞ്ജ്, എനിക്ക് ആകാശവാണിയുടെ മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും എനിക്കിഷ്ടമാണ്. എന്നാലും കൂടുതലും അക്ഷരചെപ്പ്, ഇതാ ഒരു ചോദ്യം, ഇവയ്ക്ക് ഞാൻ മറുപടികൾ മിക്കവാറും അയക്കാറുണ്ടായിരുന്നു. ഇതാ ഒരു ചോദ്യത്തിൽ മിക്കവാറും ഞാൻ അയക്കാറുണ്ട്. ആകാശവാണിയുടെ പരിപാടികള്, സാഹിത്യപരമായ പരിപാടികള്, ഭാഷാപരമായ നല്ല മലയാളം, ഗുഡ് ഇംഗ്ലീഷ്, സഞ്ചാരി, ഇതൊക്കെ എനിക്കിഷ്ടമുള്ള പരിപാടികളാണ്. ഇപ്പോൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ആരണ്യകം എന്ന സിനിമയിൽ ശ്രീ ഓയിനിക്കുറിപ്പ് രചിച്ച ആത്മാവിൽ മുക്തിവിളിച്ചതുപോലെ എന്ന ഗാനമാണ്. ആകാശവാണിയുടെ കോള് തന്നെ എനിക്കൊരു അങ്ങനെയൊരു തോന്നലുണ്ടായി പെട്ടെന്ന് വിളിച്ചപ്പോൾ. അപ്പൊ അതുകൊണ്ട് ആ ഗാനം തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം:
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: 6 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
8: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:00.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പൊതുജന സേവനമാണ് നല്ല ഭരണത്തിന്റെ യഥാർത്ഥ അളവുകോലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനയത്തോടും സമർപ്പണബോധത്തോടും കടമാ നിർവഹണത്തോടും കൂടി നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിക്കു മാത്രമേ പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയൂവെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ പതിറ്റാണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 30-നകം RBI പേപ്പർ കറൻസി പിൻവലിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾ അവതരിപ്പിക്കുമെന്ന തരത്തിൽ സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര ഗവൺമെന്റ്. PIB ഫാക്ട് ചെക്ക് വിഭാഗം അവകാശവാദം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ KG സജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അധികൃതരുമായി ചർച്ച നടത്തും. വയനാട്ടിൽ ഉയർന്ന ഷിഗല്ല സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അവധി. കോളിയാടി AUP സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെയാണ് ഇത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ ഇന്ന് വൈകിട്ട് 5 വരെ തിരുത്തലുകൾ വരുത്താം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15-ന് പ്രസിദ്ധീകരിക്കും. സ്വർണവില പവന് 3,160 രൂപ കുറഞ്ഞ് 1,09,160 13,645 രൂപയാണ് ഗ്രാമിന്. പാലക്കാട് മലമ്പുഴ ഡാമിൽ ഇന്നലെ വൈകിട്ട് കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 12:00.
3: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ GR മണികണ്ഠൻ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ. പരിപാടിയിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495969 4321, മറ്റൊരു നമ്പർ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ GR മണികണ്ഠനാണ്. സ്വാഗതം സാർ.
5: നമസ്കാരം.
4: അപ്പോൾ ഈ പരിപാടിയിലേക്ക് 12:00 വരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9495969 4321, മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496569631. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഒരു പെരിയോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് ആരാണ്, ഒരു സാധാരണ ദന്ത ഡോക്ടറിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നൊന്ന് പറയാമോ?
5: തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഡെന്റിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുപോലെ തന്നെ ഡെന്റിസ്ട്രിക്ക് ഒരു 10 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വീടിൻ്റെ അടിത്തറ എന്ന് പറയുന്ന അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയാലാണ് എപ്പോഴും നമുക്ക് ആ വീട് 2 നില കെട്ടുമ്പോഴും അവിടെ ഒരുപാട് മുറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ആ വീട് ചിലപ്പോൾ നിലം പൊത്താൻ സാധ്യതയുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ പല്ലിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് പല്ല് നിൽക്കുന്നത് മോണയിലാണ്. അപ്പം മോണയുമായി ബന്ധപ്പെട്ട, മോണരോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ് പെരിയഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അപ്പം മോണരോഗത്തിൻ്റെ അസുഖങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മൾ മോണരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പെരിഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഒരുപാട് സബ്ബായിട്ടുള്ള കാര്യങ്ങളും വരും. ലേസർ ഡെന്റിസ്ട്രി അതിനകത്ത് ഒരു ഭാഗമായിട്ട് വരും. ഇംപ്ലാന്റ്സ് വരും. പീസോ സർജറി, മൈക്രോ സർജറി, അങ്ങനെ പല കാര്യങ്ങളും വരും.
4: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
6: ഹലോ
4: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
6: പേര് ലീല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. എന്റെ പല്ലിന്റെ ഒരു സംശയം ചോദിക്കാനാണ്.
4: ആയിക്കോട്ടെ, സ്ഥലം കൂടെ പറയണേ.
6: സ്ഥലം കോഴിക്കോട് ഇല്ല, കുറ്റിയാടി.
4: ഡോക്ടർ ജി ആർ മണികണ്ഠൻ ഉണ്ട്, സംസാരിച്ചോളൂ.
5: ചോദിച്ചോളൂ അമ്മ.
6: സാർ, എനിക്ക് എന്റെ അണപ്പല്ലൊക്കെ ഇപ്പൊ ഇങ്ങനെ കേടായിട്ട് വേദന. എനിക്കിപ്പത് പല്ല് പറിക്കാൻ പറ്റുമോ എന്നറിയാന്. കേടാ പല്ലിനൊക്കെ.
5: എത്ര വയസ്സായി അമ്മക്കിപ്പോ?
6: എനിക്ക് 61 വയസ്സായി.
5: ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ഇപ്പം കീമോതെറാപ്പി ഇപ്പൊ നടന്നോണ്ടിരിക്കുവാണോ?
6: ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞ്, സർജറി ഒക്കെ കഴിഞ്ഞ്.
5: എവിടെയായിരുന്നു അമ്മ ഈ ക്യാൻസർ?
6: ക്യാൻസർ വൻകുടലിനായിരുന്നു ആദ്യം വന്നത്. സർജറി ചെയ്ത് വൻകുടൽ പഴുത്തോടെ.
5: ഇപ്പോ കീമോ കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടോ?
6: മാസം കഴിഞ്ഞു.
5: കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അടുത്തടുത്ത വേറെ ഷെഡ്യൂൾ ഇല്ലല്ലോ?
6: ഇല്ലല്ല, ഇനിയിപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കണ്ട്. ഇപ്പൊ ഒരു ഈ ഒരു വർഷത്തിൽ 2025 ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പം പിന്നെയും വയറിന് തടിപ്പ് വന്നപ്പോ ഇപ്പൊ 1 മാസം ആയതേളും പിന്നെ 2 ഓപ്പറേഷനും കഴിഞ്ഞിട്ട്.
5: സാധാരണയായിട്ട് നമ്മളിപ്പോ കീമോ അടുത്ത വല്ലതും വരുന്നുണ്ടെങ്കിൽ കീമോയ്ക്ക് അനുബന്ധമായിട്ട് പെട്ടെന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കീമോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നീക്കാറുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ കുറച്ച് ഒരു സമയത്തേക്ക്, പ്രത്യേകിച്ച് റേഡിയേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കാരണം അവിടുത്തെ നമ്മുടെ വായിലെ തൊലി നമ്മൾ പറഞ്ഞ ശ്ലേഷ്മ സ്ഥലം എന്ന് പറയും, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. അപ്പൊ അതിനൊരു നീർവീക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു ഗ്യാപ്പ് എടുക്കാറുണ്ട്. ഇതിപ്പോ അമ്മയ്ക്കിപ്പോ 6 മാസം ആയല്ലോ കഴിഞ്ഞിട്ട്. അപ്പൊ പല്ല് പറിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടില്ല. എന്നാലും നമ്മൾ ഇതൊരു ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സമ്മതപത്രം, നമ്മുടെ ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റും കൂടെ മേടിക്കാറുണ്ട്. അപ്പൊ അമ്മ ട്രീറ്റ് ചെയ്ത ആ ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി മേടിച്ചിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് പല്ലെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വേഴ്സൺ ആകാതിരിക്കുക, വഷളാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അപ്പൊ ഡെന്റിസ്റ്റ് മിക്കവാറും ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി ചോദിക്കുക. ആ സമ്മതം കൂടെ നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സമ്മതം തരാതിരിക്കാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ രക്തം അലിയിക്കുന്ന തരത്തിലുള്ള മറ്റ് മരുന്നുകളോ എല്ലാം നമ്മുടെ ഹൃദയ സംബന്ധമായിട്ട് മറ്റ് മരുന്നുകളോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്ടറെയും കൂടെ കാണേണ്ടതായിട്ട് വരും. ചില മരുന്നുകൾ നമ്മൾ ഷുഗർ ഒരു നിയന്ത്രണമായിട്ടുള്ള രീതിയിൽ നിർത്തണമെന്നുള്ളതാണുള്ളത്. അല്ലാതെ നമ്മ ഈ ഹാർട്ട് സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? രക്തം അലിയിക്കുന്ന തരത്തിലുള്ള ആസ്പിരിൻ പോലെയുള്ള ഗുളികകളോ എല്ലാം കഴിക്കുന്നുണ്ടോ?
6: അലർജി ഗുളികയുണ്ട്, ഷുഗറിന്റെ ഗുളികയുണ്ട്.
5: അത് കുഴപ്പമില്ല,
6: വേറെ ഒന്നുമില്ല.
5: അപ്പൊ തീർച്ചയായിട്ടും പല്ലെടുക്കാവുന്നതേ ഉള്ളൂ.
6: പല്ലെടുക്കാൻ കുഴപ്പമൊന്നുമില്ല.
5: ഇല്ല.
4: വിളിച്ചതിന് നന്ദി സാർ. ഈ മോണരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
5: തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ അമ്മ ഇപ്പൊ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ 2017 തുടങ്ങി ഈ മോണരോഗത്തിന് നമ്മൾ ക്യാൻസറിന് പറയുന്ന പോലെ തന്നെ ഇപ്പം അതിനൊരു ക്രോഡീകരണം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളതിന് ഇങ്ങനെ രണ്ടായിട്ട് പറയും. വളരെ ക്രോണിക് ആയിട്ടുള്ളൊരു മോണരോഗമുണ്ട്, കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കാണുന്ന വളരെ തീവ്ര സ്വഭാവമുള്ള അഗ്രസീവ് ടൈപ്പ് എന്നുള്ളൊരു മോണരോഗമുണ്ട്. അപ്പം ഇപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ സ്റ്റേജിങ്ങും ഉണ്ട്, ഗ്രേഡിങ്ങും ഉണ്ട്. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഘട്ടത്തിലൂടെയാണ് മോണരോഗം കടന്നു പോകുന്നത്. അതിൻ്റെ തന്നെ അത് സ്റ്റേജ്. അതുപോലെ ഗ്രേഡ് പറയുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതായത് അതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്രത്തോളം അവിടെ അസ്ഥിക്ക് ഒരു ഭ്രംശം സംഭവിച്ചു, അതിനെ പ്രായവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുപാതത്തിലാണ് തീരുമാനിക്കുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് ബോൺ ലോസ് ഡിവൈഡ് ബൈ ഏജ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇതിനെ മൈൽഡ് ആണോ, അതായത് വളരെ ലഘുവായിട്ടുള്ള മോണരോഗമാണോ, ഒരു ഇടത്തരം ലെവലിലുള്ള മോഡറേറ്റ് ആണോ, അത് വളരെ തീവ്രമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഈ മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളോട്ടാണ് ഇപ്പോൾ ആശ ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ മോണരോഗം പ്രധാനമായിട്ട് ഈ മോണയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന ഈ പിങ്ക് നിറത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ അത്രയും പിങ്ക് വരത്തില്ല ഇന്ത്യക്കാരിലൊരു ചെറിയൊരു ബ്രൗൺ നിറത്തിലുള്ള ഒരു മോണ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ ഈ മോണ എന്ന് പറഞ്ഞാൽ നാല് കലകൾ കൂടിച്ചേർന്ന ഒരു ഒരു കോംപ്ലക്സിനാണ് ശരിക്കും മോണ എന്ന് പറയുന്നത്. നാല് കലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ജിഞ്ചൈവ അല്ലെങ്കിൽ ഗം എന്ന് പറയുന്ന അത് ആ ഒരു മോണയുടെ ഒരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിനെ എല്ലുമായിട്ട് ചേർത്ത് നിർത്തുന്ന നേർത്ത തന്തുക്കളുണ്ട് അല്ലെങ്കിൽ സ്നായുക്കളുണ്ട്, നമ്മളതിനെ പറയും പെരിഡോണ്ടൽ ലിഗമെൻ്റ് എന്ന് പറയും. അപ്പം ഇത് രണ്ടും വളരെ മൃദുവായിട്ടുള്ള കോശങ്ങളാണ്, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസാണ്. ഇനി പല്ലിനെ ഉൾക്കൊള്ളുന്ന എല്ലിൻ്റെ ഒരു ഭാഗമുണ്ട്, നമ്മളതിനെ ആൽവിയോളാർ ബോൺ എന്ന് പറയും. പല്ലിൻ്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമെൻ്റം എന്ന് പറയുന്ന കലയുണ്ട്. ഇത് രണ്ടും കുറച്ചുകൂടി കാഠിന്യമേറിയ കലകളാണ്, അപ്പോൾ ഹാർട്ട് ടിഷ്യൂസ് എന്ന് പറയും. അപ്പോൾ മോണരോഗത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ വളരെ മൃദുവായിട്ടുള്ള കലകളിൽ മാത്രമായിരിക്കും അത് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോഴും കാണുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാവുക, എന്തെങ്കിലും കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇപ്പോൾ പേരക്കയോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കഴിക്കുമ്പോഴേ അതിനകത്ത് ചെറുതായിട്ട് ചോരത്തുള്ളികൾ കാണുക, ഇതൊക്കെയാണ്. പിന്നെ മോണയ്ക്ക് പതിവിലും കൂടുതലൊരു കടുത്ത ചുവപ്പ് നിറം അനുഭവപ്പെടുക, മോണ വീർത്ത് വരിക പോലെയുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് മൃദുവായിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ട് കലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കുറച്ചുകൂടി നമ്മളതിനെ കെയർലെസ് ആയിട്ട് വിടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവഗണിച്ചിട്ട് അത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഇത് അടുത്ത ഘട്ടമായിട്ടുള്ള ഈ കാഠിന്യമേറിയ കലകളിലോട്ട് കൂടെ വ്യാപിക്കും. അപ്പോഴാണ് ശരിക്കും പല്ലുകൾക്ക് ചെറിയ തോതിൽ ഇളക്കം വന്നു തുടങ്ങും. അപ്പോൾ പല്ലുകൾ ആടുന്ന പോലെ തോന്നുക, പല്ലുകൾക്ക് നീളം വെച്ചതുപോലെ തോന്നുക. പല്ലുകൾക്ക് നീളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നീളം വയ്ക്കുന്നില്ല, പല്ലിൽ നമ്മുടെ മോണ കുറച്ചുകൂടി ആ ഒരു ദശ, മൃദുവായിട്ടുള്ള ദശ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്, നമ്മളതിനെ റിസഷൻ എന്ന് പറയും. അപ്പോൾ ഈ പിൻവാങ്ങൽ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും മോണയ്ക്ക് നീള കൂടുതൽ, പല്ലുകൾക്ക് നീള കൂടുതലായിട്ട് തോന്നുക. പല്ലുകൾക്കിടയിൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ കാണുന്നതാണ്, അവർ രണ്ട് വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവുകൾ കൂടുന്നു. രണ്ട് വർഷം മുമ്പ് എടുത്തൊരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നല്ലതായിട്ട് ഒതുങ്ങിയിരുന്ന പല്ലാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവ് കൂടിക്കൂടി വരുന്നു. ഈ പല്ലുകൾ ഇങ്ങോട്ട് ഫ്ലയർ അപ്പ് ചെയ്ത്, അതായത് ഫ്രണ്ടിലേക്ക് തള്ളി ഉന്തി വരുന്നു. മറ്റൊരു കാരണവും, നമ്മളതിനെ പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറയും, അത് മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ പല്ലുകൾക്കിടയിലോട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറുക, ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയുക,

0: ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ്. ചെറിയ തോതിൽ വായിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുക, ഒരു പുളിരസം അനുഭവപ്പെടുക, പിന്നെ എന്തെങ്കിലും പോക്ക് ചെയ്യാൻ തോന്നും. പോക്ക് ചെയ്യാൻ തോന്നുന്ന നമുക്ക് എന്തെങ്കിലും ഇട്ട് കുത്താൻ തോന്നും മോണയുടെ ഇടയിൽ. അതായത് വേദനയല്ല, ചില പേഷ്യൻസ് പറയും ഇത് വേദനയല്ല, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്, ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ എന്തോ ഇട്ട് കുത്തുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം തോന്നും. അപ്പൊ അതൊക്കെ തന്നെ മോണരോഗത്തിന്റെ ഈ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
1: കോളർ വെയിറ്റിംഗിലാണ്, ആരാണ് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? റേഡിയോയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിക്കണേ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം സാറേ.
0: സാർ ചോദിച്ചോളൂ.
2: ഞാനാ ഇതാണ്ട് 86-ാമത്തെ പൈസ.
0: 86 വയസ്സായി സാർ?
2: കേട്ടാൽ പഴയ കാലത്ത് ഒരുപോലെ ചെമ്മടൊക്കെ ചുമി പല്ലിന് ഒരുപോലെ കേടുപാടൊക്കെ സംഭവിച്ചു. അപ്പം
0: പറഞ്ഞോ സാർ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്.
1: ഹലോ,
0: ഡ്രോപ്പ് ആയ
1: കോൾ കട്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ മോണരോഗങ്ങൾ സാധാരണയായിട്ടും ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് പറയുന്നതിൽ വാസ്തവമുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും. ഹൃദ്രോഗം ഇപ്പം ഏതാണ്ട് 57-ഓളം രോഗങ്ങളുമായിട്ട് മോണരോഗം ഒന്നല്ലെങ്കിൽ വളരെ അത് അതിൻ്റെ തോത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഏതാണ്ട് 8-ഓളം രോഗങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ ദ്വിദിശാ ബന്ധമെന്ന് പറയും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ റിലേഷൻഷിപ്പ്. അതായത് പ്രമേഹ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാലും മോണരോഗത്തിൻ്റെ തീവ്രത കൂടും, തിരിച്ചുമുണ്ട്. മോണരോഗം നമ്മൾ നിയന്ത്രണ വിധേയമല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രമേഹം മൂർച്ഛിക്കുന്നതായിട്ടും, അതായത് രോഗിക്ക് പഞ്ചസാര നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ. ഇപ്പം നമ്മുടെ ഒരു സുവർണ അളവുകോലെന്ന് പറയുന്നത് ഒന്ന് എത്ര നേരം ഈ പഞ്ചസാര നിയന്ത്രണത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളതിന് ടൈം ഇൻ റേഞ്ച് എന്ന് പറയും, പുതിയ അളവുകൾ TIR എന്ന് പറയും. അതോടൊപ്പം തന്നെ 3 മാസത്തിലുള്ള രക്തത്തിലുള്ള പഞ്ചസാരയുടെ ശരാശരി എന്ന് പറയുന്ന HbA1c എന്ന് പറയുന്ന അളവുകോലും ഉണ്ട്. അപ്പോൾ മോണരോഗം ഈ പറഞ്ഞ പോലെ നിയന്ത്രണ വിധേയമല്ല നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ നന്നായിട്ട് ആഴത്തിലൊരു ക്ലീനിങ് ചെയ്തു കൊടുക്കുകയും അവിടെ വായിലുള്ള ആ ഒരു നീർവീക്കം കുറയ്ക്കുന്ന വേളയിൽ ഇവരുടെ HbA1c അല്ലെങ്കിൽ ടൈം ഇൻ റേഞ്ച് അതിന് മുൻപും ശേഷവും ഉള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു തോതിൽ, അതായത് ഏതാണ്ട് 2-2 നമ്മൾ HbA1c എപ്പോഴും പറയുന്ന 6.5 താഴെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ 8-ഉം 9-ഉം ഒക്കെ HbA1c ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് ഗമ്മിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ HbA1c 1 അല്ലെങ്കിൽ 2 വരെ കുറയുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇത് മാത്രം ചെയ്യണമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷേ മറ്റ് പാരാമീറ്ററുകളുടെ കൂട്ടത്തിൽ ഈ ഗമ്മിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നതും നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ കൺട്രോളിന് ഒരു വലിയ കാരണമായിട്ട് മാറുന്നു. ഏറ്റവും പുതിയ 2 പഠനങ്ങൾ, ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ അൽഷീമേഴ്സ് രോഗവുമായിട്ട് മോണരോഗത്തിനുള്ള ഒരു ബന്ധമാണ്. മോണരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ടുള്ള ഗ്രാം നെഗറ്റീവ് കുടുംബത്തിൽപ്പെടുന്ന പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ നമുക്ക് ഈ അൽഷീമേഴ്സ് രോഗികളുടെ നമ്മുടെ തലച്ചോറുകളിൽ കാണുന്ന അമൈലോയ്ഡ് പ്ലാക്സ് അല്ലെങ്കിൽ അവരിൽ കാണുന്ന ചില നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഡെപ്പോസിറ്റ്സിൽ ഈ ബാക്ടീരിയ കാണപ്പെടുന്നു. നോർമലി ബ്രെയിനിൽ വരേണ്ട ഒരു ബാക്ടീരിയ അല്ല പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ്, അത് നമ്മുടെ മോണയിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ രക്തം വഴി ഇത് പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ടെന്നുള്ളത് തെളിവാണ്. ഏറ്റവും പുതിയതായിട്ട് 2026 വന്നൊരു പുതിയ പഠനത്തിൽ മറ്റൊരു മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഫ്യൂസോ ബാക്ടീരിയ ന്യൂക്ലിയേറ്റോ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള പുതിയ പഠനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല രോഗങ്ങളായിട്ടും, ഇപ്പോൾ അലർജിക് റൈനൈറ്റിസ് പോലുള്ള രോഗങ്ങളായിട്ട്, ഗൗട്ട് എന്ന് പറഞ്ഞ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്ന അസുഖങ്ങളുണ്ട്, COPD എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞു, സന്ധിവാദമുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള, ഇപ്പോൾ ഈവൻ കോവിഡ് പോലും നമ്മുടെ പുതിയ മോണരോഗത്തിൻ്റെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ കോവിഡും മോണരോഗവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ചാപ്റ്ററിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല അസുഖങ്ങളുമായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന 2 അസുഖങ്ങളാകുമ്പോഴത്തേക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരും. അപ്പോൾ മോണരോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ചയാപചയ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള അതായത് നമ്മുടെ ദന്തക്ഷയത്തിനേക്കാൾ ഉപരിയായിട്ട് മോണരോഗം എന്ന് പറഞ്ഞ കുറച്ച്

0: ചൂടി നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് കാര്യമായിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധമുള്ള മറ്റ് അസുഖങ്ങളുമായിട്ട് ഇവയ്ക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വായുടെ ശുചിത്വം നന്നായിട്ട് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് കേവലം വായുടെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സാർ, എന്റെ പേര് സുഗേഷൻ എന്നാണ്.
1: എവിടെ നിന്നാണ്?
2: ആലപ്പുഴ.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: ആ, നമസ്കാരം സാർ.
2: നമസ്കാരം ഡോക്ടർ,
0: പറഞ്ഞോളൂ.
2: നമസ്കാരം സാറേ, ഞാൻ എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: ഞാൻ സ്ഥിരമായിട്ട് ഈ വെറ്റില പാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. മുറുക്കാൻ എന്ന് പറയും.
0: പുകയില ഉപയോഗിക്കുന്നുണ്ടോ സാർ? വെറ്റിലയും പാക്കും മാത്രമേ ഉള്ളോ? ചുണ്ണാമ്പ് മാത്രമേ ഉള്ളൂ? പുകയില ഉണ്ടോ?
2: ലേശം പോലെ ഉപയോഗിക്കാറുണ്ട്.
0: ഉണ്ട്.
2: അത് വളരെ കുറവാണ്.
0: ശരി.
2: അപ്പോ എന്റെ പല്ല് നല്ല ക്ലിയർ പല്ലുകളായിരുന്നു, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് മൊത്തം കറയായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നി. എന്നാൽ ഈ മുറുക്കാൻ വിട്ട് അങ്ങോട്ട് വിട്ട് കളയാനും തോന്നുന്നില്ല.
0: പറ്റുന്നില്ല.
2: റെഡിയാക്കാൻ എന്താ ചെയ്യാ സാറേ?
0: അല്ല, നമുക്ക് ആ കറ മാറ്റാനായിട്ട് നമുക്ക് പല്ലുകളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷെ വീണ്ടും സാർ ഇത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊരു ഈ ഒരു സൈക്കിള് പോലെ ഇത് തുടരും. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ മുറുക്കൽ പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 5-10 ഒക്കെ മുറുക്കുമായിരുന്നു, ഇപ്പൊ അത് കുറച്ചിട്ട് ഒരു 4-5 ആക്കിയിരിക്കുക.
0: ആ, എന്നാൽ തന്നെ നമ്മൾ ഈ ഇതിനകത്ത് കുറച്ച് പ്രശ്നമില്ലാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ വെറ്റില മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേരും പ്രശ്നക്കാരാണ്.
2: അപ്പൊ
0: പുകയില
2: ശീലമായിപ്പോയി.
0: അപ്പൊ നമുക്ക് അതിനുള്ള മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ നിക്കോടെക്സ് പോലെയുള്ള ച്യൂയിങ്ങം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ രക്തത്തിൽ അതിന്റെ ഒരു അളവ് പെട്ടെന്ന് ക്രമാതീതമായിട്ട് കുറയുമ്പോഴത്തേക്കും മറ്റ് BP കൂടുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പടിപടിയായിട്ട് അതിനെ നിർത്തിക്കൊണ്ടുപോകാം. അതുകൊണ്ടാണ് വളരെ ചെറിയ തോതിൽ നിക്കോട്ടിന്റെ അളവുള്ള ച്യൂയിങ്ങം ഒക്കെ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് പിന്നെ 0 കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു 2 മാസം എടുത്തു കഴിഞ്ഞാൽ സാറിന് കൃത്യമായിട്ട് അതിനെ നിർത്തിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പല്ല് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് കറ പിടിക്കില്ല. ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ സാർ ഈ ശീലം തുടരുന്നിടത്തോളം കാലം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും കറ പിടിക്കും. കാരണം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും പുകയില ഇല്ല, നമ്മൾ ബാക്കി 3 ചെയ്താലും പ്രശ്നമില്ല എന്ന് വിചാരിക്കും. അപ്പൊ പുകയില ഡേഞ്ചറസ് ആണ് നമുക്കറിയാം. അതിനകത്ത് 400 ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. പക്ഷെ അടക്കി അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആളാണ് അടക്കി എന്ന് പറയുന്നത്. അപ്പൊ അടക്കിയും ഈ അർബുദത്തിന് മുന്നോടിയായിട്ട് പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കും, പൂർവാർബുദ അവസ്ഥകൾ എന്ന് പറയുന്നത്. അതൊന്നാണ് നമ്മുടെ സബ്മ്യൂക്കസ് ഫൈബ്രോസ് എന്ന് പറയും. പലപ്പോഴും വാക്കകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതുപോലെ ഇങ്ങനെ കയറിട്ട് കെട്ടിയതുപോലെ വലിഞ്ഞ് മുറുങ്ങുന്ന രീതിയിൽ നമ്മുടെ ദശ വരികയും വാ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം പുകയിലേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇതാണ് ഈ അടക്കയിലുണ്ടാകുന്ന ചില ആൽക്കലോയിഡുകളാണ്. പിന്നെ ചുണ്ണാമ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വായുടെ നമ്മുടെ ഈ ഒരു PH ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഈ അമ്ലക്ഷാരം പഠിച്ചിട്ടുണ്ടല്ലോ. ആ PH കുറച്ചിട്ട് കുറച്ചുകൂടി ആ ഒരു PH ഒരു ഒരു ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പൊ ഈ പുക വലിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ വായിലെ ജലാംശം കൂടി നഷ്ടപ്പെട്ടിട്ട് വായ കൂടുതൽ ഡ്രൈ ആകുകയും ഇതിന്റെ ഒരു വേഗത ഈ മറ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു വേഗത ത്വരിതപ്പെടുത്താനും കാരണമാവും. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് 1 ഉം 2 കൂടുതലായിട്ട് 1 ഉം 1 മോർ ദാൻ 2 പറയുന്നത്. അതായത് 2 കൂടുതൽ എഫക്ട് വരും ഇത് രണ്ടും കൂടെ. പുക മദ്യപാനം മാത്രമായിട്ട് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോട്ട് നയിക്കുന്നു എന്നുള്ള, വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു പറഞ്ഞ വലിയ പഠനങ്ങളില്ല. പക്ഷെ പുകയില ഉപയോഗിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് കൂട്ടാനായിട്ട് മദ്യപാനത്തിന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ സാർ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഈ കറ പിടിക്കുന്ന സാധ്യത കുറയും. ഒന്ന് ക്ലീൻ ചെയ്യാം. അതെ അതെ.
1: ഓക്കെ, വിളിച്ചതിനെ.
0: ശരി സാർ.
1: ശരി, കൂർക്കം വലി ഇപ്പോ ആൾക്കാർ നേരിടുന്ന ഇപ്പൊന്നല്ല, എല്ലാ കാലത്തും അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് ദന്താരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും. അപ്പൊ കൂർക്കം വലി പലപ്പോഴും നമ്മുടെ സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെയാണ് എപ്പോഴും ചിത്രീകരിക്കാറ്. അപ്പൊ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ് ആക്ച്വലി. ഇതിന്റെ അസുഖത്തിന് നമ്മൾ ശരിക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അല്ലെങ്കിൽ ഈ സ്ലീപ്പ് ആപ്നിയ പലതരത്തിലുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് പേര് പറയുന്ന പോലെ തന്നെ എന്തോ ഒരു തടസ്സം കാരണം നമുക്ക് ഉറക്കത്തിൽ നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുന്നതാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ്. അതായത് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉറക്കത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ ശ്വാസം കുറച്ച് ഒന്ന് അതിൻ്റെ തോത് കുറയുകയോ ചില അവസരങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നുണ്ട്. അപ്പം ശ്വാസത്തിൻ്റെ ഗതി കുറയുന്നതിനെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹൈപ്പോപ്നിയ എന്ന് പറയും, കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നതിനെ പറയുന്നത് ആപ്നിയ എന്നും പറയും. അപ്പോൾ ഇവ തമ്മിലൊരു അനുപാതമുണ്ട്, AHI എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ അതിനെ, അതൊരു 5 താഴെയൊക്കെ ആണെങ്കിൽ അതൊരു നോർമലാണ്, 5 മുതൽ 15 വരെ ആണെങ്കിൽ അത് മൈൽഡ് ആണെന്നും, 15 മുതൽ 25 വരെ ആണെങ്കിൽ അത് മോഡറേറ്റ് ആണെന്നും, 25 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ സിവിയർ എന്നുള്ള രീതിയിലാണ് പെടുത്തുന്നത്. അപ്പോൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും മരിക്കുന്നതിൻ്റെ 4-ാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ക്യാൻസറും നമ്മുടെ ഹൃദ്രോഗവും അതുപോലെ തന്നെ അപകട മരണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് OSA.
1: നമ്മളിപ്പോൾ
0: അതെ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മണിക്കൂറിൽ ഏതാണ്ട് ലോകത്ത് 23 ആൾക്കാർ OSA കാരണം മരണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ദുർമേധസ് അല്ലെങ്കിൽ പൊണ്ണത്തടി, ഒബിസിറ്റി ഒക്കെ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഹോം സ്ലീവ് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, നമ്മളൊരു കൂർക്കം വലിക്കുന്ന ആളാണ്, ഒരിക്കലും ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഏത് പേഷ്യൻറ്റോട് ചോദിച്ചാൽ നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയില്ല എന്ന് പറയും. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ എനിക്കറിയാൻ പറ്റില്ല, മാഡത്തിനും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ, നമ്മുടെ ഇപ്പോൾ ഒരു ഭാര്യയുടെ കാര്യം ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം ഭാര്യയോടോ സ്പൗസിനോട് ചോദിക്കുമ്പോഴായിരിക്കും ആ പുള്ളി കൂർക്കം വലിക്കുന്നുണ്ട് ഞാനല്ലേ കേൾക്കുന്നതെന്ന് പറയുന്നത് മറ്റേ ആളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്ന ഹോം സ്ലീപ്പ് സ്റ്റഡി, ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഹോം സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും. ഇപ്പം ഇതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പോളിസോംനോഗ്രാഫി എന്ന് പറയും. 4 കാര്യങ്ങളാണ് നമ്മളവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ECG, അവിടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അറിയണം ഉറക്കത്തിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ EEG എന്ന് പറയാറുണ്ട്, ബ്രെയിനിലുണ്ടാകുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ പല ആൾക്കാരും പറയും ഉറക്കത്തിൽ അറിയാതെ കാലൊക്കെ ആട്ടുന്നുണ്ട്, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ പേശികളുടെ മൂവ്മെൻറ്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മയോഗ്രാം എന്ന് പറഞ്ഞിട്ട് മസിലിൻ്റെ ഒരു വേരിയേഷൻ അറിയണം. കണ്ണുകളുടെ ബേസിലാണ് നമ്മൾ സ്ലീപ്പിനെ രണ്ടായിട്ട്, ഇപ്പോൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പും ഉണ്ട്, നോൺ റാപ്പിഡ് REM സ്ലീപ്പും NREM സ്ലീപ്പ് എന്ന് പറയും. അപ്പോൾ ആ കണ്ണുകളുടെ മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് EOG എന്ന് പറയും, ഇലക്ട്രോ ഓക്കുലോഗ്രാം. ഇത് 4 കൂടി ചേരുന്നതിനാണ് പോളിസോംനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്കൊരു ഗ്രാഫ് പോലെ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒബ്സ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഡെന്റിസ്റ്റിന് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്ത്താടിയിലാണ് നാക്ക് എപ്പോഴും വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാക്ക് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർവേ നാക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീഴ്ത്താടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതര ഉപകരണങ്ങൾ രാത്രിയിൽ പേഷ്യൻറ്റിന് കൊടുത്തിട്ട് കിടത്തുക എന്നുള്ളതാണ്. അപ്പോൾ കീഴ്ത്താടിയെ ഒരു 2 മുതൽ 3 മില്ലിമീറ്ററോളം മുന്നോട്ട് വലിക്കുമ്പോൾ കീഴ്ത്താടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാക്ക് കൂടി ഫ്രണ്ടിലോട്ട് വരികയും എയർവേ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വളരെ നല്ല എന്താണ് ഈസി ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഈ സ്ലീപ്പ് ആപ്നിയ 2 തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന് നാഡീ വ്യൂഹം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പക്ഷെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് നിങ്ങൾ ഡെന്റിസ്റ്റിനെയും ENT ഡോക്ടറിനെയും കാണേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഫൈൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സെൻട്രല് പോലെയുള്ള ആപ്നിയ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് CPAP വെക്കാണ്ട്, CPAP എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും, ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട ഒരു ഡിവൈസാണ്. പക്ഷേ അത് നമ്മളിങ്ങനെ ഫുൾ ടൈം അത് കൊണ്ട് നടക്കണം. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെന്റൽ അല്ലെങ്കിൽ ENT കൊടുക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് വെക്കാനായിട്ട് കുറച്ചുകൂടി സിമ്പിളാണ്. രാത്രിയിൽ നമ്മുടെ നോർമലി ഇപ്പോൾ ഒറ്റ കമ്പിയൊക്കെ ഇടുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ഒരു ചെറിയൊരു ഡിവൈസ് വായിൽ വെച്ചുകൊണ്ട് കിടന്നാൽ മതിയാവും, നമ്മുടെ ഈ ഒരു സ്ലീപ്പ് ആപ്നിയയ്ക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കൂർക്കം വലി എഴുതി തള്ളാതെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് കണ്ട് അത് പരിഹരിക്കേണ്ടതാണ്.
1: ആൾക്കാർ പൊതുവേ കൂർക്കം വലി കാരണം ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകുന്ന ശല്യം മാത്രമേ കണക്കാക്കാറുള്ളൂ, ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് സനലാണ്, ഞാൻ നീയാറ്റിങ്ങരയിൽ നിന്നാണ്.
1: സംസാരിച്ചോളൂ, റേഡിയോ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെക്കണേ.
3: ശരി ശരി. എന്റെ എന്റെ എന്റെ അമ്മയുടെ പല്ലാണെങ്കിൽ എല്ലാം ഇളക്കിയിട്ടുണ്ട്.
0: അമ്മക്ക് എത്ര വയസ്സായി സാർ?
3: അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
3: പിന്നെ എനിക്കാണെങ്കിൽ മുകളിലത്തെ പല്ല് ഇനി 3 എണ്ണേ ഉള്ളു, ബാക്കി എല്ലാം കൊച്ചിയിലെ 13-15 വയസ്സായപ്പോഴേ കേടായി എല്ലാം ഇളക്കി.
0: 13-15 വയസ്സായപ്പോ എല്ലാ പല്ലും ഇളക്കിയോ?
3: ഇല്ല, 15 വയസ്സ് മുതലേ ഇളക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് 50 വയസ്സായി, ഏകദേശം പല്ല് ഇനി 3 പല്ലേ ഉള്ളു.
0: ശരി.
3: ഇപ്പൊ എന്റെ മക്കൾക്ക് 18-23 വയസ്സായി.
0: ശരി.
3: അവർക്ക് ഇപ്പം മുകളിലത്തെ പല്ല് ഏകദേശവും കേടായി വന്നു. ഞാൻ എല്ലാം ഓരോന്ന് കേട് വരുമ്പോ അടച്ചടച്ച് പറഞ്ഞു, പക്ഷെ കംപ്ലീറ്റ് കേടായി വന്നു. അടുത്തിപ്പോ ഇപ്പൊ ഇരിക്കുന്ന പല്ല് എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു.
0: സാറിന്റെ സംശയം പാരമ്പര്യമാണോന്നാണോ സംശയം?
3: ഓ അങ്ങനെ അതാണോ സംശയം? പിന്നെ ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ട്.
0: സാറിന് ഇനി മൂന്ന് പല്ലേ ഉള്ളൂ?
3: ഇനി മൂന്ന് പല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എല്ലാ ദിവസവും രണ്ടു നേരം പല്ലേക്ക് നല്ല വൃത്തിയാക്കണം. എന്നിട്ടും എന്ത് ചെയ്യും?
0: എങ്ങനെയാണ് പല്ലേക്കുന്നത്? ഉമിക്കിരി ഇട്ടാണോ പല്ലേക്കുന്നത്?
3: ഇല്ല, ബ്രഷ് ഇട്ട് തന്നെ. ബ്രഷ്
0: ഇട്ട് തന്നെയാണ് തേക്കുന്നത്. ഒരുപാട് സമയം പല്ല് തേക്കുമായിരുന്നോ? പത്ത് മിനിറ്റ് ഒക്കെ തേക്കുമായിരുന്നോ പല്ല് വിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്? ഈ പോയ പല്ലുകളെല്ലാം കേട് വന്നിട്ട് പോയതാണോ അതോ പല്ലുകൾക്ക് ഇളക്കം വന്നിട്ട് പോയത്?
3: എല്ലാം കേട് വന്നു പോയതാണ്. എല്ലാം നല്ല ബലമുള്ള പല്ല്, നല്ല വേരൊക്കെ പുഴുതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ കേടായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് കേടായ കംപ്ലീറ്റ് ഇല്ലാതായി.
0: ശരി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ മക്കൾക്ക് 17-23 വയസ്സുണ്ടല്ലേ?
3: വയസ്സുണ്ടോ? അവർക്കും ഇതേ എന്റെ അതേപോലെ മുകളിലത്തെ പല്ല്.
0: അവര് പല്ലൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇപ്പൊ കേടായിട്ട് നിൽക്കുന്നു. ഒന്നും എടുത്തിട്ടില്ലല്ലോ.
3: എല്ലാം ഈ കേട് വന്നതിനും കൂടെ മുട്ട ഞാൻ കൊണ്ടു അടച്ചടച്ച് വിടും. പക്ഷെ കേടായി വന്നു, എല്ലാം കേടായി വന്നു.
0: അതായത് നമുക്കിപ്പോ പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാല് അതിനകത്ത് ഒരു 10% അതിനകത്ത് ചില ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അത് ദന്തക്ഷേത്രങ്ങളെ കൂടുതലായിട്ട് മോണരോഗത്തില് ഇപ്പൊ പാരമ്പര്യത്തിന് ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഫാക്ടർ ഉണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ചില ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പല കുട്ടികളുടെ അമ്മമാര് വന്നിട്ട് പറയും, ഇപ്പൊ എന്റെ മോൻ നന്നായിട്ട് പല്ല് കഴിക്കും രണ്ടു നേരം, അവനാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് രണ്ട് മിഠായി കഴിക്കത്തേ ഉള്ളൂ, പക്ഷെ അവന്റെ വായിൽ എപ്പോഴും കേടാണ്. പക്ഷെ വീടിനടുത്തുള്ള ഒരു പയ്യനെ എപ്പോഴും ഓരോ മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവന്റെ വായിലാണെങ്കിൽ കേടൊന്നുമില്ല. അപ്പൊ ഇതങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു വിരോധാഭാസം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് പല്ലില് ദന്തക്ഷ അല്ലെങ്കിൽ കേട് വരണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പല്ലിന്റെ ഒരു ഘടനയുണ്ട്. പല്ലിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അണപ്പല്ലും സാറിന്റെ അണപ്പല്ലും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ അണപ്പല്ലാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ അണപ്പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് കൂടുതലായിരിക്കും, അതിനകത്ത് കുറച്ച് കുണ്ടും കുഴിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുഴിഞ്ഞ പ്രതലത്തിലുള്ള അണപ്പല്ലായിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലുകളും ഉണ്ടാവും. അപ്പോൾ ഫ്ളാറ്റ് ആയിട്ടുള്ള അണപ്പല്ലാണെങ്കിൽ സാറിപ്പോൾ ഒരുപാട് മധുരമൊക്കെ കഴിച്ചാലും അതിനകത്ത് ഒരുപാട് ഐറ്റംസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് ഓടിച്ച് വാ കഴുകുമ്പോഴത്തേക്കും ചിലപ്പോൾ സാറിൻ്റെ ആ പല്ല് ഫുള്ള് ക്ലീൻ ആവും. പക്ഷെ കുറച്ചുകൂടെ കുഴിഞ്ഞ അണപ്പല്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിപ്പോൾ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മധുരം തന്നെ വേണമെന്നില്ല. ഇപ്പോൾ എക്ലെയർ മിഠായിയോ ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അവിയൽ കഴിച്ചെന്നിരിക്കട്ടെ, അതായത് ഒരു തേങ്ങാക്കൊത്താണെങ്കിലും മതി. തേങ്ങാക്കൊത്ത് ചിലപ്പോൾ അവിടെ ആ ഒരു വളരെ ഈ പറഞ്ഞ കുഴിവുള്ള ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ക്രിട്ടിക്കൽ പി എച്ച് എന്ന് പറയും. ഒരു നമ്മുടെ ആ വായിലെ പി എച്ചിൻ്റെ അളവ് വ്യത്യാസപ്പെടുകയും അവിടെ അണുക്കൾ ഉടനെ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് അതിനെ പല്ല് പല്ലിനെ ചെറുതായിട്ട് ദ്രവിപ്പിക്കാനുള്ള പ്രക്രിയകൾ അവിടെ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പല്ലിൻ്റെ സർഫസ്, അതായത് പ്രതലം, ഒരു ഫാക്ടറാണ്. പിന്നെ ചില ആൾക്കാരുടെ വായിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഓറൽ ക്യാവിറ്റിയിലുള്ള ബാക്ടീരിയയുടെ തോതും മറ്റൊരാളുടെ വായിലുള്ള ബാക്ടീരിയയുടെ തോതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചറും സബ്സ്ട്രേറ്റും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചറുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. ഇപ്പം നമ്മൾ കുട്ടികളുടെ അമ്മമാർ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇപ്പം ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, ഐസ്ക്രീം കാരണം പെട്ടെന്ന് അലിഞ്ഞു പോകും, ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ കുട്ടി ചോക്ലേറ്റും ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വിഷമാവും. കാരണം ഇതൊക്കെ കഴിക്കേണ്ടത് ചെറിയ പ്രായത്തിലാണല്ലോ. അപ്പം പല്ലിന് കേടുവരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മധുരം ഒന്നും തന്നെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ കുറച്ചൊക്കെ നമ്മളിപ്പോൾ ചോക്ലേറ്റ് വേണമെന്ന് കരയുന്ന കുട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ലഡുവോ ജിലേബിയോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാതെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മധുര പദാർത്ഥങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ലഡു കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ രാവിലെ പുട്ടോ ദോശയോ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഡു കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാ കഴുകും, അവിടെ പാരൻസിൻ്റെ ഒരു ശ്രദ്ധയും കൂടെ വരും. പക്ഷേ നമ്മൾ ഈ 11 മണിക്കുള്ള സ്നാക്സിൽ ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി കൃത്യമായിട്ട് കഴുകണമെന്നില്ല. പിന്നെ ചിലപ്പോൾ രാത്രി അമ്മയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഡിന്നറിൻ്റെ സമയത്തായിരിക്കും ശരിക്കും പറഞ്ഞ് നന്നായിട്ട് വാ കഴുകുന്നത്. അപ്പോൾ എപ്പോഴും ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ദന്തക്ഷയത്തിൻ്റെ തോത് കുറയും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ വാട്ടർ ബോട്ടിൽ കൊടുത്തയക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പുതിയ വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കുമ്പോൾ സിപ്പിംഗ് ടൈപ്പ് ഓഫ് വാട്ടർ ബോട്ടിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ വലിയ ആൾക്കാർ കുടിക്കുന്ന പോലെയുള്ള വലിയ വാവട്ടത്തിലുള്ള വാട്ടർ ബോട്ടിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം വെള്ളം പൊക്കി ഒഴിച്ചു കുടിക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇളകിയിട്ട് വയറ്റിൻ്റെ അകത്തോട്ട് പൊയ്ക്കോളും. പക്ഷെ വീണ്ടും സിപ്പിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫുഡ് പാർട്ടിക്കിൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുഴിവുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ടാന്ന് തന്നെ ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വന്നിട്ടൊരു ക്ലാസ്സിലൊരു മിഠായി കഴിച്ചെന്നിരിക്കട്ടെ, അപ്പൊ 11 മണിക്ക് കഴിക്കുന്ന മിഠായിയുടെ അംശം പിന്നെ നീക്കം ചെയ്യുന്നില്ല, അപ്പൊ രാത്രി ഒരു 8 മണിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞാൽ കൂടിയും ഒരു എനിക്ക് തോന്നുന്നു ഒരു 20-30% കുട്ടികൾ ഇപ്പോഴും രണ്ടു നേരം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം തലേ ദിവസം രാവിലെ 11 മണിക്ക് കഴിച്ച എന്താ ഈ പറഞ്ഞ മിഠായി ക്ലീൻ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇത്രയും സമയം വായിൽ ഇത് പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ OCT എന്ന് പറയും, ഓറൽ ക്ലിയറൻസ് ടൈം എന്ന് പറയും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഫാസ്റ്റായിട്ടാണ് വായിൽ നിന്ന് ഒരു ഭക്ഷണ പദാർത്ഥം നീക്കം ചെയ്യപ്പെടുന്നത്, അത്രയും നമുക്ക് കേടുവരാനുള്ള സാധ്യത കുറയും. അപ്പം മറ്റേ കുട്ടി ഇഷ്ടംപോലെ ആഹാരം കഴിക്കുക, ഈ പറഞ്ഞ പോലെ മിഠായി കഴിക്കുന്നുണ്ടെങ്കിലും അവൻ ഇടയ്ക്ക് കൃത്യമായിട്ട് വാ കഴുകുന്നുണ്ടാവും. അവൻ 10 എണ്ണം കഴിച്ചാലും ഇടയ്ക്ക് വാ കഴുകുന്നുണ്ടാവും. നമ്മുടെ കുട്ടി 1 എണ്ണം കഴിച്ചിട്ട് വാ കഴുകുന്നത് പിറ്റേ ദിവസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ അമ്മ ഇങ്ങനെ പരാതി പറഞ്ഞത്, എൻ്റെ മോൻ ഒന്നേ കഴിക്കുന്നുള്ളൂ പക്ഷെ അവന് കേട് വരുന്നുണ്ട്, മറ്റേ ആൾ 10-12 എണ്ണം കഴിക്കുന്നു കേട് വരുന്നില്ല. കാരണം ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. ഇതിനകത്ത് പല്ലിൻ്റെ സ്ട്രക്ചറുണ്ട്, അതിനകത്ത് വായിലുള്ള ബാക്ടീരിയയുടെ തോതുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, OCT ഏറ്റവും പ്രധാനമായിട്ട്. OCT പണ്ടില്ലായിരുന്നു, നമ്മൾ കെരീസ് ട്രയാഡ് എന്നാണ് പറഞ്ഞിരുന്നത്. 3 കാര്യങ്ങൾ ഈ ഓറൽ ക്ലിയറൻസ് ടൈം കൂടെ ആഡ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടാണ് കെരീസ് ടെട്രാഡ് എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരണമെന്നുള്ളത്. പിന്നെ സാർ പറഞ്ഞ ഇപ്പോൾ പല്ല് പൊടിയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വൈറ്റമിൻ D എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. പല ആൾക്കാർ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിനകത്തിരുന്ന സമയത്തൊക്കെ ഈ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും. അപ്പോൾ 6 മുതൽ 8 മണി വരെയുള്ള സമയത്തുള്ള രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ തന്നെ നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സാറിനൊക്കെ ആണെങ്കിൽ പല്ല് പോയെന്ന് പറഞ്ഞു, പക്ഷേ പണ്ട് സാറൊക്കെ ഈ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം എക്സസൈസ് സൂര്യപ്രകാശം കൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പം സാറ് പറഞ്ഞു ഉറപ്പുള്ള പല്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പം സാധാരണയായിട്ട് പല്ലിൻ്റെയും എല്ലിൻ്റെയും ഉറപ്പിന് പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കേടുവരാതിരിക്കാനും വൈറ്റമിൻ D ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ, നമുക്കിപ്പോൾ തൈര് പോലെയുള്ളത്, ക്യാരറ്റ് പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം, ബനാന, പിന്നെ കുറച്ചൊക്കെ റെഡ് മീറ്റ് നമുക്ക് കഴിക്കാം, മട്ടനും ബീഫും ഒക്കെ കഴിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ D കിട്ടുന്നതാണ്. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നുള്ളതാണ്. അപ്പോൾ സൂര്യപ്രകാശം കൊള്ളുക, വൈറ്റമിൻ D ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ D ഒരു 30-35 എങ്കിലും ഉള്ളത് നല്ലതാണ്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വൈറ്റമിൻ D റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ വായ നന്നായിട്ടൊന്ന് കഴുകിയാലും മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ഈ ദന്തക്ഷയം വരാനുള്ള സാധ്യത കുറയുന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇപ്പോൾ പലരും വിട്ടുപോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പല ടെസ്റ്റുകളും ഒക്കെ ചിലപ്പോൾ എഴുതിത്തരും. ഇപ്പോൾ ചില ഡോക്ടേഴ്സ് ടെസ്റ്റ് എഴുതിയില്ലെങ്കിലാണ് നമുക്ക് വിഷമം വരുന്നത്. പക്ഷേ ഡെൻ്റലിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഉണ്ട്, അത് ചിലപ്പോൾ ഈ വൈറ്റമിൻ D അതിനകത്ത് ഒന്നാണ്. അതോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റും സെലീനിയവും മെഗ്നീഷ്യം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സിങ്കിൻ്റെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ സെലീനിയത്തിൻ്റെയോ ഫോസ്ഫറസിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയൊക്കെ തന്നെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കും, നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓറൽ ഹെൽത്തിനെയും ബാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാൽഷ്യവും മെഗ്നീഷ്യവും ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ ശ്രോതാവിൻ്റെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. സാറെ, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നത് മോണരോഗത്തിൻ്റെ ലക്ഷണമാണോ?
0: അല്ലല്ല, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ടെക്കീസ് ഒക്കെ ഉണ്ട്, ഇപ്പോൾ ഒരുപാട് നമ്മൾ ഈ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റൗണ്ട് ദ ക്ലോക്ക്, ഇപ്പോൾ ജെറ്റ് ലാഗും ഒക്കെ വരും അവർക്ക്. ചില സമയത്ത് അവർ ചിലപ്പം രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ പകൽ സമയത്തും ഏതാണ്ട് 10-15 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴത്തേക്കും നമുക്ക് വായ്പുണ്ണ് വരാനൊരു ഒരു കാരണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കാരണം വരാം. നമുക്കിപ്പോൾ ഒരു നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. കുറഞ്ഞത് നമ്മൾ 8 മുതൽ 12 ഗ്ലാസ്, 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെന്നുള്ള അതൊരു ഫാക്ടറാണ്. പിന്നെ ചില ഈ പറഞ്ഞതുപോലെ ചില വൈറൽ പനികൾ വരുമ്പോഴത്തേക്കും, വൈറൽ ഫീവർ വരുമ്പോഴത്തേക്കും വാക്യാത്തോ അതിൻ്റെ ചേഞ്ചസ് വരും. ഇപ്പോൾ നമുക്ക് തന്നെ ചിക്കൻ പോക്സ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെങ്കു വരുന്ന സമയത്തോ ഒക്കെ തന്നെയും, അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ചെറിയതായിട്ട് നമുക്ക് വായിൽ ചേഞ്ചസ് വരാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് ബി കോംപ്ലക്സിലുള്ള ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്തും, മോണയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ മോണയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ടേ പഠിക്കുന്നുണ്ട്, സ്കർവി എന്ന് പറയും. ഇപ്പോൾ സ്കർവി കാരണം ഉണ്ടാകുന്ന മോണരോഗത്തിന് സ്കോർബ്യൂട്ടിക് ജിഞ്ചിവൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കർവി, വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയും സിങ്കും ഈ പറഞ്ഞതുപോലെ ഈ കൊളാജൻ ഉണ്ടാകാനായിട്ട് കൊളാജൻ മെച്ചുർ ചെയ്യാനായിട്ട്, കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് നമ്മുടെ മോണയ്ക്കകത്തുള്ളത് പ്രധാനമായിട്ടും. അപ്പോൾ കൊളാജൻ്റെ ഒരു മെച്ചുറേഷന് സഹായിക്കുന്ന രണ്ട് കോഫാക്ടേഴ്സാണ് വൈറ്റമിൻ സിയും സിങ്കും എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി കുറയുമ്പോഴത്തേക്കും

0: വായ്പുണ്ണ് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. വായ്പുണ്ണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിപ്പോവും. പക്ഷേ നമ്മൾക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ മാറാതെ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ മുറിവ് നിന്നേക്കാം. നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലാത്ത പക്ഷം ഒരു മുറിവ് വായിൽ വന്നിട്ട് 3 ആഴ്ചയായിട്ടും കരിയാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വായിൽ ഒരു വെളുത്തതോ ഒരു ചുമന്നതോ ആയിട്ടുള്ളൊരു പാട് എത്രയായിട്ട് മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അത് ക്യാൻസർ ആണോ നിർബന്ധമില്ല, പക്ഷെ അല്ലാന്ന് ഉറപ്പ് വരുന്നത് നമുക്ക് കുറച്ചുകൂടി ഒരു ഏർലി സ്റ്റേജിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ ഷീജയാണ്.
1: ഡോക്ടർ ജി ആർ മണികണ്ഠൻ ഉണ്ട്, സംസാരിച്ചോളൂ.
0: നമസ്കാരം ഷീജ, ചോദിച്ചോളൂ.
2: നമസ്കാരം സർ.
0: നമസ്കാരം.
2: ഞാൻ മാറിനെല്ലൂർ ഷീജയാണ്.
0: കേട്ടു കേട്ടു, പറഞ്ഞു.
2: എനിക്ക് 56 വയസ്സായി.
0: ശരി.
2: പിന്നെ ഞാൻ സാധാരണ പല്ല് തേക്കാതെ ഒന്നും കഴിക്കാറില്ല. ഒരു ചായ പോലും ഞാൻ പല്ല് തേച്ചിട്ട് എന്റേതാണ് ഇഷ്ടം. അങ്ങനെ ഇരിക്കെ ഞാൻ ഇപ്പോ എന്റെ പല്ലില് ഇടയുണ്ട്. അത് മുമ്പ് കമ്പി ഇടാനായിട്ട് ഇടയിട്ടതാണ്, പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആഹാരങ്ങൾ കഴിച്ചിട്ട് നല്ലവണ്ണം പാ കഴുകാറുണ്ട്. ചിലപ്പോ രാത്രിയിൽ പല്ല് തേക്കും.
0: ശരി.
2: പിന്നെ എന്നാലും നല്ലവണ്ണം പാ കഴുകാറുണ്ട്. ഇപ്പൊ പല്ല് നല്ല വേദന. ഒരു ഒരു പല്ലിന് കേടായി, അത് ഇളകാളായി. അത് പല്ല് ആട്ടം ഇല്ലാത്തത് കൊണ്ട് അത് ഇളക്കിയില്ല. അതൊന്ന് ഇളക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആഹാര സാധനങ്ങൾ ഇടതു ഭാഗത്ത് വെച്ചാണ് കഴിക്കുന്നത്. ഈ വലത് സൈഡിലുള്ള ഒരു പല്ലിന്
0: വേദനയുണ്ട്.
2: വേദന വേദനയുണ്ട്.
0: എന്താണ് ഇപ്പൊ അമ്മയുടെ സംശയം? അത് എടുക്കണോ വേണ്ടെന്നുള്ളതാണോ സംശയം?
2: ആ ശരി, അത് അടയ്ക്കണോ അതോ അത് എടുത്തു മാറ്റണോ എന്നാണ് പിന്നെ ഒരു സംശയം. നല്ലവണ്ണം വേദനയുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ പറഞ്ഞു പിന്നെ
0: റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു. റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു.
2: വേദനയ്ക്കുള്ള ഗുളി, വേദനയ്ക്കുള്ള ഗുളികയുണ്ട്. അത് ഇത് വേറെ ഒരു ഹോസ്പിറ്റല് നിങ്ങൾ കാണിച്ചു നോക്കണം. ഈ പല്ലുമായിട്ട് സംബന്ധിച്ച ഒരു ഒരു ആശുപത്രിയിൽ കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം ഇത് എനിക്കിത്തിരി വേദന കുറയാൻ തൽക്കാലം മരുന്ന് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ശരി, ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ അമ്മ പറഞ്ഞു പണ്ട് കമ്പി ഇടാനായിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു വിടവൊക്കെ ഉണ്ടായിരുന്നു, അത് പക്ഷെ കറക്റ്റ് ആയിട്ട് അന്ന് ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ വിടവോടെ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതിനകത്ത് കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പി ഇടാനായിട്ട് പ്രായമൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ 56 വയസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 70 വയസ്സുള്ള ആളിനും കമ്പി ഇടാം. പക്ഷെ നമ്മുടെ മോണയുടെ ആരോഗ്യമാണ് പ്രധാനം. അപ്പം അല്ല, ആ ചിലര് പറയുന്നോണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. 30 വയസ്സ് കഴിഞ്ഞിട്ടും കമ്പി ഇടാം, നമുക്ക് 70 വയസ്സിലും കമ്പി ഇടാം. അപ്പൊ അതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞ മോണ നല്ല ആരോഗ്യമായിട്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പ്രായത്തിനൊരു ഒരു ഒരു ഘടകമേ അല്ല. അപ്പൊ എപ്പോഴും നമ്മള് ഈ പല്ല് നിരതെറ്റി ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കയറിയിരുന്നിട്ട് പല്ലിന് കേട് വരാനും പല്ലിന് മോണരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ആ ആ ഇപ്പൊ വേദനയുള്ള ആ പല്ലിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് പരിഹരിക്കാന്നുള്ളത് ആദ്യം നോക്കുക. അപ്പൊ അത് ചെറിയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചെടുക്കുക, അല്ലെങ്കിൽ ആഴത്തിലോട്ട് പല്ലിന്റെ മറ്റേ നമ്മുടെ ഈ ബ്ലഡ് വെസലിലോട്ടൊക്കെ അകത്തുള്ള രക്തക്കുഴലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേര് ചികിത്സ എന്ന് പറയും. വേരിന്റെ അകത്തുള്ള ആ പഴുപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ അടച്ചെടുക്കുന്നതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്ത് നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റും. എന്നിട്ട് ഈ ബാക്കിയുള്ള ഗ്യാപ്പുകളെ കമ്പി ഇട്ടിട്ട് നമുക്കിപ്പോ കമ്പി ഇടുന്നതിന് പകരമായിട്ട് ചില കേസുകളിൽ കമ്പി തന്നെ ഇടേണ്ടതായിട്ട് വരും. കോംപ്ലക്സ് ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ, സങ്കീർണമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ, വളരെ ലഘുവായിട്ടുള്ള കേസുകളാണെങ്കിൽ ഇപ്പൊ നമുക്ക് കമ്പിക്ക് പകരമായിട്ട് വളരെ സുതാര്യമായിട്ടുള്ള ട്രേകളുണ്ട്. നമ്മൾ അതിനെ ക്ലിയർ അലൈനറുകൾ എന്ന് പറയും. അപ്പോൾ അലൈനർ പോലെയുള്ള ട്രേകൾ ഇട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല്ലിന്റെ വിടവ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ പ്രായം ഒരു ഘടകമല്ല.
2: അറിയില്ല,
0: വേദന പല കാരണങ്ങളും കൊണ്ട് വരാം. നമുക്കിപ്പോ കേടില്ലാത്ത പല്ലിനും വേദന വരാം.
2: പക്ഷേ

0: പല്ലിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണരോഗത്തിന്റെ ലക്ഷണമായിട്ട് മോണ താഴോട്ട് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാല് പല്ലിന്റെ വേര് കൂടുതലായിട്ട് കാണും. അപ്പൊ അവിടെ ഒരുപാടായിട്ട് ചൂട് തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അസഹ്യമായിട്ടുള്ള പുളിപ്പ് അനുഭവപ്പെടാം, അതൊരു വേദനയായിട്ട് മാറാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേദന വരാം.
1: അധികം സമയം പല്ല് തേച്ചിട്ടാണോ അത് ഇങ്ങനെ വരുന്നത്?
0: അതായത് നമ്മളൊരു
1: അധികം തണുപ്പും ഉപയോഗിച്ചിട്ടാണോ?
0: 3 മുതൽ
1: അധികം കഴിക്കാറില്ല.
0: ആ, ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ ബ്രഷ് ചെയ്താൽ മതിയാകും. അധികം കട്ടിയില്ലാത്ത സോഫ്റ്റ് അല്ലെങ്കിൽ ഇടത്തരം മീഡിയം ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ബ്രഷ് ചെയ്യാതെ മുകളിൽ നിന്ന് താഴേക്ക് ചെറിയൊരു ഒരു കോൺ കൊടുത്തുകൊണ്ട് ബ്രഷ് അല്പം ചരിച്ചു വെച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലോട്ടും ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരി, അപ്പൊ എന്തായാലും അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക കേട്ടോ.
2: സാർ, നേരത്തെ നമ്മൾ റൂട്ട് കനാലിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ എല്ലാവർക്കും റൂട്ട് കനാലിന്റെ ആവശ്യമുണ്ടോ?
0: ഇല്ല, തീർച്ചയായിട്ടും നമുക്കിപ്പോ ഈ ഒരുപാട് ടെക്നോളജീസ് വരുന്നതിന്റെ ഫലമായിട്ട് നമുക്കിപ്പോ നമ്മളിപ്പോ റൂട്ട് കനാൽ ശരിക്കും വേണ്ടെന്ന് പറഞ്ഞ 2 കേസുകളിലാണ്. അതായത് ഇപ്പം ഞാൻ ഈ കോളറിനോട് സൂചിപ്പിച്ച പോലെ കേട് പല്ലിൻ്റെ ഏറ്റവും ഉൾഭാഗമായിട്ടുള്ള ദന്തം അജ്ജയെന്ന് പറയും, ഡെന്റൽ പൾപ്പിലോട്ട് എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ അസഹ്യമായിട്ടുള്ള വേദനയോ പഴുപ്പൊക്കെ വരുന്ന സമയത്ത് അത് ദന്തമജ്ജ വീക്കമായിട്ട് മാറിയിട്ടുണ്ട്, പൾപ്പൈറ്റിസ് എന്ന് പറയാം. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ പല്ല് പൊട്ടിപ്പോയി, പല്ല് പൊട്ടിപ്പോയിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ അപ്പോഴും പല്ല് പൊട്ടൽ പല ലെവലിലുണ്ട്, നമ്മൾ 9 തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ 3-ാമത്തെ ഒരു ടൈപ്പാണ് നമ്മളിപ്പോൾ പൾപ്പിലോട്ട് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ പൾപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെയിൻ കൂടാൻ സാധ്യതയുണ്ട്. ആ കേസുകളിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ നമ്മൾ ഇന്റൻഷണൽ RCT എന്ന് പറയും, അല്ലെങ്കിൽ നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ. നിർബന്ധിതം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ അനാവശ്യമായിട്ട് നിർബന്ധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ നോർമലി RCT ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 കണ്ടീഷൻസ് ഒഴികെയുള്ളതിനെല്ലാം നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പേഷ്യൻ്റ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പല്ലിന് വിടവുള്ള പേഷ്യൻറ്റ്, അപ്പോൾ ചിലർക്ക് കമ്പിയിട്ട് അതിനെ ചികിത്സിക്കാനായിട്ട് താല്പര്യമില്ലാത്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ വിടവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതിനെ വേണമെങ്കിൽ വെനീർ പോലെയുള്ള ക്രൗൺസ് പോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കതിനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് പല്ല് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിനെ ഒന്ന് അതിൻ്റെ ഒരു ആംഗുലേഷനൊക്കെ മാറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പല്ല് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് ഭാവിയിൽ പുളിപ്പോ വേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. വയറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അതിനാണ് ഇൻറ്റൻഷണൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കേസുകളിൽ അല്ലെങ്കിൽ ജസ്റ്റ് പൾപ്പ് വരെ എത്താതെ പേഷ്യൻ്റ് വരെ അസഹ്യമായിട്ടുള്ള പുളിപ്പ് പറയുന്ന ആൾക്കാരുണ്ടാവും, ഡെൻറ്റിൻ വരെ എത്തിയിട്ടുണ്ടാവും, 2-ാമത്തെ ലെയർ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ബയോമൈമെറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബയോമൈമെറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബയോ മൈമെറ്റിക് എന്നാണ് പറയുന്നത്, ബയോ ജൈവ അനുകരണം എന്ന് പറയാം, മിമിക്രി പോലെ. അതായത് നമ്മുടെ പല്ലിൻ്റെ ആ ഡെൻറ്റീൻ എന്ന് പറയുന്ന 2-ാമത്തെ ഏറ്റവും വലിയ ദന്ത വസ്തു എന്ന് പറയും, ഡെൻറ്റീൻ എന്ന് പറയുന്ന ലെയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതുപോലെയുള്ള മറ്റ് അതിൻ്റെ തന്നെ ഫീച്ചേഴ്സിന് സിമിലർ ആയിട്ടുള്ള ചില ഡെൻറ്റൽ ഫില്ലിംഗ് മെറ്റീരിയൽസ് വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഡെൻറ്റൽ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാതെ ഇത്തരത്തിലുള്ള ബയോമൈമെറ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് IDS എന്ന് പറയും, നമ്മൾ ഇമ്മീഡിയറ്റ് ഡെൻറ്റീൻ സീലിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലിനെ ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റൂട്ട് കനാൽ ചികിത്സ ഏതാണ്ട് 60% കേസുകളിലും നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു പ്രശ്നം പേഷ്യൻ്റ് ഇനി ഫർദർ ഒരുപാട് വേദന അനുഭവിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. അത് ചിലപ്പോൾ പ്രൈമർലി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് ബയോമൈമെറ്റിക് ആയിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് കനാൽ ചികിത്സയുടെ തോത് ഒരു പരിധിവരെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൂത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ക്രൗൺസ് കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൂത്ത് ഫുള്ളായിട്ട് ക്രൗൺസ് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പല്ലിനെ ഒന്ന് രാഗി ചെറുതാക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കസ്പ് എന്ന് പറയും, ഇപ്പോൾ അണപ്പല്ല് നോക്കുകയാണെങ്കിൽ 4 ഭാഗങ്ങൾ ഇങ്ങനെ മുഴച്ച് നിൽക്കും. അപ്പോൾ ആ മുഴച്ച് നിൽക്കുന്ന ഭാഗത്തിനാണ് കസ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ കേടുണ്ടാവുകയുള്ളൂ. ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എവിടെയാണോ പ്രശ്നമുള്ളത് നമ്മൾ അവിടെ മാത്രം ക്യാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് ക്യാപ്പ് കൊടുക്കാതെ ചില പ്രത്യേക ഏരിയയിൽ മാത്രം നമുക്ക് ക്യാപ്പ് കൊടുക്കുക. നമ്മളതിനെ ഓൺലേ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻലേ എന്ന് പറയും, ഓവർലേ എന്ന് പറയും. ഇപ്പോൾ ഫുള്ളായിട്ട് 360 ഡിഗ്രിയും കവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ്, നമ്മളിപ്പോൾ ഗ്രൈൻഡറിനൊക്കെ ടേബിൾ ടോപ്പ് എന്ന് പറയുന്ന പോലെ ടേബിൾ ടോപ്പ് റെസ്ട്രേഷൻസ് എന്ന് പറയും, ജസ്റ്റ് ടോപ്പിൽ മാത്രമേ കേടുള്ളൂ. ഇപ്പോൾ ഒരു നല്ല ഫുൾ ടൂത്തിൻ്റെ ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്ത് വെറുതെ ക്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ടേബിൾ ടോപ്പ് മാത്രം ഫില്ല് ചെയ്ത് പോയാൽ മതി. ടേബിൾ ടോപ്പ് റെസ്ട്രേഷൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ബയോമൈമെറ്റിക് റെസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മാക്സിമം കൺസർവേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു കോൺസെപ്റ്റ്.
2: നേരത്തെ കാലങ്ങളിലാണ് എന്ത് വേദന വന്നാലും പല്ല് പറിച്ച്
0: കളയും, മാക്സിമം പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. സോറി, ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്, എന്താണത്?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞതിലുള്ള ചില പൊരുളൊക്കെ അതിനകത്ത് വരും. അതായത് നമ്മളിപ്പോൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു വെൽക്കമിങ് ചേഞ്ച് ആയിട്ട് പറഞ്ഞത് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനകത്ത് പ്രധാനം പറഞ്ഞാൽ പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കോളേജിനോട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ റൂമിൽ തന്നെ 4 പേരുണ്ട്. ഇപ്പോൾ ഈ 4 പേരുടെയും ഇപ്പോൾ ജനറ്റിക് മേക്കപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ അസുഖം തന്നെ 4 പേർക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ എനിക്കൊരു മോണരോഗം വരികയും ഇപ്പോൾ ആശ മാഡത്തിനൊരു മോണരോഗം വരികയും അതിൻ്റെയൊക്കെ പ്രാഥമിക ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അതും ചിലർക്കൊക്കെ കോമൺ ആയിരിക്കും. പക്ഷേ അത് ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിനോട് നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ഈ മോണരോഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഹോസ്റ്റ് മൈക്രോബ് ഇൻട്രാക്ഷൻ എന്നുള്ള ഒരു അസുഖമാണ്. അതായത് താൻ പാതി ദൈവം പാതി നമ്മൾ പറയുന്ന പോലെ താൻ പാതി ബാക്കി ഈ പറഞ്ഞ പോലെ മൈക്രോബ് പാതി എന്നുള്ളതാണ്. അതായത് മൈക്രോബിൻ്റെ എഫക്റ്റ് അവിടെ പകുതിയാണ്, ബാക്കിയുള്ള താൻ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്ക് കോവിഡ് വന്നിട്ട് എല്ലാവരും ഒന്നും ഹോസ്പിറ്റലായില്ല, കുറച്ചുപേരൊക്കെ ചെറിയൊരു പനി പോലെ വന്നു പോയി. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ്. അപ്പോൾ ഹോസ്റ്റിൻ്റെ റെസ്പോൺസ് അങ്ങനെ ഇരിക്കുന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ കാടടച്ച് വെടിവെക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പണ്ടത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ശൈലി എന്ന് പറഞ്ഞാൽ. അതായത് ബ്ലോക്ക് ബസ്റ്റർ അപ്രോച്ച് എന്ന് പറയും, വൺ ട്രീറ്റ്മെൻറ്റ് ഫിറ്റ്സ് ഓൾ എന്നുള്ളതാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചിലപ്പോൾ മാഡത്തിന് സ്യൂട്ടാവണമെന്നില്ല. രണ്ടും ഒരേ അസുഖമാണെങ്കിൽ, രണ്ടുപേർക്കും മോണരോഗമാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ദന്തക്ഷയമാണ് എന്ന് വെച്ചിട്ട് ഒരാളിനുള്ള ട്രീറ്റ്മെൻറ്റ് മറ്റൊരാളിനും സ്യൂട്ടാവണമെന്നില്ല. കാരണം നമ്മുടെ പല പല ഫാക്ടേഴ്സുണ്ട്, ചില മൈക്രോ ലെവലിൽ പല പല ഫാക്ടേഴ്സുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് നോ ടു ഇൻഡിവിജ്വൽസ് ആർ സെയിം എന്ന് പറഞ്ഞതുപോലെ, നമ്മളിപ്പോൾ പറയും ഒരാളിൻ്റെയും ഫിംഗർ പ്രിൻ്റ് ഒരുപോലെ അല്ല എന്ന് പറഞ്ഞ പോലെ ഡെൻ്റൽ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ നമുക്കങ്ങനെ പറയാം. അപ്പോൾ ഒരാളിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കില്ല മറ്റൊരാളിന് സ്യൂട്ട് ആകുന്നത്. അപ്പോൾ പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൊത്തത്തിൽ ന്യൂട്രീഷൻ പലപ്പോഴും കാണാറില്ല. നമ്മളിപ്പോൾ ഡയബറ്റീസ് ഡോക്ടേഴ്സിൻ്റെ അവിടെ മാത്രമാണ് ഒരു ഡയറ്റീഷ്യൻ കാണുന്നത് മസ്റ്റായിട്ടും. വേറെ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ നമ്മൾ സ്ഥിരമായിട്ടൊരു ഡയറ്റീഷ്യനെ കാണൂല. ഡയബറ്റിയോളജിസ്റ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു ടീമുണ്ട്. അവിടെ ഒരു ഡയറ്റീഷ്യൻ കാണും, നമ്മുടെ കാല് നോക്കാനായിട്ട് ചിലപ്പോൾ ഒരാളുണ്ടാവും, ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിനായിട്ടൊരാളും, ഡയബറ്റീസ് സ്പെഷ്യലായിട്ടുള്ള ചെരിപ്പുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് ഒരു കോംപ്രിഹെൻസീവ് സെറ്റപ്പിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഓസോൺ പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഓസോൺ തെറാപ്പി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസുകളിൽ നമ്മളിപ്പോൾ റൂട്ട് കാനൽ ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പണ്ട് നമ്മൾ ഇപ്പോൾ ഈ സിൽവർ ഫില്ലിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, മെർക്കുറി അടങ്ങിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ വായിൽ കഴിവത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കും ഇംപ്ലാൻസ് നമ്മൾ ഇടുന്നില്ല. ഇപ്പോൾ ഇംപ്ലാൻസ് ടൈറ്റാനിയം ആയിട്ടുള്ള അലോയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റാനിയം ഇംപ്ലാൻസിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വേൾഡിൻ്റെ പാശ്ചാത്യ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ടൈറ്റാനിയം ഇംപ്ലാൻസിൽ നിന്ന് മാറിയിട്ട് സിറാമിക് ഇംപ്ലാൻസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ ലോഹത്തിൻ്റെ പ്രസൻസ് നമ്മുടെ വായിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ലോഹം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പലപ്പോഴും അത് മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നെർവിലൊത്തൊട്ടൊക്കെ അതിൻ്റെ ഒരു ഇൻഫിൽട്രേഷൻ വന്നിട്ട് ചില മൊത്തത്തിലുള്ള ഓറൽ പ്രശ്നങ്ങൾ മാത്രമല്ല ജനറലായിട്ടുള്ള ബോഡിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ കേട് വരാത്ത തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ബയോ മൈമെറ്റിക് ആൻഡ് ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ മൊത്തം അവസ്ഥയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ന്യൂട്രീഷനും ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ്സും അതൊക്കെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു അതാണ് പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന ഓൾ ബോഡി വെൽനെസ് എന്നാണ്. അതായത് സമഗ്ര ദന്താരോഗ്യം എന്ന് പറയാം. ഒരു ഹോളിസ്റ്റിക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം സമഗ്രം എന്നാണ്. അതായത് കേവലം ഒരു എന്താ പറയുക സിംറ്റം സെൻട്രിക്കായിട്ട് ഒരാളിനെ കാണാതെ ഓരോ പേഷ്യൻ്റെയും പേഴ്സൺ സെൻട്രിക്കായിട്ടുള്ള അപ്രോച്ചാണ്. ഇയാളെ മൊത്തത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇയാൾ മോണരോഗി അല്ലെങ്കിൽ പല്ലിന് കേടുള്ള ആളെന്ന് കാണാതെ ഇയാളുടെ ഒരു മൊത്തം ഘടനയെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനൊരു അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്.
2: നമുക്ക് അവസാനത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
3: ഹലോ
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ചോദിക്കണേ, നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. പേര് സ്ഥലവും കൂടെ പറഞ്ഞു.
3: ഡോക്ടർ, എനിക്കുള്ള പല്ല് മുൻവശത്തെ ഒരു നാലഞ്ച് പല്ലുണ്ട്, ബാക്കി ഉള്ളു അകത്തുള്ള പല്ലുകള് കുറെ എണ്ണം എടുത്ത് കുറെ എണ്ണം ഒടിഞ്ഞു പോയി. അതിന്റെ ഇനി നാലഞ്ച് കുറ്റി നിപ്പുണ്ട്. ആ കുറ്റി എങ്ങനെ നട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമല്ല ഉണ്ടോ?
0: നാലഞ്ച് കുറ്റി നിപ്പുണ്ട് അല്ലേ? കുറ്റികളെ എടുത്ത് കളയണം. കുറ്റികള് എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് സ്റ്റംപുകൾ എന്ന് പറയുന്നത് പഴുപ്പ്, ഈ പറഞ്ഞ പോലെ ബാക്ടീരിയയുടെ ഒരു ആവാസ വ്യൂഹമാണ്. അപ്പൊ അതിരിക്കുന്നിടത്തോളം കാലം പിന്നെ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ ഈ ഇൻഫെക്ഷൻ അനുബാധ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ കുറ്റികളെ വെച്ച് നമുക്ക് ചവയ്ക്കാനും പറ്റുന്നില്ലല്ലോ. ഇപ്പൊ കുറ്റിപ്പല്ലികൾ എപ്പോഴും വായിൽ നിർത്താതെ എടുത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്.
3: എടുക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, കാരണം രണ്ട് പല്ലെടുക്കാനായിട്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പോയിരുന്നു. എന്നിട്ട് ഒരു പല്ലെടുത്ത് വഴിക്ക് അത് ഒടിഞ്ഞു കണ്ടു പോയി. എന്നിട്ടൊരു ഒന്നര മണിക്കൂർ മണിക്കൂർ എടുത്ത് കുറ്റി പൊടിച്ചെടുക്കാനായിട്ട്
0: എടുത്തു. എന്നിട്ട് അവസാനം എടുത്തായിരുന്നു അത്?
3: അപ്പോഴത്തേക്ക് എടുത്തെന്ന് തോന്നുന്നു. ഒന്നര കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴത്തേക്ക് അതിന്റെ മരവിപ്പ് എല്ലാം മാറി വേദനയായി, സഹിക്കാൻ വയ്യാതായി. എങ്ങനെങ്കിലും ഞാൻ പിന്നെ വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്ത്.
0: പിന്നെ ഒരു എടുക്കാൻ ഒരു ഭയം ഉണ്ടല്ലേ?
3: ആ, അതുകൊണ്ട് എടുക്കാനുള്ള പേടി. അതിന് മുമ്പ് ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നേ, ഇതുമെല്ലാം മൂന്നാല് പല്ലെടുത്തായിരുന്നു. നിന്ന് കഴിയുമ്പോ അഞ്ചു മിനിറ്റിനകം മരവിപ്പിക്കാനുള്ള മരുന്ന് എടുത്തിട്ട് 10 മിനിറ്റ് ഇരുത്തിയേക്കും. അതിനുശേഷം 10 മിനിറ്റിനകം പല്ലെടുത്ത് നമുക്ക് വീട്ടിൽ പോകായിരുന്നു. അത് വെച്ചല്ല പോയത്. പോയപ്പോ ഒരു ലേജ് ഡോക്ടർ ആയിരുന്നു. അവരാദ്യം പല്ല് വേദനയായിട്ടിരിക്കുമ്പോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദനയ്ക്ക്
0: ഗുളികയുണ്ട്. സ്ഥലം എവിടെയാണ്?
3: എന്റെ പേര് എന്റെ വീട് കുടിച്ചോടാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാ പോയത്.
0: കൊട്ടാരക്കരയോ?
3: കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി.
0: അവിടെയാണ് ഒന്നര മണിക്കൂർ എടുത്തെന്ന് പറഞ്ഞ?
3: ഒന്നൊന്നര മണിക്കൂർ എടുത്ത്. ആദ്യം ഒരു നേഴ്സാണോ അസിസ്റ്റന്റാണോന്ന് അറിഞ്ഞില്ല. അവരാ വന്ന് പല്ല് എടുത്തത്. എടുത്തിട്ട് പകുതി ആയപ്പം ഒന്നും ചെയ്യാൻ വയ്യാതെ പിന്നെ ഡോക്ടർ വിളിച്ചിട്ടുണ്ട്.
0: നേഴ്സ് ഒന്നും പല്ല് എടുക്കത്തില്ല, ഡോക്ടർ തന്നെ ആയിരിക്കും.
3: അല്ല, ഡോക്ടർ അല്ല, എന്നാ അസിസ്റ്റന്റ് ഡോക്ടർമാരായിരിക്കും.
0: അല്ല, ഇപ്പൊ എല്ലാ അന്നത്തെ പല്ല് എല്ലാ പല്ലുകളും ചിലപ്പോ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ഇപ്പൊ മുൻനിരയിലെ പല്ലെടുക്കാൻ ചിലപ്പോ ഈസി ആയിരിക്കും, ചിലപ്പോ നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്ന പല്ലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു അരമണിക്കൂറോളം ചിലപ്പോ സമയം കൂടുതൽ എടുത്തെന്ന് വരാം. അപ്പൊ അത് വിചാരിച്ചോണ്ട് നമ്മള് ബാക്കി കുറ്റിപ്പല്ല് എടുക്കാതിരിക്കണ്ട.
3: അതുകൊണ്ട് കുറ്റിപ്പല്ല്.
0: അപ്പൊ അതിരിക്കുന്നിടത്തോളം വീണ്ടും വീണ്ടും കുറച്ചുകൂടി അത് ഒടിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ കുറച്ചുകൂടി സമയമെടുത്ത് കീറിയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കുറ്റി അല്ലാതെ എത്ര പല്ലുണ്ട് സാറിന്റെ വായില്?
3: വായിലിന് ഫ്രണ്ടിൽ ഒരു നാലഞ്ച് പല്ലേ
0: ഉള്ളു.
3: അതില് അതില് രണ്ട് പല്ല് പശുവിന്റെ കൊമ്പ് കൊണ്ടിട്ട് കുരി ഇളവിയായിരുന്നു. ഇളവി
0: പശുവിന്റെ കൊമ്പ് കൊണ്ടോ?
3: ആ, താടിക്ക് ചുരിയാലും ചേർത്തുകൊണ്ട് അങ്ങനെ രണ്ട് പല്ലങ്ങി ഇളവി ഇളവി ചെറിയ ആട്ടായിട്ടിരിക്കുക. അതെടുത്തല്ലേ?
0: ഇപ്പൊ എത്ര വയസ്സുണ്ട് സാറിന്?
3: 78 വയസ്സായി.
0: ഷുഗർ ഉണ്ടോ?
3: ഒന്നുമില്ല. എന്തായാലും
0: അത് ആ കുറ്റി അവിടെ ഇരുന്നിട്ട് നമുക്ക് വലിയ പ്രയോജനം ഇല്ല, എടുത്തു കളയുന്നതാണ് നല്ലത്.
3: ഓക്കെ,
2: ശരി, വിളിച്ചതിന് നന്ദി. സാറേ, നമ്മളിപ്പോൾ ദന്താരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പൊതുവിൽ ദന്താരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണ്, കുട്ടികളായാലും മുതിർന്നവരായാലും?
0: തീർച്ചയായിട്ടും ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം പ്രധാനമായിട്ടും. നമുക്കൊരു ടേക്ക് ഹോം മെസ്സേജ് എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഈ പറഞ്ഞതുപോലെ ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടു നേരം എന്നുള്ളത് തന്നെ ഊന്നി പറയുന്നു, രണ്ടു നേരം ബ്രഷ് ചെയ്യുക. എപ്പോഴും രാവിലെ ബ്രഷ് ചെയ്യേണ്ടതല്ല, രാവിലെ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യം രാത്രി ബ്രഷ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സലൈവയുടെ ഉമിനീരിൻ്റെ പ്രവർത്തനമൊക്കെ മന്ദീഭവിച്ച അവസ്ഥയിലായിരിക്കും. നമുക്ക് ഈ ഒരുപാട് ദന്തരോഗങ്ങൾ ഉണ്ടാകുന്നതും രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ നന്നായിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഫുഡ് കൂടി കഴിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കിടക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ആ രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ ബ്രഷ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ശാസ്ത്രീയമായെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ പലപ്പോഴും മിസ് ഔട്ടായി പോകുന്ന ഏരിയയാണ് അവസാനത്തെ പല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള കഴുത്തുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിലുകളുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. കഴിവതും ഒരുപാട് കളർഫുള്ളായിട്ടുള്ളതല്ലാതെ ക്രീം രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക. ആ ടൂത്ത്പേസ്റ്റിൽ ഒരുപാട് കെമിക്കൽ

0: ഉണ്ട് ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ SLS എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമുള്ള ഒരു സാധനമാണ്, സോഡിയം ലോറൈൽ സൾഫേറ്റ്, നമ്മുടെ ഡിറ്റർജൻറ്റിലൊക്കെ ഉള്ള സാധനമാണ്, പതപ്പിക്കുന്ന സാധനമാണ്. പത കുറഞ്ഞിട്ടുള്ള SLS ഫ്രീ ആയിട്ടുള്ള, പാരാബൻസ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ SLS കുറഞ്ഞിട്ടുള്ള, SLS കുറഞ്ഞതല്ല, SLS ഇല്ലാത്ത തരത്തിലുള്ള, പാരാബൻ ഇല്ലാത്ത തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക. നമുക്ക് നാനോ ഹൈഡ്രോക്സി അപ്പറ്റേറ്റും ഒരു പരിധിവരെ ഫ്ലൂറൈഡും ഉള്ള ടൂത്ത് പേസ്റ്റുകൾ നല്ലതാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇതിൻ്റെ ഒരു ഹൈ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആയിട്ടുള്ള ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ കഴിവതും ഒന്ന് രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പോയിട്ട് ബാക്കിയൊക്കെ കെമിക്കൽസ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മൗത്ത് വാഷുകളുടെ ഗണ്യമായിട്ടുള്ള ഉപയോഗം വന്നിട്ടുണ്ട്. അത് പലപ്പോഴും മൗത്ത് വാഷുകൾ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ മൗത്ത് വാഷുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്താൽ തന്നെ ആൽക്കഹോൾ കണ്ടൻറ്റ് കംപ്ലീറ്റ്ലി ഇല്ലാത്ത, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്, പലപ്പോഴും നമ്മൾ നമ്മുടെ BP വരെ കൂടാനായിട്ട് ഈ മൗത്ത് വാഷുകൾ കാരണമാവും. ഒരാൾ 6 മാസം സ്ഥിരമായിട്ടൊരു മൗത്ത് വാഷ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളുടെ BP കൂടും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ട് നമ്മുടെ വായിൽ. ഈ മൗത്ത് വാഷ് നേരത്തെ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. അപ്പം നല്ല ബാക്ടീരിയ കൂടെ കൊന്നു കളയും. അപ്പം നല്ല ബാക്ടീരിയാണ് നൈട്രേറ്റ്സ് വായിലുണ്ടാക്കുന്നത്. നൈട്രേറ്റ്സ് ആണ് BP കുറയ്ക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നല്ല ബാക്ടീരിയ സ്ഥിരമായിട്ട് ഈ മൗത്ത് വാഷ് കാരണം നശിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ BP ക്രമാതീതമായിട്ട് കൂടാനും കാരണമാവും. അപ്പം മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുക. ടങ് ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ ടങ് ക്ലീനർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കോപ്പർ ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക. അതൊരു നല്ലൊരു പ്രവണതയാണ്. കോപ്പർ ടങ് ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. ചെമ്പിലുള്ള ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷിൻ്റെ തന്നെ ബ്രിസിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ടൂത്ത് പിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന ശീലം ഒഴിവാക്കുക. പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ഒരു ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ക്ലീൻ ചെയ്ത് നടത്താനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ ടിപ്പായിട്ട് പറഞ്ഞ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് ഒന്ന് ചെക്കപ്പ് ചെയ്യുക. റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് ശീലമാക്കുക. നേരത്തെ പറഞ്ഞ പോലെ വെളുത്തതോ ചുവന്നതോ ആയിട്ടുള്ള പാടുകളോ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ ഉണങ്ങാൻ നിൽക്കുന്ന മുറിവുകളോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മടി വിചാരിക്കാതെ ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെയും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെൻറ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പീരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ GR മണികണ്ഠനാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും പരിപാടിയിലോട്ട് വിളിച്ച ശ്രോതാക്കളോട് വളരെ ലളിതമായി മറുപടി നൽകിയ ഡോക്ടർക്കും നന്ദി പറയുന്നു. നന്ദി. നമസ്കാരം.
0: നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പീരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ GR മണികണ്ഠൻ. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് MS ആശ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ. സ്റ്റുഡിയോയിലൊപ്പം ഉണ്ടായിരുന്നത് ഗായത്രി ദേവി, മഞ്ജു സുരേഷ്.
3: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
4: നമസ്കാരം. പ്രധാന വാർത്തകൾ.
3: രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ് നാച്ചുറൽ ഗ്യാസ് വിതരണം ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധ രംഗത്തെ നവീകരണം ലക്ഷ്യമിട്ട് നാളെ ന്യൂഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം. മേഖലയിൽ ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും അവബോധം വളർത്താനും ശില്പശാല വഴിയൊരുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മന്ത്രി കെ മുരളീധരൻ സ്ഥിതിഗതി വിലയിരുത്തി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. കാസർഗോഡ് SFI സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കടൽത്തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റ് ഭീഷണി രൂക്ഷം. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC ELSA 3 കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കരക്കടിയുന്നത്. കോട്ടയം കൂട്ടിക്കൽ വിസ തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന ട്രാവൽ ഏജൻസി ഉടമ പാലക്കുന്നേൽ അനീഷ് ഉമ്മർ പോലീസ് പിടിയിൽ. ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നാണ് മുണ്ടക്കയം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പുളിമുടുക്കുന്ന മിച്ചഭൂമിയിലെ രാജുവിനാണ് പരിക്ക്. വയനാട് പുൽപ്പള്ളി മരക്കടവ് മൂന്നുപാലം ഭാഗത്ത് ഇന്നലെ വീണ്ടും പുലി ഇറങ്ങി ആടിനെ കൊന്നു. പരിസരത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.

0: കൂട്ടുകാരി.
1: സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും സുരക്ഷിതമായ ഭാവിക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമ്പത്തിക ശാക്തീകരണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പോഷകാഹാരം, സുരക്ഷ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതികൾ സമൂഹത്തിന്റെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഇന്ന് കേൾക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിതാ റാണി രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്നീം PS എന്നിവർ.
2: സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. മൂന്ന് പദ്ധതികളായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകൾക്കു വേണ്ടി മിഷൻ ശക്തി. മിഷൻ ശക്തി എന്ന് പറയുന്ന ആ പദ്ധതിക്കകത്ത് വൺ സ്റ്റോപ്പ് സെന്റർ, വിമൻ ഹെൽപ്പ് ലൈൻ 181, നാരി അദാലത്ത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നിങ്ങനെ സ്ത്രീകൾക്കു വേണ്ടിയുള്ള സ്കീമുകളാണ് മിഷൻ ശക്തിയിലൂടെ നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെ മിഷൻ ശക്തിയുടെ സ്കീമിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സാമ്പൽ എന്നും സാമർത്ഥ്യ എന്ന് പറയുന്നത്. അതിൽ സാമർത്ഥ്യ എന്ന് പറയുന്ന സ്കീമിനകത്ത് ശക്തി സദൻ, ശക്തി നിവാസ്, പൽന ക്രഷ്, PMMVY തുടങ്ങിയ സ്കീമുകളാണ് നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പഴയ സ്കീമുകളെ എല്ലാം മെർജ് ചെയ്ത് രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. മിഷൻ പോഷൻ 2.0, മിഷൻ വാത്സല്യ, ഈ രണ്ട് സ്കീമുകൾ വഴിയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്.
3: മിഷൻ ശക്തി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്. ഇതൊരു അംബ്രല സ്കീമാണ്. രണ്ട് പില്ലേഴ്സ് ആണ് ഇതിലുള്ള, സമ്പൽ ആൻഡ് സമർത്ഥ്യ. സമ്പൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അതിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ വൺ സ്റ്റോപ്പ് സെന്റർ, വിമൻ ഹെൽപ്പ് ലൈൻ, നാരി അദാലത്ത്, അതായത് നമ്മുടെ കേരളത്തിലെ ജാഗ്രതാ സമിതി പോലുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേട്ടി ബചാവോ ബേട്ടി പഠാവോ. സാമർഥ്യ എന്ന് പറയുന്ന സ്കീമിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഉതകുന്ന പദ്ധതികളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഒരു കണ്ടീഷണൽ ഡയറക്ട് ക്യാഷ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമായിട്ടുള്ള PMMEV, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ശക്തി സദനുകൾ. ശക്തി സദൻ എന്ന് പറഞ്ഞ ഒരു ഇന്റഗ്രേറ്റഡ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആണ്, സ്ത്രീകൾക്കുള്ള ഒരു അഭയ കേന്ദ്രങ്ങളാണ്. ട്രാഫിക്കിങ്ങിന്റെ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകൾ, മറ്റ് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ, ഇവർക്കുള്ള അഭയ കേന്ദ്രങ്ങൾ, ഷെൽട്ടർ ഹോമുകളായിട്ടാണ് ശക്തി സദനുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് സമാധാനപരമായിട്ട് ജോലി, തൊഴിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് സഖി നിവാസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ നടപ്പിലാക്കി വരുന്നു. സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് എൻവയോൺമെന്റ്, അവരുടെ ജോലി സ്ഥലത്തിനടുത്ത് തന്നെ സഖി നിവാസ് എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിലും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നു. മിഷൻ ശക്തി സീമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജില്ലാ വനിതാ ശിശുവികസന ഓഫീസുമായിട്ട് അനുബന്ധമായിട്ട് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വിമൻ സങ്കല്പിന്റെ ഒരു ഹബ് ടീമുണ്ട്. ഏഴോളം ജീവനക്കാരടങ്ങുന്ന ഒരു കേന്ദ്രമാണത്. പ്രധാനമായിട്ടും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏത് സ്ത്രീകൾക്കും അതിക്രമത്തിനിരയായവരോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകളോ തൊഴിൽ തേടുന്ന സ്ത്രീകളെ വരികയും വേണ്ട വനിതാ ശിശു വികസന വകുപ്പിന്റെ സേവനങ്ങൾ എടുക്കുകയും ചെയ്യാൻ പറ്റും.
2: എല്ലാ സ്കീമുകളെയും നമ്മൾ ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ്.

0: എടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോഴുള്ള കുട്ടികളുടെ സേവനങ്ങൾ, കൗമാരക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ, പ്രഗ്നന്റും ലാക്ടേറ്റിംഗും ആയിട്ടുള്ളവരുടെ അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ വർക്കിംഗ് വിമന് വേണ്ടി. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ മിഷൻ ശക്തിയിൽ കൗമാരക്കാർക്കും അതുപോലെ തന്നെ വർക്കിംഗ് വിമനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയും കൗമാരക്കാർക്കു വേണ്ടിയും മിഷൻ പോഷൻ 2.0 പ്രവർത്തനങ്ങൾ അതുവഴിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. മിഷൻ പോഷൻ 2.0 ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും, മിഷൻ വാത്സല്യ എന്ന് പറയുന്ന സ്കീം വഴി പ്രൊട്ടക്ഷനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സംരക്ഷണവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. മിഷൻ ശക്തിയിലൂടെ എംപവർമെന്റ്, അങ്ങനെ ന്യൂട്രീഷൻ, പ്രൊട്ടക്ഷൻ, എംപവർമെന്റ് എന്നീ രീതിയിലാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ മിഷൻ വാത്സല്യ സ്കീമിനെ കുറിച്ച് പറഞ്ഞു. നേരത്തെ ICPS എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്നത്. അത് റീനെയിം ചെയ്തിട്ടാണ് ഇപ്പൊ മിനിസ്ട്രി ഓഫ് ഫെമിനൻ ചൈൽഡ് ഡെവലപ്മെന്റ് കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിഷൻ വാത്സല്യ എന്ന പേരിൽ സ്കീം നടപ്പിലാക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഒരു സുരക്ഷിതവും സന്തോഷകരവുമായിട്ടുള്ള ഒരു ബാല്യം പ്രൊവൈഡ് ചെയ്യുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലീവ് നോ ചൈൽഡ് ബിഹൈൻഡ്, ഒരു കുട്ടിയും നമ്മൾ പിന്തള്ളപ്പെട്ട് പോകരുത്, ആ രീതിയിലുള്ള ഒരു മോട്ടോയാണ് ഇതിലുള്ളത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് പ്രധാനപ്പെട്ട ഈ മിഷൻ വാത്സല്യയുടെ ഒബ്ജക്റ്റീവ്. ഇതിൽ ഒന്നാമത്തെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. അതായത് പ്രത്യേക പരിരക്ഷയും സംരക്ഷണവും ആവശ്യപ്പെട്ട കുട്ടികൾ, വൾണറബിളായിട്ടുള്ള സാഹചര്യങ്ങളിലെ കുട്ടികളെ JJ Act ബന്ധപ്പെട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ തെരുവിലെ കുട്ടികളുണ്ട്, അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട്, ട്രാഫിക്കിങ്ങിന്റെയും മറ്റ് വയലൻസിന്റെയും വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, മൈഗ്രന്റ് വർക്കേഴ്സിന്റെ കുട്ടികളുണ്ട്. പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം ദെയർ ഫാമിലീസ്, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ പ്രിവെന്റ് ചെയ്യുക, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രതികൂല സാഹചര്യങ്ങൾ, വൾണറബിലിറ്റീസിനെയൊക്കെ തടയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസുകളുണ്ട്, അതായത് പ്രത്യേക സംരക്ഷണവും ശ്രദ്ധയും ആവശ്യ കുട്ടികളെ താമസിപ്പിക്കുന്നതിനുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നിലവിലുണ്ട്. ഇവിടെ ഹെൽത്ത് കെയർ, അവരുടെ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ് കൗൺസിലിംഗ്, ലീഗൽ ഹെൽപ്പ് എന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലഭ്യമാകുന്നതാണ്. ഇതുപോലെ നമ്മുടെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ് മിഷൻ വാത്സല്യയിൽ വരുന്നതാണ് സ്പോൺസർഷിപ്പ്, അതായത് സപ്ലിമെന്ററി ഫിനാൻഷ്യൽ സപ്പോർട്ട്, സാമ്പത്തിക സഹായം, വൾണറബിൾ ആയിട്ടുള്ള ഫാമിലീസിലുള്ള കുട്ടികൾക്കുള്ള ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾക്ക്, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങൾക്ക്, അവരുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, വികാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നീഡ്സിനൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ട്. അതുപോലെ ഫോസ്റ്റർ കെയർ സംവിധാനമുണ്ട്, കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള മാതാപിതാക്കളെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ള, അവരുടെ സ്വന്തം മാതാപിതാക്കളല്ല, അഡോപ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഗാർഹിക അന്തരീക്ഷത്തിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോസ്റ്റർ കെയർ സംവിധാനം നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ അഡോപ്ഷൻ, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് നിയമപരമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും മിഷൻ വാത്സല്യ സ്കീമിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ 18 കഴിഞ്ഞ വളറബിളായിട്ടുള്ള സാഹചര്യങ്ങളിലെ കുട്ടികളെ പാർപ്പിക്കുന്നതിനുള്ള ആഫ്റ്റർ കെയർ സംവിധാനങ്ങളും നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ മിഷൻ വാത്സല്യ നമ്മുടെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലുള്ള എല്ലാ ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴിയാണ്.
0: മിഷൻ വാത്സല്യയിൽ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ സ്പോൺസർഷിപ്പ് നമുക്ക് 4000 പെർ മന്ത് അഡോപ്ഷൻ വേണ്ടി ഉള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വനിതാ ശിശു വികസന വകുപ്പിൽ തന്നെ എല്ലാ ജില്ലകളിലും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ സഹായം കൊടുക്കുന്നുണ്ട്.
1: അതുപോലെ തന്നെ വർക്കിംഗ് വുമനെ സപ്പോർട്ട് ചെയ്യാനുള്ള വേറൊരു സ്കീമാണ് പാൽന, പാൽന കം ക്രഷ് എന്ന് പറയുന്ന ഡേ കെയർ ഫെസിലിറ്റീസ് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള.
0: നാഷണൽ ക്രഷ് സ്കീം നടപ്പിലാക്കുന്നത് പൽന ക്രഷ് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവനമാണ് കൊടുക്കുന്നത്. നമ്മൾ അംഗൻവാടി കം ക്രഷ് എന്നുള്ള രീതിയിലും നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അംഗൻവാടിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ക്രഷിന്റെ സേവനങ്ങൾ ലഭിക്കുന്നതാണ്. അതിൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും ആധാറും നമ്മൾ ഒരു രേഖയായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലാ സേവനങ്ങളും നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും ഒക്കെ ഈ പൽന ക്രഷിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ നേടുന്നതിനും പൽന ക്രഷിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മൾ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൽന ക്രഷിന്റെ അല്ലെങ്കിൽ അംഗൻവാടി കം ക്രഷിന്റെ സഹായം ലഭിക്കുന്നതാണ്. സ്കീം ഫോർ അഡോൾട്സ് ആൻഡ് ഗേൾസ് സാഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനകത്ത് ന്യൂട്രീഷനും ഹെൽത്ത് എഡ്യൂക്കേഷനും IFA ടാബ്ലറ്റ്സിന്റെ വിതരണവും ഒക്കെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ നമ്മൾ വയനാട് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലാണ് ഇന്ത്യ ഗവൺമെന്റ് സാഗ് എന്ന് പറയുന്ന ഈ പരിപാടി നടപ്പിലാക്കുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയും ആൺകുട്ടികൾക്ക് വേണ്ടിയും നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ സാഗ് മാത്രമല്ലാതെയും നടപ്പിലാക്കുന്നുണ്ട്. മിഷൻ പോഷൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മൾ സപ്ലിമെന്ററി ന്യൂട്രീഷനും പാചകം ചെയ്തിട്ട് കിട്ടുന്ന ഭക്ഷണവും ഒക്കെ അംഗൻവാടികൾ വഴി വിതരണം ചെയ്യുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതും കൂടിയാണ് അതിൽ ലക്ഷ്യപ്പെടുന്നത്. അതിനകത്ത് 0 to 6 years ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവനങ്ങളും പ്രഗ്നന്റും ലാക്ടേറ്റിംഗും കൗമാരക്കാർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പോഷൻ 2.0 നിർവഹിക്കുന്നത്.
1: മിഷൻ സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2 എന്ന് ഇതൊരു അംബ്രല്ല സ്കീമാണ്. അതൊരു ഇന്റഗ്രേറ്റഡ് സമഗ്രമായിട്ടുള്ള കുട്ടികളുടെ പോഷണവും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്നതാണ്. ന്യൂട്രീഷണൽ ഔട്ട്കംസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്, ഫസ്റ്റ് 1000 days, അതായത് കുട്ടിയുടെ കൺസീവ് ചെയ്ത് ഫസ്റ്റ് 1000 days ഉള്ള ലൈഫിൽ ഊന്നിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട പോഷൻ 2 അഭിയാനിൽ വരുന്നത്. അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അംഗൻവാടികളിലൂടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. 3 to 6 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ECC ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആയിട്ട് നമ്മളെ സ്റ്റണ്ടിങ് വേസ്റ്റിംഗ് അണ്ടർ നറിഷ്മെന്റ് അനീമിയ ഒക്കെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനമായിട്ടും മിഷൻ പോഷന്റെ ഭാഗമായിട്ട് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം അംഗൻവാടികളിൽ നമ്മൾ ഹോട്ട് കുക്ക്ഡ് മീല് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേക്ക് ഹോം റേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളെ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ പോഷൻ അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം, ഒരു ബിഹേവിയറൽ ചേഞ്ചും കമ്മ്യൂണിറ്റി മൊബിലൈസേഷനും ലക്ഷ്യമാക്കിയാണ് പോഷൻ അഭിയാൻ എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പോഷൻ ട്രാക്കർ ആപ്പ്, റിയൽ ടൈം ഡിജിറ്റൽ മോണിറ്ററിംഗിനായിട്ട് നമ്മൾ പോഷൻ ട്രാക്കർ ആപ്പ് ഉണ്ട് നമുക്ക്.
0: അതുപോലെ തന്നെ മിഷൻ പോഷൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മൾ എല്ലാ അംഗൻവാടികളിൽ നിന്നും കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ട ഉള്ള ആരോഗ്യ പോഷണ വിദ്യാഭ്യാസവും പോഷകാഹാരവും അംഗൻവാടികൾ വഴി കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം വിതരണം ചെയ്യുന്നത് പോഷൻ ട്രാക്കർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ വിതരണം നടപ്പിലാക്കുന്നത്. അവിടെയും നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, MCP കാർഡ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും ഉള്ള സേവനങ്ങൾ കൊടുക്കുമ്പോഴും ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ബെർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് സഹായം വേണമെന്നുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആധാർ കാർഡ്, MCP കാർഡ്, കുട്ടിയുടെ ബെർത്ത് സർട്ടിഫിക്കറ്റ്, ഇവയെല്ലാം നമ്മൾ പോഷൻ ട്രാക്കർ ആപ്പിൽ രേഖപ്പെടുത്തുന്നതിനു വേണ്ടി അടുത്തുള്ള അംഗൻവാടി പ്രവർത്തകർ നേരിട്ട് തന്നെ നമ്മളുടെ ഗുണഭോക്താക്കളെ കാണുന്നുണ്ട്. അംഗൻവാടി പ്രവർത്തകരും ICDS സൂപ്പർവൈസറും CDPO ഒക്കെ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് ഈ പോഷൻ ട്രാക്കറിലേക്ക് ഇവ രേഖപ്പെടുത്തുന്നുണ്ട്. സ്കീം ഫോർ അഡോൾട്സ് ആൻഡ് ഗേൾസിലും അതുപോലെ തന്നെയാണ്. 14 to 18 വരെയുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് സ്കീം ഫോർ അഡോൾട്സ് ആൻഡ് ഗേൾസിൽ ചെയ്യുന്നത്. അതും പോഷൻ ട്രാക്കറിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിനകത്തും നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ടും നമുക്ക് ഇതിന്റെ സേവനങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 പദ്ധതികളും മിഷൻ ശക്തി, മിഷൻ വാത്സല്യ, മിഷൻ പോഷൻ 2.0 ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റേഷനും അതിൽ പ്രധാനപ്പെട്ടതാണ്. ആധാർ നമുക്ക് ഉണ്ടായിരിക്കണം, ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബോധവൽക്കരണങ്ങളിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, പഞ്ചായത്ത്, വനിതാ ശിശു വികസന വകുപ്പ് ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളെല്ലാം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ ടെക്നോളജിയുടെ ഒരു ഉപയോഗമാണ് ചില സമയങ്ങളിലൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് നമുക്കൊരു പരാതി ലഭിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ സഹായമുണ്ട്, അക്ഷയ കേന്ദ്രങ്ങളുണ്ട്, പിന്നെ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ് ഇതിൽ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും ആദ്യകാലങ്ങളിൽ നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ICDS പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ അത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ആധാർശില നവചേതന എന്ന് പറയുന്ന എഡ്യൂക്കേഷന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള പദ്ധതികൾ കൂടി കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്.
2: സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിതാറാണി രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്നീം PS എന്നിവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ചൊവ്വാഴ്ച കൂട്ടുകാരിയിൽ കേൾക്കാം.

0: കൂട്ടുകാരി.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
9: ഷോറൂം സന്ദർശിക്കൂ.
10: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
11: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
14: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇനി 12:40 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം പകൽപൂരം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. വരികൾ എഴുതിയത് S. രമേശൻ നായർ, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
1: അതെ ചേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ എം ആർ ടി ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീൻഡ് യൂണിവേഴ്സിറ്റി.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. യൂസഫലി കേച്ചേരിയാണ് വരികൾ എഴുതിയത്. ഉഷ ഖന്നയുടെ സംഗീതം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇനി. ചിത്രം സാവിത്രിയുടെ അരഞ്ഞാണം.
4: Hey.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഗാനരചന ബിച്ചു തിരുമല, സംഗീത സംവിധാനം എം ജി രാധാകൃഷ്ണൻ, എം ജി ശ്രീകുമാറും ശ്യാമയും പാടിയത് ചിത്രം ആഭരണ ചാർത്ത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം.
1: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
4: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു, തിരുവനന്തപുരം.
5: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
6: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു, ട്രിവാൻഡ്രം.
6: ഫോൺ 9633-86333.
4: ഫുഡ് അലർജിയും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു.
7: ഭക്ഷ്യ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം സാധാരണമായി ദോഷകരമല്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥത്തെ അപകടകരമായി തെറ്റിദ്ധരിച്ച് അതിനോട് അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ്. സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുകയും പോഷകങ്ങളായി മാറുകയും ചെയ്യും. എന്നാൽ അലർജിയുള്ള ഒരാളിൽ ശരീരം ആ പ്രത്യേക ഭക്ഷണത്തിലെ ഒരു പ്രോട്ടീനെ, അതായത് അലർജനെ, അക്രമകാരിയായി കണ്ട് അതിനെതിരെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നു. ഈ പ്രതിപ്രവർത്തനം പലതരം ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. ഈ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കാം, തീവ്രതയിലും വ്യത്യാസമുണ്ടായിരിക്കാം. സാധാരണയായി ഭക്ഷണം കഴിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്: ചർമ്മപ്രശ്നങ്ങൾ, ചൊറിച്ചിൽ, ചുവന്നു തടിക്കുക, ശരീരത്തിൽ തിണർപ്പുകൾ വരിക, എക്സിമയുടെ ലക്ഷണങ്ങൾ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുക, എക്സിമയുള്ളവർക്ക് അതിന്റെ ലക്ഷണങ്ങൾ വർദ്ധിക്കുക. ഇനി ദഹന പ്രശ്നങ്ങൾ, വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം. ശ്വാസ പ്രശ്നങ്ങൾ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തുമ്മൽ, ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചിൽ ഇറുക്കം, ചുണ്ട്, നാവ്, തൊണ്ട തുടങ്ങിയവ വീർക്കുക, വായിൽ ഭയങ്കരമായ ചൊറിച്ചിലുണ്ടാവുക. തീവ്രമായ അലർജി വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. രക്തസമ്മർദ്ദം കൂടുകയും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ശ്വാസമുട്ട് തീവ്രമാവുകയും ബോധക്ഷയം സംഭവിക്കുകയും ചെയ്യാം. ഇതെല്ലാം അനാഫൈലാക്സിസ് എന്ന ഒരു അവസ്ഥയാണ്. ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്, അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഘട്ടമാണ്. സാധാരണയായി അലർജിക്ക് കാരണമാകുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഇവയെ പ്രധാന അലർജി ഉണ്ടാക്കുന്നവ എന്ന് കരുതി മേജർ അലർജൻസ് എന്ന് നമുക്ക് പറയാം. പാൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ മുട്ട, നിലക്കടല ചിലപ്പോൾ ഗുരുതരമായ അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് നിലക്കടല. ബദാം, കശുവണ്ടി.

0: വാൽനട്ട് തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ്, സോയ ഉൽപ്പന്നങ്ങൾ, ഗോതമ്പ്, മത്സ്യം, കക്കയിറച്ചി, കല്ലുമക്കായ, ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ ഷെല്ലുള്ള മത്സ്യങ്ങൾ, ഇതുകൂടാതെ എള്ള്, കടുക് തുടങ്ങിയവയും ചിലരിൽ അലർജി ഉണ്ടാക്കാം. ഇതെല്ലാം പ്രധാനമായി അലർജി ഉണ്ടാക്കുന്നവയാണെങ്കിലും എന്ത് കഴിച്ചാലും നമുക്ക് ഓരോ വ്യക്തിക്കനുസരിച്ചും അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭക്ഷ്യ അലർജികൾ തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട്. ഒന്ന്, സ്വയം നിരീക്ഷിക്കുന്നതാണ്. ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചതിനു ശേഷം നിങ്ങൾക്ക് അസ്വസ്ഥതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണ ഡയറി സൂക്ഷിക്കുന്നത് ഏത് ഭക്ഷണമാണ് പ്രശ്നക്കാരനെന്ന് കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ചേക്കും. അലർജി ടെസ്റ്റുകളുണ്ട്. അത് ചർമ്മം വഴിയുള്ള പരിശോധന, അതിനെയാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. സംശയിക്കുന്ന ഭക്ഷണത്തിന് ചെറിയൊരു സാമ്പിൾ നമുക്ക് ചർമ്മത്തിൽ പുരട്ടുന്നതിനു ശേഷം ചെറിയൊരു സൂചി ഉപയോഗിച്ച് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ ചെറിയൊരു മുറിവുണ്ടാക്കുന്നു. ഉണ്ടാക്കിയതിനു ശേഷം മിനിറ്റുകൾക്കുള്ളിൽ ചർമ്മത്തിൽ ചുവന്നു തടിക്കുകയും വീർക്കുകയും ചെയ്താൽ അലർജിയുണ്ടെന്ന് നമുക്ക് സംശയിക്കാം. രക്തപരിശോധനയിലൂടെയും അലർജികൾ നമുക്ക് കണ്ടെത്താനാവും. IgE തുടങ്ങിയവ പരിശോധിക്കുന്നതിലൂടെ ശരീരത്തിന്റെ ആന്റിബോഡികളുടെ അളവ് നമുക്ക് കണ്ടെത്താനാവുകയും ഏത് ഭക്ഷണത്തിനോടാണ് അലർജിയെന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓറൽ ഫുഡ് ചലഞ്ച്, ഇത് ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യുന്ന ഒരു പരിശോധനയാണ്. സംശയിക്കുന്ന ഭക്ഷണം വളരെ ചെറിയ അളവിൽ നൽകി ശരീരത്തിന്റെ പ്രതികരണം നിരീക്ഷിക്കുന്നു. അപകടകരമായ സാധ്യതയുള്ളതിനാൽ കർശനമായ വൈദ്യ നിരീക്ഷണത്തിൽ മാത്രമേ ഇത് ചെയ്യാവൂ. എങ്ങനെയാണ് ഭക്ഷ്യ അലർജികൾ നമുക്ക് നിയന്ത്രിക്കാവുന്നത്? ഭക്ഷ്യ അലർജിക്ക് പൂർണമായ ചികിത്സ നിലവിൽ ലഭ്യമല്ല. എന്നാൽ നമുക്ക് ഇത് വിജയകരമായി നിയന്ത്രിക്കാൻ സാധിക്കും. അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതെന്ന് കണ്ടെത്തുകയും അവ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഭക്ഷണ സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ലേബലുകൾ ശ്രദ്ധയോടെ വായിക്കുക. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അലർജിയെക്കുറിച്ച് അവരെ അറിയിക്കുക. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ക്രോസ് കണ്ടാമിനേഷൻ, അതായത് നിങ്ങൾക്ക് അലർജിയുള്ള ഭക്ഷണം പാചകം ചെയ്ത പാത്രത്തിൽ പിന്നീട് പാചകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യത, അത് ഒഴിവാക്കുക. ചൊറിച്ചിൽ, തിണർപ്പ് പോലുള്ള ചെറിയ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ആന്റി ഹിസ്റ്റമിൻ ഗുളികകൾ സഹായിക്കാം. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്. അലർജിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മെഡിക്കൽ ID ധരിക്കുക. ഗുരുതരമായ അനാഫൈലാക്സിക് കണ്ടീഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളവർ ഒരു മെഡിക്കൽ അലർട്ട് ബ്രേസ്ലെറ്റോ നെക്ലേസോ ധരിക്കുന്നത് നല്ലതാണ്. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അലർജിയുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി ഈ ഭക്ഷണത്തിലെ അലർജികളെ എങ്ങനെ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് വളരെ ഭംഗിയായി മാനേജ് ചെയ്യാം എന്ന് പരിശോധിക്കാം. ഹോമിയോപ്പതി എന്നത് വ്യക്തിയുടെ രോഗലക്ഷണങ്ങളെയും ശരീരപ്രകൃതിയെയും അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ചികിത്സാരീതിയാണ്. ഹോമിയോപ്പതി ലക്ഷണങ്ങളെ മാത്രം അടിച്ചമർത്തുന്നതിന് പകരം രോഗത്തിന്റെ അടിസ്ഥാന കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു വ്യക്തിയുടെ മുഴുവൻ ആരോഗ്യവും മാനസികവും ശാരീരികവുമായ അവസ്ഥയും ജീവിതശൈലിയും അയാളുടെ പാരമ്പര്യവും, അതായത് ഫാമിലി ഹിസ്റ്ററിയും എല്ലാം പരിഗണിച്ച് വ്യക്തിഗതമായ ഒരു ചികിത്സാ പദ്ധതിയാണ് ഹോമിയോപ്പതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുവഴി അലർജിയുടെ അടിസ്ഥാനപരമായ പ്രവണതയെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് എന്ന തത്വത്തിൽ അടിസ്ഥാനമാണ് ഹോമിയോപ്പതി. ഒരേ ഭക്ഷണത്തിന് അലർജിയുള്ള വ്യക്തികൾ പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഈ രോഗലക്ഷണങ്ങളെയും അവരുടെ പ്രത്യേകത, സ്വഭാവം എന്നിവയെല്ലാം കണക്കാക്കി അതിനൊപ്പം തന്നെ മാനസികാവസ്ഥയെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നിലവിലുള്ള അലർജി ലക്ഷണങ്ങളായ ചൊറിച്ചിൽ, തിണർപ്പ്, ദഹന പ്രശ്നങ്ങൾ, ശ്വാസമുട്ടൽ എന്നിവയെ നിയന്ത്രിക്കാനും ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കും. ഹോമിയോപ്പതി ചികിത്സയിലൂടെ പൂർണമായ രോഗസൗഖ്യം തന്നെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. പാർശ്വഫലങ്ങൾ കുറവായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകൾ നമുക്ക് കുട്ടികളിലും ഗർഭിണികളിലും വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാം. അലർജിയുടെ ലക്ഷണങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കുന്ന മരുന്നുകളും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ രോഗിയുടെ പൂർണമായ ലക്ഷണങ്ങളെയും സാഹചര്യങ്ങളെയും കണ്ടെത്തി ദീർഘകാല ആശ്വാസം നൽകി പൂർണമായ രോഗസൗഖ്യവും ഹോമിയോപ്പതി വാഗ്ദാനം ചെയ്യുന്നു.
1: ഫുഡ് അലർജിയും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രായോജികർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
4: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങളിനി ഇതാ ഒരു ചോദ്യത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വരുമാനമോ പ്രായമോ ഇതിന് കണക്കാക്കില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTC വർഷം 800 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് നികത്തുമെന്നും മുഖ്യമന്ത്രി. 6 മാസത്തിനകം KSRTC വരുമാനം വർദ്ധിപ്പിക്കാൻ മാർഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ ഇറക്കിയ സർക്കുലർ നിലനിൽക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നടൻ സലീംകുമാറിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സലീംകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിച്ചു. 3 മാസത്തിനിടെ മരിച്ച അംഗങ്ങളുടെ 10 കുടുംബങ്ങൾക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സണ്ണി ജോസഫ് 10 ലക്ഷം രൂപ സഹായധനം മറ്റന്നാൾ വ്യാപാര ഭവനിൽ വിതരണം ചെയ്യും. ഇതുവരെ 27 കോടി രൂപ വിതരണം ചെയ്തതായി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനം ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. പത്തനംതിട്ട മലയാലപ്പുഴ പുതുക്കുളം വട്ടത്തറയിൽ ജനവാസ മേഖലയിൽ ഇന്നും കാട്ടാനക്കൂട്ടമിറങ്ങി. 2 ആനകൾ പ്രദേശത്ത് തുടരുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണ്. ആനകളെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടാൻ ശ്രമം തുടരുന്നു. പ്രധാന വാർത്തകളിനി 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. അറിവിന്റെ ലോകവും സംഗീതത്തിന്റെ സൗന്ദര്യവും ഒക്കെ സമ്മേളിക്കുന്ന ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനിയുള്ള കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാം, ഒപ്പം ആസ്വദിക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം ഇതാ ഒരു ചോദ്യത്തിൽ ഞാൻ റൂബി ബാബു,
2: ഞാൻ ആതിര. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾ ചെയ്യേണ്ടതായി ഇപ്രകാരമാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ശരി ഉത്തരം ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 8281-42-03-05. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281-42-03-05. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ. ഉത്തരങ്ങളോടൊപ്പം അയക്കുന്ന ശ്രോതാവിന്റെ പേരും സ്ഥലവും കൂടി ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ.
1: ആദ്യത്തെ ചോദ്യം, വന്യജീവി വേട്ട, കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കേസുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുമായി കോടതി സംവിധാനത്തെ ഡിജിറ്റൽ ആയി ബന്ധിപ്പിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ June 6, അതായത് 2026 June 6, കേരള വനം വകുപ്പ് പുറത്തിറക്കിയ പുതിയ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം എന്താണ്? പുതിയ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്?
2: ചോദ്യം ഒരിക്കൽ കൂടി, വന്യജീവി വേട്ട, കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കേസുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുമായി കോടതി സംവിധാനത്തെ ഡിജിറ്റലായി ബന്ധിപ്പിച്ചുകൊണ്ട് 2026 June 6 കേരള വനം വകുപ്പ് പുറത്തിറക്കിയ പുതിയ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഏതാണ്? അപ്പോൾ ശരി ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281-42-03-05.
1: അതുവരെ നമുക്കൊരു പാട്ട് കേൾക്കാം.

0: നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. വന്യജീവി വേട്ട, കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കേസുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുമായി കോടതി സംവിധാനത്തെ ഡിജിറ്റലായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ June 6 കേരള വനംവകുപ്പ് പുറത്തിറക്കിയ പുതിയ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഏതാണ്?
1: ശരി ഉത്തരം ഹോക്ക്,
0: അതായത് ഹോസ്റ്റൈൽ ആക്ടിവിറ്റി വാച്ച് കെർണൽ. നമുക്കറിയാം വനംവകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിവരങ്ങളെ ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമാണിത്. വന്യജീവി വേട്ട, കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കേസ് വിവരങ്ങൾ കേന്ദ്രീകൃതമായി ഇതിൽ സൂക്ഷിക്കും. അപ്പോൾ ഈ ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 നമുക്ക് നോക്കാം അല്ലേ? ഇപ്പോഴും എനിക്ക് ഒന്ന് അടുത്തിടെ വന്നൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ടാവാം
1: കുറച്ചുകൂടി ആൾക്കാർക്ക്
0: അറിയാം. ഇപ്പോഴും ആൾക്കാർ നമ്മുടെ ശരി ഉത്തരം അയക്കുന്നുണ്ട്, പക്ഷെ ആദ്യത്തെ 5 പറയാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. പറയാം.
1: നിഷ എസ്, ഇന്ദിരാനഗർ പേരൂർക്കട.
0: ദേവകി കടക്കൽ.
1: മല്ലിക മുംബൈ.
0: സൻവീനസ് ജനാർദ്ദനൻ വഞ്ചിയൂർ.
1: അമ്പാടി കടമ്പാട്ടുകോണം. ഈ 5 ആദ്യം ശരി ഉത്തരം അയച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇടവേളയായാലോ?
0: ആകാം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: സർവീസസ്, 30 സേവന പാരമ്പര്യ പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
7: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
8: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
7: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
9: നാളെ ശാസ്ത്രലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു.
10: മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ 2 വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഗ്രഹത്തിന്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിൽ എത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്.
9: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12.
1: അപ്പോൾ ഇതാ ഒരു ചോദ്യത്തിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
0: പോകാം.
1: ചോദ്യം ശ്രദ്ധിച്ചോളൂ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിനും ഹരിതഗൃഹവാതക പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനുമായി 2026 ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അവതരിപ്പിച്ച 85% എഥനോളും 15% പെട്രോളും അടങ്ങിയ പുതിയ ഇന്ധന മിശ്രിതം ഏതാണ്?
0: അതെ, ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഇത്രയേ ഉള്ളൂ. ഇക്കഴിഞ്ഞ ലോക പരിസ്ഥിതി ദിനത്തിൽ, അതായത് June 5, ഇന്ത്യ ഔദ്യോഗികമായി അവതരിപ്പിച്ച പുതിയ ഇന്ധന മിശ്രിതം ഏതാണ്? ഇതിൽ 85% എഥനോളും 15% പെട്രോളും അടങ്ങിയിട്ടുണ്ട്. ആ പുതിയ ഇന്ധന മിശ്രത്തിന്റെ പേരാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ.
1: അയക്കേണ്ട നമ്പർ 8281420305. ഒരു ഗാനം കേട്ടിട്ട് മടങ്ങി വരാം.

0: ഈ ഗാനത്തിന് മുൻപ് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിനും ഹരിതഗൃഹ വാതക പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനുമായി 2026 ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അവതരിപ്പിച്ച 85% എഥനോളും 15% പെട്രോളും അടങ്ങിയ പുതിയ ഇന്ധന മിശ്രിതം ഏതാണ്?
1: ശരി, ഉത്തരം പറയാല്ലേ?
0: അതെ,
1: E85 ഫ്യുവൽ. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇന്ധനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
0: അപ്പൊ ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 പേർ നോക്കിയാലോ.
1: ദേവകി കൈതമുക്ക്,
0: രമാദേവി വലിയവിള,
1: സുധർമ്മ പട്ന. ഈ പട്നയിൽ ഉള്ളവര് അയക്കുന്നത് നമ്മുടെ ന്യൂസ് ഓൺ എയർ ആപ്പ് കേൾക്കുന്നവരായിരിക്കും അല്ലേ? മുംബൈ മുംബൈയിൽ നിന്നും ഉണ്ടായിരുന്നു.
0: അടുത്ത ശ്രോതാവ് വിഷ്ണു മഹേഷ്, AS തൃപ്പാദപുരം,
1: ബെന്നി വയനാട്.
0: അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇടവേള എടുക്കാം.
1: ആയിക്കോട്ടെ.
2: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഡേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
4: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നമുക്ക് ചോദ്യം ഇതായിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ നിലവിലുള്ള ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന് പകരം വിലക്കയറ്റവും സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളും കൂടുതൽ കൃത്യമായി കണക്കാക്കാൻ കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന സൂചിക ഇത് ഏതാണ്? അതാണ് മൂന്നാമത്തെ ചോദ്യം.
0: ചോദ്യം ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ നിലവിലുള്ള ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന് പകരം വിലക്കയറ്റവും സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളും കൂടുതൽ കൃത്യമായി കണക്കാക്കാൻ കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന സൂചിക ഏതാണ്?
1: അതെ,
0: അപ്പോൾ ശരി ഉത്തരം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281-42-03-05.

0: ഈ ഗാനത്തിന് മുൻപ് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ നിലവിലുള്ള ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന് പകരം വിലക്കയറ്റവും സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കുകളും കൂടുതൽ കൃത്യമായി കണക്കാക്കാൻ കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന സൂചിക ഏതാണ്?
1: ഉത്തരം പറയാം. പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, അതായത് PPI, WPI എന്നൊക്കെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. WPI ആയിരുന്നു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഇപ്പോൾ കൊണ്ടുവന്നതാണ് PPI. ഉൽപാദകരുടെ തലത്തിലുള്ള വില വ്യത്യാസങ്ങൾ അളക്കുന്നതിനാണ് PPI കൊണ്ടുവരുന്നത്. ആദ്യത്തെ 5 വർഷം WPIയും PPIയും ഒരേ സമയം നിലനിൽക്കുകയും അതിനുശേഷം PPI പൂർണ്ണമായി WPIക്ക് പകരം മാറുകയും ചെയ്യുമ്പം എന്നാണ് പ്രപ്പോസൽ.
0: ശരി ഉത്തരം. പക്ഷേ ആദ്യത്തെ 5 പേർ ഇവരാണ്: സതീഷ് എസ് പാപ്പാട്,
1: ഷീല തൃക്കടവൂർ,
0: വിമല തോമസ് പൂഴനാട്,
1: അശോക് ശങ്കർ പാരിപ്പള്ളി,
0: സന്തോഷ് കാഞ്ഞാവള്ളി.
1: അതെ. അപ്പോ ഇനി
0: ഇതാ ഒരു ചോദ്യത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതും Sukhoi-30 MKI യുദ്ധവിമാനത്തിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചതുമായ Rudram-2 ഏത് വിഭാഗത്തിൽപ്പെടുന്ന മിസൈലാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതും Sukhoi-30 MKI യുദ്ധവിമാനത്തിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചതുമായ Rudram-2 ഏത് വിഭാഗത്തിൽപ്പെടുന്ന മിസൈലാണ്? ഏത് വിഭാഗം എന്നാണ് പറയേണ്ടത് കേട്ടോ.
0: അതെ. അപ്പോൾ ശരി ഉത്തരങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281420305. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: അതെ.

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതും Sukhoi-30 MKI യുദ്ധവിമാനത്തിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചതുമായ Rudram-2 ഏത് വിഭാഗത്തിൽപ്പെടുന്ന മിസൈലാണ്?
1: ശരി ഉത്തരം, എയർ ടു സർഫസ് മിസൈൽ.
0: അതെ.
1: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് ഒഡീഷ തീരത്ത് വെച്ച് ഈ അത്യാധുനിക മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതിന്റെ പ്രത്യേകത, ശത്രുക്കളുടെ റഡാറുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
0: ഇത് ഇത്തിരി കടുകട്ടി ചോദ്യമായി പോയോ എന്ന് സംശയമുണ്ടായിരുന്നു, പക്ഷേ
1: ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
0: ഒത്തിരി പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.
1: കൈതമുക്ക് നിന്ന് വിമൽ,
0: റിഹാൻ രാഹുൽ മുംബൈ,
1: വർക്കലയിൽ നിന്ന് സുമംഗല,
0: അനീഷ ചെങ്കൽ തിരുവനന്തപുരം,
1: റാന്നിയിൽ നിന്ന് ലിയ.
0: അതെ. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാമല്ല.
1: അതെ.
0: ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന, അടുത്തിടെ കേന്ദ്ര സർക്കാർ വീണ്ടും അനുമതി നൽകിയ പ്രശസ്തമായ ജലവൈദ്യുത പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
1: ചോദ്യം ആവർത്തിക്കുന്നു. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന, അടുത്തിടെ കേന്ദ്ര സർക്കാർ വീണ്ടും അനുമതി നൽകിയ പ്രശസ്തമായ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അപ്പോൾ ശരി ഉത്തരം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281-4203-05. അപ്പൊ നമുക്കൊരു ഗാനം കേൾക്കാം.

0: ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജമ്മുകാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന, അടുത്തിടെ കേന്ദ്ര സർക്കാർ വീണ്ടും അനുമതി നൽകിയ പ്രശസ്തമായ ജലവൈദ്യുത പദ്ധതി ഏതാണ്?
1: അതെ, ഉത്തരം കിർത്തായ് സ്റ്റേജ് 2 ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, അതായത് ജലവൈദ്യുത പദ്ധതി എന്നുള്ളതാണ്. 930 MW ശേഷിയുള്ള വലിയൊരു പദ്ധതിയാണിത്. ഹിമാചൽ പ്രദേശിലെ ലാഹോസ് സ്പിതിയിൽ നിന്നൊഴുകുന്ന ചന്ദ്ര, ഭാഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നാണ് ചെനാബ് നദി രൂപപ്പെടുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഇന്ന് ശരി ഉത്തരം ലഭിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ കാര്യം. എല്ലാവരും സവാൽകോട്ട്, ചെനാബ് എന്നൊക്കെ അയച്ചെങ്കിലും ഇത് കിർത്തായ് സ്റ്റേജ് 2 എന്നുള്ളത് ആരും അയച്ചില്ല. ഈ സവാൽകോട്ടയും കിർത്തായും ചെനാബിൽ തന്നെ ഉള്ളതാണെങ്കിലും ഈ രണ്ടും രണ്ട് പദ്ധതികളാണ്.
0: അപ്പോ നമുക്ക് ഇതാ ഒരു ചോദ്യത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ,
1: പ്രതീക്ഷയുടെ അടുത്ത ചോദ്യം.
0: അതെ, ചോദ്യം ശ്രദ്ധിച്ചോളൂ. 1976 ജൂൺ 27 ദക്ഷിണ സുഡാനിലാണ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. വൈറസ് ബാധിച്ച വവ്വാലുകളെയോ കുരങ്ങുകളെയോ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോഴും വവ്വാലിന്റെ ഉമിനീരോ വിസർജ്യമോ പുരണ്ട പഴങ്ങൾ ഭക്ഷിക്കുമ്പോഴുമാണ് വൈറസ് മനുഷ്യരിൽ എത്തുന്നത്. ഈ വൈറസിന്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം.
1: ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1976 ജൂൺ 27 ദക്ഷിണ സുഡാനിലാണ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. വൈറസ് ബാധിച്ച വവ്വാലുകളെയോ കുരങ്ങുകളെയോ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോഴും വവ്വാലിന്റെ ഉമിനീരോ വിസർജ്യമോ പുരണ്ട പഴങ്ങൾ ഭക്ഷിക്കുമ്പോഴുമാണ് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത്. ഈ വൈറസിന്റെ പേരാണ് ചോദ്യം. വേഗം അയച്ചോളൂ.
0: അയക്കേണ്ട നമ്പർ 8281424305.
1: കഴിഞ്ഞ ചോദ്യത്തിന്റെ വിഷമം നമുക്ക് ഇവിടെ തീർക്കാം.
0: അതെ അതെ അതെ.

0: ചോദ്യം ഇതായിരുന്നു, 1976 ജൂൺ 27 ദക്ഷിണ സുഡാനിലാണ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. വൈറസ് ബാധിച്ച വവ്വാലുകളെയോ കുരങ്ങുകളെയോ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോഴും വവ്വാലിന്റെ ഉമിനീരോ വിസർജ്യമോ പുരണ്ട പഴങ്ങൾ ഭക്ഷിക്കുമ്പോഴുമാണ് വൈറസ് മനുഷ്യരിൽ എത്തുന്നത്. ഈ വൈറസിന്റെ പേര് എന്താണ്?
1: ശരി, ഉത്തരം എബോള. കോംഗോയിൽ 1000 പേർക്ക് എബോള വൈറസ് ബാധിച്ചത് ലോകാരോഗ്യ സംഘടന അടുത്തിടെ സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ശരി ഉത്തരം അയച്ച 5 ആരാണെന്ന് നോക്കാം.
0: ഒട്ടനവധി ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്, എന്നിരുന്നാലും ആദ്യത്തെ 5 നമുക്ക് പറയാം. റംസ കഴക്കൂട്ട,
1: സുജിത് അഴു,
0: നിഷ കാട്ടാക്കട,
1: ജയപ്രകാശ് മരുതൂർ തിരുവനന്തപുരം,
0: അയ്യപ്പൻ ആറരയു.
1: അപ്പോൾ ശരി ഉത്തരം അയച്ച 5 നന്ദി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇടവേളയായാലോ?
0: ഓ
2: ഇന്ന് പാട്ടി വേണം.
3: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
2: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
3: നിന്റെ കാർഡും പിന്നെന്താ?
4: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP.

0: PVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരിയിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്?
4: വളരെ എളുപ്പമുള്ള ചോദ്യമാണ്.
3: അതെ,
4: ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
3: അപ്പോൾ പെട്ടെന്ന് ശരി ഉത്തരങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281420305. നമുക്കൊരു ഗാനം കേട്ടാലോ?
4: കേൾക്കാം.

0: ഇതാ ഒരു ചോദ്യം പരിപാടിയിലെ 7-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതായിരുന്നു.
1: ശരി ഉത്തരം കേരളം.
0: അതെ,
1: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. കേരള ദുരന്ത നിവാരണ നയം ആവിഷ്കരിച്ചത് 2010-ലാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് 2007 May 4 അപ്പോൾ ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 പേർ നോക്കാം.
0: പത്മാലയം സുരേഷ് കുമാർ വട്ടിയൂർക്കാവ്,
1: രാജൻ കിള്ളിപ്പാലം,
0: സരയു കൃഷ്ണ ചെറുനിയൂർ,
1: രാധാകൃഷ്ണൻ എസ് ഇടപ്പഴഞ്ഞി,
0: ശ്രീകുമാരി പൂജപുര. അപ്പോ ഇനി നമ്മുടെ, എനിക്ക് തോന്നുന്നു സമയം തീരാറായി, അതുകൊണ്ട് തന്നെ അവസാന ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
1: ചോദ്യം: ഒരു വസ്തു അതിൽ പതിക്കുന്ന പ്രകാശത്തിലെ ഒരു വർണ്ണത്തെയും പ്രതിഫലിപ്പിക്കാതെ പൂർണ്ണമായി ആഗിരണം ചെയ്താൽ അത് ഏത് നിറത്തിൽ കാണപ്പെടും?
0: ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു വസ്തു അതിൽ പതിക്കുന്ന പ്രകാശത്തിലെ ഒരു നിറത്തെയും പ്രതിഫലിപ്പിക്കാതെ പൂർണ്ണമായി ആഗിരണം ചെയ്താൽ, അതായത് അബ്സോർബ് ചെയ്താൽ, അത് ഏത് നിറത്തിൽ കാണപ്പെടും എന്നുള്ളതാണ് ചോദ്യം.
1: ശരി ഉത്തരം വേഗം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281420305. നമുക്കൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരയിലെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു. ഒരു വസ്തു അതിൽ പതിക്കുന്ന പ്രകാശത്തിലെ ഒരു വർണ്ണത്തെയും പ്രതിഫലിപ്പിക്കാതെ പൂർണ്ണമായി ആഗിരണം ചെയ്താൽ അത് ഏത് നിറത്തിൽ കാണപ്പെടും?
1: ഉത്തരം പറയട്ടെ. മജന്ത, വൈറ്റ്, പച്ച എന്നൊക്കെ ഉത്തരം വന്നെങ്കിലും ശരി ഉത്തരം കറുപ്പ് എന്നുള്ളതാണ്, ബ്ലാക്ക്. നമുക്കറിയാം കറുപ്പ് എന്നത് യഥാർത്ഥത്തിൽ ഒരു നിറമല്ല, മറിച്ച് പ്രകാശത്തിന്റെ പൂർണ്ണമായ അഭാവമാണ്. എല്ലാ നിറങ്ങളും ഒരേപോലെ പ്രതിഫലിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിന് വെളുപ്പ് നിറം അനുഭവപ്പെടുന്നത്. അപ്പോ ബ്ലാക്ക് എന്നുള്ള ശരിയായ ഉത്തരം അയച്ച ആദ്യത്തെ അഞ്ചു പേരെ നമുക്ക് നോക്കാം.
0: ആതിര പുളിമാത്ത്,
1: ബിജു കിളിമാനൂർ,
0: നാൻസി സൈമൺ പോത്തൻകോട്,
1: എലിസബത്ത് വെള്ളനാട്,
0: കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറം.
1: എല്ലാ ശ്രോതാക്കളും

0: കേൾക്കും അഭിനന്ദനങ്ങൾ അല്ലേ?
1: അതെ അതെ. അപ്പോൾ ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്തും അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 1-2. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ഇതാ ഒരു ചോദ്യം പ്രശ്നോത്തരിയിൽ ഇതുവരെ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത്
0: ഞാൻ രൂപി ബാബു,
1: ഞാൻ ആതിര.
0: ഇതിന്റെ ചോദ്യങ്ങൾ തയ്യാറാക്കിയത് സിവിൽ ജിഹാനാണ്. അപ്പോൾ ഒട്ടനവധി പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. അടുത്ത ആഴ്ച വീണ്ടും ഒത്തുചേരാം.
1: നന്ദി, നമസ്കാരം.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് ഈ നാഴികക്കല്ലെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. ഡൽഹിയിൽ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രധാനമന്ത്രിയെ ആദരിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര കൂടുതൽ സർവീസുകളിലേക്ക് നീട്ടുന്നത് പഠിച്ച ശേഷമെന്നും മുഖ്യമന്ത്രി. KSRTCയ്ക്ക് പ്രതിമാസം 70 കോടി രൂപ ഗവൺമെന്റ് നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അന്തരിച്ച വിഖ്യാത സിനിമാ സംവിധായകൻ P ഭാരതിരാജയുടെ ഭൌതിക ശരീരം ചെന്നൈ നീലാങ്കരയിലെ വസതിയിൽ പൊതുദർശനത്തിന് വച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയ്, മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കിനു ചുറ്റും അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ജോർദാനിലെ US താവളത്തിനും ഗൾഫിലെ 21 സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകൾ. ഖേഷൻ ദ്വീപും തുറമുഖ നഗരമായ സിലിക്കും ആക്രമിച്ചതായി ഇറാനിയൻ മാധ്യമം അറിയിച്ചു.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. എസ് രമേശൻ നായർ വരികൾ എഴുതി സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്ന വിധു പ്രതാപും സംഘവും പാടിയത് ചിത്രം മഴത്തുള്ളിക്കിലുക്കം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495964321 9495654321 ഒരു നമ്പർ കൂടിയുണ്ട്. 9495956321 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം. നമ്മൾ എന്ന ചിത്രത്തിൽ ജാസി ഗിഫ്റ്റ് പാടിയത്, ക്ഷമിക്കണം, നമ്മൾ എന്ന ചിത്രത്തിൽ അഫ്സലും ഫ്രാങ്കോയും പാടിയത്, വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് മോഹൻ സിത്താര.
1: രാക്ഷസി

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്കുള്ള സഞ്ചാരിയിൽ കേൾക്കാം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. മെല്ലെ തിറന്നത് കഥക എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്.

0: സഞ്ചാരി ശ്രോതാക്കളെ, കഴിഞ്ഞ ആഴ്ച സഞ്ചാരിയിൽ പ്രശോഭിന്റെ നേപ്പാൾ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലെ? എങ്കിലിതാ ബാക്കി വിശേഷങ്ങൾ കേട്ടോളൂ.
1: എന്തായാലും വളരെ അസഹ്യമായിരുന്നു, അതേസമയത്ത് വളരെ സന്തോഷം നൽകുന്ന ഒരു യാത്രയും കൂടെ ആയിരുന്നു അല്ലേ.
2: അതില് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെ മനാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് സാധാരണ ആൾക്കാർ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ല വണ്ടി പോകുന്നത് ഈ മനാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ പോവാം. അവിടെ നിന്നാണ് ഈ അന്നപൂർണ ബേസ് ക്യാമ്പ് വഴി നമുക്ക് മുസ്താങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. അതൊരു ട്രക്ക് റൂട്ടാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നോർമലി വണ്ടിയിൽ വരുന്ന ഒരു മാക്സിമം ഇതുവരെ വന്നിട്ട് ഇവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഇവിടുന്ന് താഴെ ബേസിസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരും ലെങ്തി ട്രക്ക് ചെയ്യുന്നവരുമുണ്ട്, ഷോർട്ട് ട്രക്ക് ആയിട്ട് ചെയ്യുന്നവരുമുണ്ട്. മനാങ്ങില് ഞാൻ പോകുമ്പോൾ ബിദാന്റെ സീനിയർ ആയിട്ട് പഠിച്ച, സ്കൂളിൽ പഠിച്ച ഒരു പുള്ളി അവിടെ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. മനാങ്ങിൽ പോകുമ്പോൾ പുള്ളിയായിട്ട് ഒന്ന് ടച്ച് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് വരുന്നത് എന്നുള്ള നേരത്തെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഈ മനാങ്ങിൽ പോയി. തലേ ദിവസം ഫുൾ ക്ലിയർ ആയിട്ട്, എന്നുവെച്ചാൽ ഫുൾ കാണാം, നമുക്ക് റോഡ് കാണാം, എല്ലാം ദൂരെ നിന്ന് അന്നപൂർണ 2, 3, ഗംഗപൂർണ ഇതെല്ലാം കാണാൻ പറ്റും. ഓൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, അന്ന് എനിക്ക് നല്ല ഉറക്കം ആക്ച്വലി ശരിയായില്ല. ഞാനൊരു 3 മണിക്കൊക്കെ എണീച്ച് നോക്കുമ്പോൾ എന്തോ വീണുണ്ടെന്ന്. ജനൽ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലം ഫുൾ വൈറ്റ്, രാത്രി ഒരു സ്നോഫോള്, ഒരു ലൈറ്റ് ഒരു സ്നോഫോള് തുടങ്ങി. ഏകദേശം ഒരു 4 മണിക്ക് ആ സമയമായിക്കാണ് ഞാൻ എണീച്ചപ്പം. ഇങ്ങനെ ജസ്റ്റ് ഒരു വെട്ടം കണ്ട് ഒന്ന് തുറന്നു നോക്കിയിരുന്നു. എൻ്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ഞാൻ വെച്ചിരുന്നു, തലേ ദിവസം നിന്നെടുത്ത ഫോട്ടോ ഉള്ള അതേ സ്ഥലത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആണ്, ബൈക്ക് ഫുൾ വൈറ്റ്, മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു നേപ്പാൾ ട്രിപ്പിൽ മഞ്ഞ് പെയ്യുന്നത് ലൈവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ മഞ്ഞിൽ കൂടെ ഓടിച്ചത് ഈ മനാങ് എന്ന് പറഞ്ഞ, അതാണ് ഒരു ദിവസത്തെ വ്യത്യാസം കൊണ്ട് എന്തുമാത്രം ആ ടെറൈൻ മാറിപ്പോയെന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. സ്നോ കണ്ടില്ല, സ്നോയിൽ കൂടെ ഓടിച്ചതേ ഉള്ളൂ എന്നുള്ളൊരു വിഷമത്തിൽ വന്നതാണ്. പിറ്റേ ദിവസം ആ വിഷമം അങ്ങ് മാറി. അത്രയ്ക്ക് ഫുൾ സ്നോഫോൾ നല്ലൊരു ലെവലിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ യാത്ര തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യണോ എന്നുള്ള ആലോചനയിലായിരുന്നു. ഫ്രണ്ട് പറഞ്ഞതിന് കുറച്ച് കഴിയുമ്പോൾ ഇത് ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ് നല്ലത്, വേറെ ഒന്നും കൊണ്ടല്ല. സ്നോഫോൾ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇവിടെ സ്റ്റക്കായി പോകും. ഓൾറെഡി പെർമിറ്റ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം എന്ന് വെച്ചാൽ റിന്യൂ ചെയ്യാനുള്ള ടൈമുമായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും കാരണത്തിൽ ഈ പെർമിറ്റ് റിന്യൂ ചെയ്യാനുള്ള കറക്റ്റ് ടൈമിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫൈന് അങ്ങനെ എന്തെങ്കിലും വരവോ എന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊന്ന് ക്ലിയർ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഓൺ ദ വേ മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, സ്നോഫോളിൽ കൂടെ തന്നെയാണ് വണ്ടി ഓടിച്ചത്, വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കുന്നത്. പക്ഷേ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെറുതായിട്ട് ഹെൽമെറ്റിന്റെ ആ വൈസറൊന്ന് പൊക്കി വെക്കുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് അല്ലെങ്കിൽ നമ്മളെ മുഖത്തേക്ക് ചെറുതായിട്ട് പറയുമ്പോൾ നല്ല രസമുള്ള കാര്യം, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അതിലുപരി ആ കിട്ടുന്നൊരു എന്താണ് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനിൽ നമുക്ക് ഫിസിക്കൽ പെയിനെല്ലാം ഓട്ടോമാറ്റിക്കലി കുറച്ചൊന്ന് മറന്നു പോകും. അങ്ങനെ ഓടിച്ച് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്നോഫോൾ അങ്ങ് വരും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഹെയർ പിൻ ഉണ്ട്, അത് ആണ് ഞങ്ങൾ തിരിച്ച് കയറുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്നോഫോളിലൂടെ വീഴ്ന്നു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറി ആയിരിക്കും. ഓൾറെഡി മഡെല്ലാം ആയിട്ട് നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ചെളിയും ഒരുപാട് മഞ്ഞും കൂടെ ആയി കഴിഞ്ഞാൽ തീരെ അങ്ങ് ബുദ്ധിമുട്ടായി, നമുക്ക് മേളിൽ കയറാൻ പറ്റില്ല എന്നുള്ളതിന്. പക്ഷേ എന്തോ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളത് മേളിൽ കയറിയതിനു ശേഷം ഞങ്ങൾ ഹെൽമെറ്റ് എടുത്ത് ഒരു ഒറ്റ ഒരു കൂക്കലായിരുന്നു അവിടെ നിന്ന് സന്തോഷം കൊണ്ട്. അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ്, കാരണം നമ്മൾ കയറി നിന്ന് നോക്കുമ്പോൾ താഴെ ഫുൾ സ്നോ ആണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. നമ്മൾ അത്രയും ഈ ഒരു ടൈം കൊണ്ട് ഞങ്ങൾ പോയി, അത് കണ്ടു, അത് കോൺക്വർ ചെയ്ത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്. എന്താ പറയുക, പുള്ളി ഇടയ്ക്ക് ചോദിക്കും എന്താണ് ഫീലിംഗ്. ഫീലിംഗ് ബിയോണ്ട് വേർഡ്സ് ആണ്, നമുക്കത് എന്താണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്.

0: യാത്ര ചെയ്യുമ്പോൾ ഡോക്യുമെന്റേഷൻ വളരെ മടിയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ വലിയ യാത്ര പോയിട്ടും ഞാൻ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് ഫുട്ടേജസ് കയ്യിലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ആക്കി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇടുക എന്നുള്ള ഒരു പ്ലാനിലൂടെയല്ല യാത്ര തുടങ്ങിയത് തന്നെ. യാത്ര ചെയ്യുകയും ഇതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ ഏറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യാതെ പോകും. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എടുക്കും. നിങ്ങളുടെ ചെറിയ ഗോപ്രോ രണ്ടുപേരുടെയിൽ ഉണ്ടായിരുന്നു, ഒരു 360 ക്യാമറയും പുള്ളിയുടെ. ഇതിലൊക്കെ എടുത്ത വീഡിയോസ് വെച്ചിട്ട് പുള്ളി ഒരു ചെറിയൊരു ഡോക്യുമെന്ററി പോയിന്റ്, പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനൽ, പുള്ളി ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എടുത്ത വീഡിയോസ് റീവാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ പോയ ഇതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ.
1: ഇപ്പൊ ഇന്ത്യ ഒട്ടാകെയും ഇപ്പൊ നേപ്പാളിലും ഇങ്ങനെ ബൈക്കിൽ വളരെ സാഹസികമായ യാത്ര പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പലർക്കും ചോദിക്കാൻ തോന്നുന്ന ചോദ്യം, ഒരു പക്ഷേ യാത്രയും താല്പര്യമുള്ള തോന്നുന്ന ചോദ്യം, ഇതിന് എടുത്ത തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു?
0: ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടുള്ള വാഗമൺ യാത്ര മുതൽ എൻ്റെ തയ്യാറെടുപ്പ് ആരംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എൻ്റെ ഈ വലിയ യാത്ര ഞാൻ തുടങ്ങുമ്പോഴത്തേനും കുറേ സാധനങ്ങൾ, ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ബാഗിൽ, അതായത് ഒരു സാഡിൽ ബാഗ്, ബാക്കിലല്ലാതെ ഒരു ബാഗ്, തോളിലൊരു ബാഗ്, അങ്ങനെ ഭയങ്കര എന്ന് വെച്ചാൽ ലഗേജ്. ഇപ്പം ഡേ വണ്ണ് തുടങ്ങിയ ഞാനും എന്താ പറയുക, ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷമുള്ള ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒഴിവാക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ. അപ്പം അതാണ്, ഈ യാത്ര ചെയ്താണ് നമുക്കൊരു എക്സ്പീരിയൻസ് വരുന്നത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന രീതിക്ക് നമുക്ക് ചിന്തിച്ചാൽ ഇന്ന രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. ഈ യാത്രയിൽ പോയപ്പോൾ ഇന്ന ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്ത് നെക്സ്റ്റ് യാത്ര വരുമ്പോൾ നമുക്കത് എങ്ങനെ ഒഴിവാക്കാം, ആ ഇന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പോയ ചെറിയ ചെറിയ യാത്രകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി നന്നാക്കുന്നത്, എനിക്കൊന്ന് പഞ്ചർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ പഞ്ചറിനുള്ള ടൂൾസോ പഞ്ചർ കിറ്റോ ഒന്നും ഞാൻ ഈ വലിയ ട്രിപ്പിലെടുത്ത് ഈ 505 ദിവസം ട്രാവൽ ചെയ്തിട്ട് എനിക്ക് 0 പഞ്ചറാണ്. ഇപ്പം ഞാനിങ്ങനെ പറയാം, ഞാൻ ഇതിൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരൊറ്റ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂൾസും എടുക്കുന്നില്ല, അത് അവിടെ തന്നൊക്കെയാണ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എന്ത് വേണോ ചെയ്യാം. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല, 2 പ്രാവശ്യം ടയർ ചേഞ്ച് ചെയ്ത് ആ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് എനിക്ക് 1 പ്രാവശ്യം പോലും ഇത്രയും ഡിഫിക്കൽട്ട് ടെറൈൻസ്, ഇത്രയും റഫായിട്ടുള്ള റോഡ്, ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് ഒരിടത്തും പോലും ഒരു പഞ്ചർ കിട്ടിയിട്ടില്ല. പിന്നെ മാക്സിമം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നല്ല മെക്കാനിക്കിനെ കിട്ടിയില്ല എന്നില്ല, ചിലപ്പോൾ മെക്കാനിക് ഇല്ലാത്തടത്ത് വെച്ചിരിക്കും നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നം വരുന്നത്. അപ്പോൾ മാക്സിമം ചെറിയ ചെറിയ കാര്യങ്ങൾ വണ്ടിയിലത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ചെയ്യുമ്പോഴത്തേനും അവിടെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, അല്ലെ ലോക്കൽ സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഇതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെ പഠിച്ച് ഇത് ചെയ്താൽ ശരിയാവും, ഇന്ന ഓയിലിന് പകരം ഇന്ന ഓയിൽ യൂസ് ചെയ്താൽ കൊള്ളാം, ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം, ലൂബ് ചെയ്യുമ്പോൾ ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാക്സിമം കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടിക്കുള്ള വെയർ ആൻഡ് ടെയർ ഒഴിവാക്കി കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. വണ്ടിയെക്കുറിച്ച് ആദ്യം അറിയുക, അങ്ങനെ പിന്നെ യാത്ര ചെയ്യുമ്പോൾ വേണ്ട കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ, മരുന്നുകൾ, ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ ഏത് ടൈപ്പാണ് നല്ലത്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് രാവിലെ കഴുകിയിട്ട് അപ്പം അകത്തിടുന്ന ജാക്കറ്റിന് അകത്തിടുന്ന ഡ്രസ്സ് എപ്പോഴും ഈ എക്സസൈസൊക്കെ ചെയ്യുന്ന ടൈപ്പിലിടുന്ന നൈലോൺ മെറ്റീരിയലുള്ള എന്താ ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴുകി വൈകുന്നേരം ചെല്ലുന്നിടത്തു നിന്ന് കഴുകി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഉണങ്ങും. മോയ്സ്ചർ വിങ്കിങ് ഇതുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അപ്പം അങ്ങനെയൊക്കെ പല ഇത് പലയിടത്തുനിന്നും ഇപ്പം ചിലവ് ഈ യാത്രയിൽ തന്നെ പഠിച്ച കുറേ കാര്യമുണ്ട്. കുറച്ച് ലഗേജ് കൂടുതലെടുത്ത് ഇത്രയും ലഗേജിൻ്റെ ആവശ്യമില്ല, ഇന്ന ഇന്നതൊക്കെ ഒഴിവാക്കിയ കുറച്ചുകൂടെ ലൈറ്റ് ആകും, കൊണ്ടുപോകാൻ എളുപ്പമാണ്. അങ്ങനെ കോമ്പാക്ട് ആയിട്ട് പാക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ വീടെത്തുമ്പോഴത്തേനും എൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞൊരു മിനി ഹോം തന്നെയായിരുന്നു. വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ എന്നാൽ ഓവർ വെയിറ്റും അല്ല, ഒറ്റ ബാഗിലാണ്. ഞാൻ പോയപ്പോൾ 3-4 ബാഗ് കൊണ്ടുപോയ ഞാൻ തിരിച്ചു വന്നപ്പോൾ വെള്ളം കുടിക്കാനുള്ള ഒരു ഹൈഡ്രേഷൻ ബാഗും ഒരു സാഡിൽ ബാഗ് മാത്രമാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അതിലേക്ക് ചുരുങ്ങി. അതാണ് ഈ യാത്രയിൽ നിന്ന് നേടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലൈറ്റായിട്ട് പാക്കിംഗ് എത്രത്തോളം ലൈറ്റ് ആക്കാന്നുള്ളത് ഈ പോയ വഴിക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
1: ഒരു പാട്ടിന്റെ ഇടവേളയിലേക്ക് നമുക്കൊന്ന് പോവാം.

0: മറ്റൊരു കൺസേൺ ആൾക്ക് ഒരുപക്ഷെ ചോദിക്കാവുന്നത് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, ഇത് നമുക്ക് അറിയുന്ന സ്ഥലങ്ങളാവണമെന്നില്ല. അപ്പോൾ ഇത് യാത്ര സേഫ് ആയിരിക്കുമോ, എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനത്തെ പേടിയായിരിക്കും ഒരുപക്ഷെ പലരെ യാത്ര എന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നത്. അതും ബൈക്ക് പോലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ചുകൂടെ പേടിക്കണമല്ലോ. ഈ പേടി എങ്ങനെ മറികടന്നത്?
1: ഞാനത് വീട്ടിൽ തന്നെ ഒരുപാട് നാള് കഴിഞ്ഞ് പറഞ്ഞൊരു ഇൻസിഡന്റ്. യാത്ര ചെയ്ത് 30 ദിവസം ആയപ്പോൾ ഞാൻ ബോംബെയിലെത്തി. അവിടെ 2 ദിവസം തങ്ങിയതിന് ശേഷം ഞാൻ എത്തുന്നത് എനിക്ക് തോന്നുന്നു ഈ ഗണേശ് വിസർജൻ ആ ഒരു ടൈമിലാണ്. നമ്മുടെ ഈ ബൈക്കിംഗ് ഗ്രൂപ്പുണ്ട്, അതിന്റെ ഒരു വിങ് നമ്മുടെ ബോംബെയിലും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. ഞാൻ സ്റ്റേ ചെയ്ത ഒരു ഹോസ്റ്റലിലാണ്. അപ്പൊ അങ്ങനെ അവിടുത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് എന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്കിലേക്ക് ഞാൻ പോവുകയാണ്. അത് ഇഗത്പുരി എന്ന് പറഞ്ഞൊരു ഘാട്ട് റോഡ് വഴിയാണ് പോകുന്നത്. അവിടെ നെറ്റ്വർക്ക് കവറേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇഗത്പുരി ഘാട്ട് ഏതാണ്ട് പകുതി എത്തിയപ്പോഴത്തേനും ഫ്രണ്ടിലൊരു കാറ് പോവുകയായിരുന്നു. അവരുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു പോത്ത്ഹോള് കണ്ടിട്ട് ഈ പുള്ളി അങ്ങ് സഡൻ ബ്രേക്ക് ചെയ്തു. എനിക്ക് അത്രയും സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക് ചെയ്തെങ്കിലും സ്കിഡ് ചെയ്ത് പുള്ളിയുടെ വണ്ടിയുടെ പുറകുവശത്ത് പോയി പിടിച്ച്. അൺഫോർച്ചുനേറ്റ്ലി എന്റെ പിറകെ വേറൊരു കാറുണ്ടായിരുന്നു. ഈ കാറ് വന്ന് എന്റെ വണ്ടിയുടെ പുറകെ ഇടിച്ച് ഞാൻ ഈ രണ്ട് വണ്ടിയുടെ ഇടയിൽ സാൻഡ്വിച്ച് പോലെ ആയിപ്പോയി. ഞാൻ വിഴുന്നു, വണ്ടി കംപ്ലീറ്റ് തകർന്നു. ഞാനിങ്ങനെ റോഡിൽ കിടക്കുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ കിടന്നിട്ട് കാണണമെന്ന് പറഞ്ഞാൽ എന്റെ വണ്ടി മൊത്തത്തിൽ തകർന്ന് ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് പാർട്സ് വെച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ ലഗേജിന് ഞാൻ ഒരു കാരിയർ വെച്ചിട്ടുണ്ട്. ആ ഇടിയുടെ ആഘാതത്തിൽ അത് മടങ്ങി ബാക്കിലിരുന്ന ലഗേജ് ഫ്രണ്ടിൽ വന്നു. ഫ്രണ്ടിലത്തെ കംപ്ലീറ്റ് ഫെയറിങ്സ് എല്ലാം തകർന്ന് ഞാൻ കിടക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഫോർച്ചുനേറ്റ്ലി ഞാൻ ഫുൾ ഗിയറിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരവൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും എന്തോ പറ്റി, അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. പെട്ടെന്ന് ഞാൻ എങ്ങനെ ഈ ബാക്കിൽ നിന്ന് വന്ന വണ്ടി നിർത്തി. ആ ഫ്രണ്ടിൽ വന്ന വണ്ടി പുള്ളി അങ്ങ് വിട്ടുപോയി. ബാക്കിൽ വന്ന ആള് ഹസ്ബൻഡും വൈഫും മോളുമായിട്ട് പുള്ളി ഇരുന്നതാണ്. അപ്പൊ പുള്ളി ഇറങ്ങി എന്നെ ഒന്ന് എണീപ്പിച്ച് എന്തെങ്കിലും പറ്റിയോ, വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഫോൺ നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് ഇല്ല. ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല. പുള്ളിയുടെ ഫോണിലും റേഞ്ച് ഇല്ല. കുറെ നേരം ഞാൻ ആ സൈഡ് റെയിലിംഗിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനിത് പ്രോസസ് ചെയ്യാണ്. തുടങ്ങി 30 ദിവസം ആയതേ ഉള്ളൂ, പകുതി വഴി പോലും ആയില്ല. ബോംബെയിലെത്തി അടുത്ത ദിവസം എനിക്ക് ഇങ്ങനെയാണ് പറ്റിയത്. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള യാത്ര എങ്ങനെ, ഇത് എന്റെ വണ്ടി ഓടിക്കുന്ന കണ്ടീഷനിലാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഭയങ്കര കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ എന്താണോ നമുക്ക് വിഷം വന്ന് കരയണേ ആ ഒരു ലെവലില്ല. പക്ഷെ അതിനപ്പുറം അങ്ങ് പോയി. അപ്പൊ ആ കണ്ണിന്ന് കരച്ചിൽ വരുന്നുമില്ല, ബട്ട് നമ്മൾ വേറെന്തോ ഒരു ട്രാൻസ്ലേറ്റിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പുള്ളി എന്നെ കുലുക്കി വിളിച്ചു. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ആ ഒരു നമ്മളെ റിയാലിറ്റിയിലേക്ക് വന്ന് ഞാൻ അടുത്തുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ആള് കാറിന്റെ അകത്തിരിക്കുകയാണ്. പുള്ളി ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ ഓടിച്ചെന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളെ ഫോണുണ്ടോ, ഒന്ന് റേഞ്ച് ഉള്ള ഫോൺ ഉണ്ട്, എനിക്കൊന്ന് കോൾ ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പൊ നോക്കിയപ്പോഴത്തേന് പുള്ളിയുടെ BSNL ആണ്. ആ അത്രയും റിമോട്ടായിട്ടുള്ള സൈഡിൽ അതിന് റേഞ്ച് കണ്ടു. പെട്ടെന്ന് ഞാൻ ബോംബെയിൽ ഉള്ള ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ദീപ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ ദീപിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഇഗത്പുരി ഘാട്ടിൽ വെച്ചിട്ടാണ്. നാസിക്കിന് ഇവിടുന്ന് ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊന്ന് 1.5 അവർ ഡ്രൈവേ ഉള്ളൂ നാസിക് വരെ. അപ്പൊ അതാണ് അടുത്ത സ്ഥലം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വെയിറ്റ് ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ, നമുക്ക് ഈ ബൈക്കിംഗ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കണക്ടിവിറ്റിയാണ്. ഇപ്പൊ തന്നെ ഈ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. എന്താ പറയുക, ഓരോ സ്റ്റേറ്റിനും ഓരോ ഗ്രൂപ്പുണ്ട്. കോമൺ ആയിട്ടുള്ള ഈ ഓൾ ഇന്ത്യ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഇതില് പുള്ളി ഒരു കൊറി ഇട്ടി, ട്രിപ്പിന് ഇറങ്ങിയ ഒരു പുള്ളി ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ വണ്ടി ഒരു ആക്സിഡന്റ് പറ്റി മൊത്തത്തിൽ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തന്നെ ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ മറ്റേ ഫോണിലേക്ക് ഒരുപാട് കോൾസ് ആണ് പല സ്ഥലങ്ങളിൽ നിന്ന്. ഈ നാസിക്കിൽ നിന്ന് തന്നെ 3 പേര് എന്നെ വിളിച്ചത്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ നിൽക്കുന്ന ലൊക്കേഷൻ ഉദ്ദേശം പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടേക്ക് ടോയിങ് വെഹിക്കിൾ അയക്കാം, നിങ്ങൾ അതിലെല്ലാം സാധനങ്ങൾ അത് കയറ്റിയിട്ട് നിങ്ങൾ ആ വണ്ടിയിൽ കയറി നിങ്ങളങ്ങ് വന്നാൽ മതി, ഏറ്റവും അടുത്ത നാസിക്കിലുള്ള നമുക്ക് വണ്ടി വന്നിട്ട് നോക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ പിന്നെ വണ്ടി ഒന്ന് ഒതുക്കി വെച്ച് നോക്കിയാൽ വണ്ടിയിലെ ഫ്രണ്ടിലെ ഫെയറിംഗ് പാർട്സ് എല്ലാം ഒടിഞ്ഞു പോയതും ബാക്കിലെത്തതും മടങ്ങിയതല്ലാതെ വണ്ടി ഓടിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഹാൻഡിൽ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഈ പുറകു വശത്ത് വന്ന് ഇടിച്ച പുള്ളി എന്തോ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ഓടി വണ്ടി നിർത്തി, ആദ്യം എന്നെ നിർത്തി ഒന്ന് ഇണിപ്പിച്ചിരുന്നിട്ട് പുള്ളി അങ്ങ് വിട്ടുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി പോയതായിരിക്കുന്നു, ആക്ച്വലി പുള്ളി പോയതല്ല, ഫ്രണ്ടിൽ പോയ വണ്ടിയെ ഓടിച്ച് പിടിച്ച് കാര്യം ധരിപ്പിച്ചിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അവര് നിർത്തി വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അവരെ അങ്ങ് പോയി. എന്തായാലും ഫോട്ടോ എടുത്ത് പുള്ളി അവിടുന്ന് തിരിച്ചിങ്ങി വന്ന് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാസിക്കിലോട്ടാണ് പോകുന്നത്, നിങ്ങളെ ലഗേജൊക്കെ ഒരു കാര്യം ചെയ്ത് എന്റെ കാറിലോട്ട് എടുത്തിട്ട് ഞാനും കൂടെ വരാം, എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് ആക്കിത്തരാം. എനിക്ക് ഈ പറഞ്ഞല്ലോ, ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ വണ്ടി പുറകിലൊന്ന് ഇടിക്കുകയും ചെയ്ത് എന്റെ ലഗേജെല്ലാം പുള്ളിയുടെ വണ്ടിക്കകത്ത് ഇടാൻ പറയുന്നു, ഇട്ട് കഴിഞ്ഞാൽ പുള്ളി വണ്ടിയും കൊണ്ട് പോകുമോ, മനസ്സിൽ പല കാര്യങ്ങളാണ് ഓടുന്നത്. അപ്പം നമ്മളൊരു ഇൻസ്റ്റിങ്ക്റ്റില് ശരി ഇനി എന്ത് പോകാനിരിക്കുന്നില്ല, ട്രിപ്പ് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് പുള്ളിയുടെ പിറകെ പുള്ളി വണ്ടി ഇപ്പം എൻ്റെ ഇപ്പോഴും ആ വീഡിയോ ഞാൻ ഗോപ്രോ ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് തെളിവ് വേണമല്ലോ പുള്ളിയുടെ വണ്ടിയുടെ ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നുള്ള ഇതിൽ ഞാൻ ഗോപ്രോ ഓൺ ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പുള്ളി വണ്ടി ഫ്രണ്ടിൽ ഓടിച്ച് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ഗ്ലാസ്സിൽ കൂടെ കാണാം. ഈ മഴയത്താണ് ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സിൽ വന്നു, കരച്ചിലാണ്. എന്റെ കൂട്ടത്തിൽ വണ്ടി ഓടിക്കുന്നു, ഓടിച്ച് നാസിക്കിലെത്തി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, 2 ദിവസം കൊണ്ട് വണ്ടി ഫുൾ പണിഞ്ഞ് ഡേ 3 ഞാൻ അടുത്ത റൈഡിന് വേണ്ടിയിട്ട് റെഡിയാണ്. അത് ഈ ഗ്രൂപ്പിന്റെ ഒരു സഹായം കൊണ്ട് സാധനങ്ങൾ അവിടെ പരിചയപ്പെട്ട മുകുൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് പുള്ളി സാധനങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഉള്ളൊരു അതായത് ഒരു സർവീസ് സെന്ററിൽ ഒരു ബായി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ വണ്ടി കംപ്ലീറ്റ് സർവീസ് ചെയ്ത് അനിൽ എന്നാണ് പുള്ളിയുടെ പേര്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി നമ്മുടെ സർവീസ് സെന്ററിന്റെ അടുത്ത് ഞാനൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വരും. പുള്ളി ഭയങ്കര കമ്പനിയായിട്ട് ലാസ്റ്റ് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് വീട്ടിൽ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. പുള്ളി 2 ദിവസം കൊണ്ട് വണ്ടി റെഡിയാക്കി തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും ആക്ച്വലി അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറ്റി നാട്ടിൽ വിടാനുള്ള പരിപാടിയിലായിരുന്നു. ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ പക്ഷെ എൻ്റെ ഒരു വിൽ പവർ കണ്ടിട്ട് അവർക്ക് തോന്നി അല്ല പുള്ളി അത് ചെയ്യും എന്നുള്ള ഇതിലാണ്. പിന്നെ അവർക്കും ഒരു ഇൻട്രസ്റ്റഡ് ആയി അവർ ആ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് പാർട്സും സോഴ്സ് ചെയ്ത് ബ്രാൻഡ് ന്യൂ വണ്ടി, സെയിം കളർ, ഈവൻ കളറ് ബ്ലാക്ക് ആയിരുന്ന ആ സമയത്ത് അവൈലബിൾ ഉണ്ട്, ഫെയറിംഗ് എല്ലാം ബ്ലാക്ക് ആക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്തോ ഒരുപാട് സ്ഥലത്ത് ട്രൈ ചെയ്ത് ഞാൻ യെല്ലോ ബൈക്കായിരുന്നു ആ യെല്ലോ പാർട്സ് തന്നെ സോഴ്സ് ചെയ്ത് അവൈലബിൾ ആക്കി 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഡേ 3 അവിടുന്ന് വീണ്ടും യാത്ര ചെയ്യണം. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ്, അവർക്ക് എന്നെ സഹായിക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 1 ദിവസം ഉള്ള പരിചയം വെച്ചിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നത്. അതൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് പല രീതിക്ക് കിട്ടുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത്രയും ഇതാണ്, നമ്മൾ വിചാരിക്കും പോലെയല്ല പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആൾക്കാരുടെ മെന്റാലിറ്റി. നമ്മൾ നല്ലതായിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഇരട്ടി നല്ലതായിട്ട് ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഈ മൊത്തത്തിലുള്ള ട്രിപ്പിൻ്റെ എല്ലായിടത്തു നിന്നും ഒരിടത്തുനിന്ന് പോലും ആൾക്കാരുടെ ഒരു ഭാഗത്തു നിന്ന് എനിക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല.
0: നമ്മൾ ഈ സോളോ ട്രിപ്പാണല്ലോ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ കൂടെ ആരും ഇല്ല എങ്കിൽ ഒരുപക്ഷെ ചെവിയിലൊരു സംഗീതം ചിലപ്പോൾ കേൾക്കുന്നത് അല്പം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കാറുണ്ടോ?
1: ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആക്ച്വലി പാട്ട് കേൾക്കാറില്ല, കാരണം നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും റൈഡിന്. പക്ഷെ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ബോധഗയയില് ഞാൻ പോയപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോയി ഓറ് ബ്രെഡ് മേടിച്ച് കുറച്ച് ജാം കയ്യിലുണ്ടായിരുന്നു, അതിങ്ങനെ എടുത്ത് TV ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ നീ എൻ സ്വർഗ സൗന്ദര്യമേ അതിൻ്റെ ഒരു റീപ്രൈസ് പാട്ട് ഉണ്ടായിരുന്നു. ഒരു ഫീൽ ഗുഡ് പാട്ട് പോലെ കേട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ്

0: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം കാണുക എന്നതിലുപരിയായിട്ട് ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അങ്ങയുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
1: അതെ.
0: മറ്റൊരു ചോദ്യം ഉള്ളത്, ഇപ്പം ഇത് നമ്മൾ ഇത്രയധികം യാത്ര ചെയ്തു, ഏകദേശം 1.5 വർഷത്തോളം എടുത്തു ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടി, 1 മാസത്തോളം എടുത്തു നേപ്പാൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി. ഇപ്പം ഇതിലുണ്ടാകുന്നൊരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് മീറ്റ് ചെയ്തത്?
1: ഞാൻ ജോലി ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ജോലി രാജിവെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഇതുപോലെ സേവിങ്സ്, അന്ന് യാത്ര ഈ തുടങ്ങണമെന്ന് പ്ലാന് ഇട്ടപ്പോൾ തന്നെ കുറച്ച് കുറച്ച് ക്യാഷായിട്ട് ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് ഈ യാത്ര വലിയ യാത്രയായപ്പോൾ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ഫാമിലി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടേതായ കോൺട്രിബ്യൂഷൻസ്, ഈവൻ റോഡിൽ പോകുന്ന ഒരാൾ ഒരു നേരത്തെ ആഹാരം എനിക്ക് തന്നു കഴിഞ്ഞാൽ അവരും ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മാക്സിമം ചിലവ് ചുരുക്കി പറ്റുമെന്നുള്ള സ്ഥലത്തല്ല ഞാൻ ടെൻറ്റും എല്ലാം കൊണ്ടുപോയാണ് സ്റ്റേ എന്ന് വെച്ചാൽ വില്ലിംഗ് ആയിരുന്നുള്ള രീതി. പല സ്ഥലങ്ങളിൽ ഇവിടുന്ന് തുടക്കം ഞാൻ അങ്ങനെ ടെൻറ്റൊന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്കൊരു കൺസേൺ ഉണ്ട് സേഫ്റ്റി പ്രശ്നം, ബുദ്ധിമുട്ട് എന്തൊക്കെയൊക്കെ വരുമോ എന്നുള്ളത്. ആദ്യമായിട്ട് ടെൻറ്റ് സ്റ്റേ ചെയ്തതെന്ന് പറയുമ്പോൾ നേപ്പാളിലേക്ക് കടക്കണതിന് തൊട്ട് മുന്നേ, ഒരു 2 ദിവസം മുന്നേ ഒരിടത്താണ് ആദ്യമായിട്ട് സ്റ്റേ ചെയ്തത്. ഒരാളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെറിയൊരു ടെൻറ്റ് പിച്ച് ചെയ്ത് അത് അവർ പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോഴത്തേനാണ് ഇതുപോലെ പറഞ്ഞത്. അവർക്ക് നമ്മൾ അറിഞ്ഞുകൂടല്ലോ നമ്മൾ എങ്ങനെയാ ഉള്ള ആളാണ്, നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള. പുള്ളി ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് പറമ്പിൽ ഒരു ചെറിയൊരു ടെൻറ്റ് പിച്ച് ചെയ്യാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നാണ് പുള്ളി ഓക്ഷലി പറഞ്ഞു. ഇപ്പം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അകത്ത് അതാണ് വെൽക്കമിംഗ് ആണ്. പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല, ഒരാൾ വന്ന് റാൻഡം ആയിട്ട് നമ്മുടെ അടുത്തായിരുന്നാലും ടെൻറ്റ് പിച്ച് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരണം, നമ്മൾ കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം അതേപോലെയാണ്. പക്ഷേ എന്നാലും ഫുഡെല്ലാം അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ സേവിങ്സ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ പറഞ്ഞുള്ള നമ്മൾ ഇന്നലെ സ്പോൺസേർഡ് റൈഡ് എന്നുള്ളതിനൊക്കെയല്ല, എൻ്റെ സ്വന്തം എക്സ്പെൻസ് ഞാൻ തന്നെയാണ് കവർ ചെയ്ത് ഈ യാത്രയെല്ലാം ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കിട്ടിയ കുറച്ച് കുറച്ച് എമൗണ്ട് ഇതെല്ലാം വച്ചിട്ടാണ് ഞാൻ 2ാമത്തെ നേപ്പാൾ ട്രിപ്പ് ചെയ്യുന്നത്.
0: ഇങ്ങനെ പോയ സ്ഥലങ്ങളിൽ പൊതുവേ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന ഇത്രയധികം കിലോമീറ്ററുകൾ 100 കണക്കിന് കിലോമീറ്റർ ദിവസം യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുക?
1: ഞാൻ ഈ ബീച്ച്, എല്ലാവരും ഒന്നീ ബീച്ച് അല്ലെങ്കിൽ മൗണ്ടൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ പൊതുവെ ഒരു മൗണ്ടൻ ഗൈ ആണെന്ന് വേണം എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. എനിക്ക് മല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു സ്ഥലം, ഇപ്പം നമുക്കൊരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ചെല്ലുന്നു, അവിടെ നിന്ന് ചെറിയൊരു വൈകുന്നേരമാണെങ്കിൽ ഒരു ചായ കയ്യിൽ പിടിച്ച് ആ പുറത്തിരുന്ന് അവിടുത്തെ ചുറ്റുമുള്ളൊരു കാഴ്ച, ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയി അവിടെ ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് പുറത്ത് വന്നിരുന്ന് ആ ഈവനിങ് സൺസെറ്റ് ആസ്വദിച്ച് അതും കുടിച്ച് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും, അങ്ങനെ ഒരുപാട് കൗണ്ട്ലെസ് ആണ് അങ്ങനത്തെ അനുഭവങ്ങളുള്ളത്. അപ്പോൾ ഈ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലം എത്തുമ്പോൾ നമ്മളറിയാതെ അവിടെ പോയിരുന്നിട്ട് ഇതാണ് എന്ന് വെച്ചാൽ ലൈഫിൽ ഇതെങ്കിലും എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഈ ഒരു പഴയൊരു സെയിങ് ഉണ്ട്, നമുക്ക് 3 കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് കിട്ടൂല, നമുക്ക് ആരോഗ്യം, സമയം, പണം, ഇത് 3 നമ്മളെ ഒരു സ്റ്റേജിലും നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല. പറ്റുമോ എന്നുള്ള രണ്ട് കമ്പോണൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യുക ചെയ്യുക. എന്താ പറയുക, നമ്മൾ പ്രായമാകുമ്പോൾ ഇതൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ്, എല്ലാവർക്കും പ്രായമാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മൾ മൂലയ്ക്ക് വടിയും കുത്തി ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നമ്മളെ ലൈഫിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ഡൺ സംതിങ് ഇൻ മൈ ലൈഫ് ടൈം എന്നുള്ളൊരു തോന്നൽ, അതൊരു വലിയ ഒരു അച്ചീവ്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ്. നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ നമ്മുടെ ഈ ഒരു ലൈഫിൽ വെച്ചിട്ട്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് ചെറിഷ് ചെയ്ത്, ഇനി പോയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെമ്മറീസിൽ കൂടെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്.
0: തിരിച്ചപ്പോൾ ഏത് വഴിയാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് കയറിയത്?
1: തിരിച്ചു വരുന്നത് ഹൈവേ ആണ്. പുള്ളിക്കാരൻ്റെ വൈഫ് കാഠ്മണ്ഡുവിലാണ് താമസിക്കുന്നത്. പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത് നേപ്പാളിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആളുടെ പേര് ശിഖ എന്നാണ്. നേരെ പൊക്ര പോയി, അവിടുന്ന് കാഠ്മണ്ഡു വന്ന് പുള്ളിക്കാരിയുടെ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് നേരെ ഹൈവേ എടുത്ത് 2 ഡേയ്സ് കൊണ്ട്, അതായത് 10 ഡേയ്സ് കൊണ്ട് ഈ കാഠ്മണ്ഡു ഞങ്ങൾ എത്തിയത്, 2 ഡേയ്സ് കൊണ്ട് ഞങ്ങൾക്ക് കാഠ്മണ്ഡുവിന്ന് വെളിയിലിറങ്ങാം. അവിടുന്ന് നേരെ പുള്ളിയുടെ വീട്ടിലേക്കുള്ള കാക്കട്ട് ബിത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡർ ഉണ്ട്, അവിടെ അത് ബോർഡർ വഴിയാണ് ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് പുള്ളിയുടെ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ തിരിച്ച് യാത്ര ട്രിവാൻഡ്രത്തേക്ക്.
0: തീർച്ചയായിട്ടും ഈ നമ്മുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങും അങ്ങയുടെ ബൈക്കും എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്?
1: എൻ്റെ വലിയ ആഗ്രഹം ഇന്ത്യ കണ്ടു കഴിഞ്ഞ്, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും പെൻഡിങ് ഉള്ള ഒരു ആഗ്രഹം, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മെയിൻ ലാൻഡ്. ഇപ്പം ഓൾ ഇന്ത്യ നമ്മൾ റൈഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ മൊത്തം റൈഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇല്ല, കാരണം മെയിൻ ലാൻഡ് കണക്ട് ചെയ്യാത്ത 2 സ്ഥലങ്ങളുണ്ട്, ആൻഡമാനും നിക്കോബാറും. അവിടെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയാൽ ഭയങ്കര ഒരു എന്താണെന്ന് പറയുക ഒരു സന്തോഷം. അപ്പോഴാണ് കറക്റ്റ് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും കൂടെ പോകുമ്പോഴത്തേനും, ഞാൻ ഇതുവരെ പോയിട്ടില്ല, ബൈക്കിലല്ലാതെ പോലും ആൻഡമാനിലും നിക്കോബാറിലും പോയിട്ടില്ല. അപ്പം അതുകൂടെ പോവുകയാണെങ്കിൽ എന്താ പറയുക, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ്, ഇതിൽ ഇവിടെ കൂടെ നമ്മുടെ ബൈക്കിൽ എനിക്ക് ത്രൂ ഷിപ്പാണെങ്കിൽ നമ്മുടെ ബൈക്ക് അവിടെ കൊണ്ട് ഇറക്കി യാത്ര ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്യാം. ഒരുപാട് ചെറിയ ചെറിയ ചെറിയ യാത്രകളുണ്ട്, പല പല റൂട്ടുകൾ, പല രാജ്യങ്ങളിൽ കൂടെ വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം, ഒരുപാട് കാശ് ചിലവുള്ള കാര്യമാണ്. നമ്മളാ ഈ നമ്മുടെ ഒരു രാജ്യത്തൂടെ ട്രാവൽ ചെയ്യണതിൻ്റെ അത്രയും ഈസി ആയിരിക്കത്തില്ല. അതല്ല, ആഗ്രഹങ്ങളുണ്ടല്ലോ, പല ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഓൾ ഇന്ത്യ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പിന്നെ ലക്ഷദ്വീപ് ഇവിടെ രണ്ടിടത്തും കൂടെ നമുക്ക് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റും.
0: തീർച്ചയായിട്ടും ആ ഒരു അച്ചീവ്മെന്റിലൂടെ ഉടനെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ പരിപാടിയിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പേ ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങേക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ?
1: ഞാൻ ബേസിക്കലി ഒരു മോഹൻലാൽ ഫാനാണ്, അപ്പോൾ മോഹൻലാൽ പാട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്.

0: പ്രശോഭിന്റെ വിശേഷങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കും ബൈക്കിലൊരു യാത്ര ചെയ്യണം എന്ന് തോന്നിയോ? നേപ്പാൾ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ടീം സഞ്ചാരി,
0: മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഏറ്റവും ഒടുവിൽ എന്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എന്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: നാളെ ശാസ്ത്രലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും അതിജീവനം തേടുന്ന ഭൂമി. അജിത് വെണിയൂർ സംസാരിക്കുന്നു.
3: മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ 2 ദിനാചരണങ്ങളും വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിൽ എത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: സമയം 3:45.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.

0: ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
1: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിന്റെ ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60%ത്തിനടുത്ത് കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു, അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20%ത്തിനടുത്തായിരുന്നു. ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 0 ടൈപ്പ് 2017 ഒരു 1 predominance 1 and 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ സീറോ ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 1 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18-19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3. 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു, ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ സീറോ ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട് 70% കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്, 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വളരെ കുറച്ച് ഒരു 1.5-2 ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ സീറോ ടൈപ്പുകൾ തമ്മിൽ ഇപ്പോൾ ഒരു 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സീറോ ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല ഒരു സീറോ ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2 മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
0: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്, ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ ഡെങ്കി 1 2 3 4 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരിയഡ്, ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പോൾ ഒരു 1-2 അതിനകത്ത് 4 to 6 ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ, ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ, എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രവുമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ചു പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിന്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിന്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ സീറോ ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി 0 ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ്ലി കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 0 ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ

0: രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി, ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവെ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്ക് ഒരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ ഒരു 5,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. 1% താഴെയാണ് അതിന്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകുക, മെലീന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെലീന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തല പൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാ രീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ, ആ സൈക്കിള് പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണിത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചി വളർത്തിയ കൊതുക് നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല, തൊട്ട് നമ്മുടെ മിക്ക കേസിന്റെ വീടുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് സോസ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറിന്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ, അല്ലെ വാഴയുടെ ഒക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതുക് എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4-6 ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡുണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഫെറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിന്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിന്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസ് സ്കൂളിൽ നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്, നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും ഈ സീസണിൽ നമ്മൾ കാലും കൈയ്യൊക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യയാവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലുമൊക്കെ മെഷ് കൊതുക് വലകൾ നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെയും മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ട് അനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ് ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിന്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ടയിട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന് സ്കൂളായാലും കോളേജായാലും ഓഫീസ് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിന്റെ കോർപ്പറേഷന്റെ ഒക്കെ ഇടപെടലുകളിൽ കൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രി കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെ ഒക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിന്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിന്റെ ഒക്കെ അടി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തി ആണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിന്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പൊ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിന്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷൻ പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിന്റെ അടിയിൽ മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

സമയം 4 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ദേവരാജൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീത സംവിധാനം എം കെ അർജുനൻ, യേശുദാസ് പാടിയത് ചിത്രം രാജു റഹീം.

ഇനി കേൾക്കാം മീൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി, ഈണം നൽകിയത് ദേവരാജൻ.

അസുലഭ മധുമയ നവമൃദു കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യനകം അസുലഭ മധുമയ നവമൃദു കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യ

0: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം, ചിത്രം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. കാവാലമാണ് വരികൾ എഴുതിയത് ജോൺസന്റെ ഈണം.

അറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. തക്ഷശില എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്, കെ ജയകുമാറാണ് വരികൾ എഴുതിയത്, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

തല്ലുന്ന കോപക്കാരി. കോമൽ കുളിർ മാറി സ്വർണവും ഉള്ളത്തിൽ ഗർവവും ചൂടുന്ന സ്വത്തുകാരി. അവളെന്റെ മൂളിപ്പാട്ടേറ്റു പാടി, അത് കേട്ടു ഞാനും മറന്നു പാടി. അവളെന്റെ മൂളിപ്പാട്ടേറ്റു

ആർ കെ ശേഖറിന്റെ സംഗീതത്തിൽ വാണിജയറാം പാടിയ ഗാനമാണ് ഇനി. ചിത്രം യുദ്ധഭൂമി. വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മാന്ത്രികം എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ പാടിയത്. ഒ എൻ വി കുറുപ്പാണ് വരികൾ എഴുതിയത്. എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന 10 സ്കൂളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് ലാബിൽ അയച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർ കറൻസി നോട്ടുകൾ

പിൻവലിച്ച് പകരം പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൊട്ടിയൂർ ഉത്സവനഗരിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. രണ്ട് താൽക്കാലിക സ്റ്റാളുകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് പിന്മാറിയത്. കേരള കാർഷിക സർവകലാശാലയുടെ ഓണച്ചന്ത 2026ലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേക മഴമറ പദ്ധതിക്ക് തൃശൂർ കണ്ണാറയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പട്ടാളം, വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. പട്ടാളം എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഷാൻ റഹ്മാൻ ഈണം നൽകി. ഷാൻ റഹ്മാൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ടേക്ക് ഓഫ്. ഇഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
3: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
2: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
4: മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
6: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
8: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കണിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: ഇനി ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാർത്തൻ കണ്ട പരലോകം. കൈതപ്രത്തിന്റെ വരികൾക്ക് MJ ചന്ദ്രന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൊച്ചിൻ ഇബ്രാഹിമും സംഗീത പ്രഭുവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഹലോ. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഈഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ഇനി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേഘസന്ദേശം. S. രമേശൻ നായരുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
8: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: ഇനി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ബ്ലാക്ക്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രഞ്ജിത്, സംഗീതം അലക്സ് പോളിന്റേത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ കേൾക്കാം
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: മരണാസന്ന അനുഭവങ്ങൾ അഥവാ NDE എന്ന് വെച്ചാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ്. എക്കാലവും മനുഷ്യന് അത്ഭുതമാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുകയും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതത്തിലെ ഏറ്റവും വ്യക്തവും ഘടനാപരവും അർത്ഥപൂർണവുമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നത്

0: രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾ ഒരേ സമയം അതിശക്തമായ വൈദ്യുത തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന ഊർജപ്രവാഹം മസ്തിഷ്കത്തിലെ ബോധമണ്ഡലത്തെയും കാഴ്ചയുടെയും ഓർമ്മയുടെയും കേന്ദ്രങ്ങളെയും അതിവേഗം ഉത്തേജിപ്പിക്കുന്നു. തന്മൂലം ശരീരം തളർന്നു കിടക്കുമ്പോഴും മനസ്സിനുള്ളിൽ അതിശയിപ്പിക്കുന്ന തിളക്കമുള്ള കാഴ്ചകളും കടന്നുപോയ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളും ഒരു സിനിമയിലെന്ന പോലെ മിന്നിമറയുന്നു. തലച്ചോറിന്റെ ഈ അവസാനത്തെ പടയോട്ടമാണ് മരണാസന്ന അനുഭവങ്ങൾക്ക് പിന്നിലെ ജൈവികമായ രഹസ്യം. മരണത്തിന്റെ വക്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ തീവ്രമായ ശാന്തതയും പ്രകാശവുമെല്ലാം പരിണാമപരമായ ഒരു ഗുണമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഗവേഷകനായ ഷാർലറ്റ് മാർഷൽ വാദിക്കുന്നു. പല ജീവികളിലും കാണപ്പെടുന്ന ടാനറ്റോസിസ് അഥവാ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ മരിച്ചതുപോലെ കിടക്കുന്ന തന്ത്രത്തിന് സമാനമാണിത്. അതിശക്തമായ വേദനയെയും ഭയത്തെയും അതിജീവിക്കാൻ തലച്ചോർ എൻഡോർഫിനുകൾ പോലുള്ള പ്രകൃതിദത്ത ലഹരി വസ്തുക്കൾ വൻതോതിൽ പുറപ്പെടുവിക്കുന്നു. ഈ രാസവസ്തുക്കൾ വേദനയെ ഇല്ലാതാക്കുകയും മനസ്സിനെ ഒരുതരം അതീന്ദ്രിയ സുഖത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ശരീരം തകരുന്നത് തിരിച്ചറിയുന്ന മസ്തിഷ്കം ആ തകർച്ചയുടെ ആഘാതം കുറയ്ക്കാൻ സ്വയം നിർമ്മിക്കുന്ന ഒരു മാനസിക സുരക്ഷാ കവചം കൂടിയാണിത്. ഈ അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തെ പാടെ മാറ്റിമറിക്കുന്ന രീതിയിലായിരിക്കും. മരണത്തിന്റെ വക്കിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറുന്നതും മരണഭയമില്ലാതാകുന്നതും ഇതിന്റെ ഭാഗമാണ്. തലച്ചോറിലെ സങ്കീർണമായ ശൃംഖലകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പുനഃക്രമീകരിക്കപ്പെടുന്നതുകൊണ്ടാകാം ഇത് സംഭവിക്കുന്നത്. ഇതിനെ ഒരുതരം അഡാപ്റ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിജീവനത്തിന് സഹായിക്കുന്ന മാനസികാവസ്ഥയായി ശാസ്ത്രം കാണുന്നു. മരണം എന്ന നിഗൂഢതയെ ഭീതിയോടെ കാണുന്നതിനു പകരം അതിനെ ശരീരം നേരിടുന്ന രീതിയെക്കുറിച്ച് ബോധവാന്മാരാവുകയാണ് നല്ലത്. അത് മരണഭയം കുറയ്ക്കാൻ സഹായിക്കും. പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ വിസ്മയമായ നമ്മുടെ തലച്ചോർ നാം ഇല്ലാതാകാൻ പോകുന്ന നിമിഷത്തിൽ പോലും നമ്മെ സംരക്ഷിക്കാനും സമാശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നു എന്നത് സ്നേഹനിർഭരമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ വെറുമൊരു ജൈവ പിണ്ഡമല്ല, മറിച്ച് പ്രകൃതി ആവിഷ്കരിച്ച അത്ഭുതകരമായ ഒരു വിസ്മയമാണ്. ജീവൻ അവസാനിക്കാൻ തുടങ്ങുന്ന നിമിഷം അപ്പോൾ പോലും തലച്ചോർ കാണിക്കുന്ന ഈ സർഗാത്മകതയും കഴിവും മനുഷ്യവംശത്തിന്റെ അതിജീവന ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ്. വികാരങ്ങളും വിചാരങ്ങളും രാസപ്രവർത്തനങ്ങളും ഒത്തുചേരുന്ന ഈ മഹാസംഗീതം അവസാന ശ്വാസം വരെ നമ്മോടൊപ്പമുണ്ട്. മരണത്തിന്റെ കവാടത്തിൽ തെളിയുന്ന ആ വലിയ പ്രകാശം നമ്മുടെ തന്നെ തലച്ചോർ നമുക്ക് നൽകുന്ന അവസാനത്തെ ആശ്വാസ ദീപമാണ്. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം മരണാസന്ന അനുഭവങ്ങളെ കൂടുതൽ ആദരവോടെയും ശാസ്ത്രീയമായും കാണാൻ നമ്മെ ഏവരെയും സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെ ലോകത്തെ, ജീവിതത്തെ, എന്തിന് മരണത്തെപ്പോലും ആവേശത്തോടെ നോക്കിക്കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം, ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നിശ്ചിത വരുമാനം വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്ക് നേടാനാവുന്ന ഒരു മേഖലയാണ് ഓർക്കിഡ് കൃഷി. ഇന്ന് തൃശൂർ ജില്ലയിൽ ഫ്ലോറിയ ഓർക്കിഡ്സ് എന്ന പേരിൽ അതിവിപുലമായി ഓർക്കിഡ് കൃഷി നടത്തിവരുന്ന ശ്രീമതി ഫ്ലോറി സേവിയറിനെ പരിചയപ്പെടാം. ദീർഘനാളത്തെ ഈ രംഗത്തെ അറിവും അനുഭവ പാഠവും ഇന്ന്

0: ശ്രീമതി ഫ്ലോറി സേവിയറിന് മികച്ച സംരംഭകയാകാൻ സാധിച്ചു. ശ്രീമതി ഫ്ലോറി സേവിയറിന്റെ ഓർക്കിഡ് കൃഷിവിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ ഓർക്കിഡ് കൃഷി രംഗത്തേക്ക് കടന്നു വന്നത്?
2: ചെടികളോട് നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ വീട് തമ്പാണ്ട സമയത്ത് നമ്മൾ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ആന്തൂരിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആന്തൂരിയംസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സക്സസ് ആയില്ല ഇവിടെ. പിന്നെ ഓർക്കിഡ്സ് വെച്ച് തുടങ്ങിയപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് കൃഷിഭവൻ വഴി നമ്മൾ വിപുലീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടുന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 3-4 കൊല്ലം നമ്മൾ അങ്ങനെ വളർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടിങ്ങിലേക്ക് വന്നത് നമ്മൾ. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി 2012 ആ സമയത്താണ് നമ്മൾ ഇമ്പോർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ ഇമ്പോർട്ടിങ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് ഇറക്കി ക്വാറന്റൈൻ വെച്ച് നമ്മൾ അതാത് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുക, ഹോൾസെയിലായിട്ട്. മെയിനായിട്ട്
1: വീടും പരിസരവും നോക്കിയാൽ മുഴുവൻ ഓർക്കിഡാണ്. വിവിധ തരം ഓർക്കിഡുകളുണ്ട് ഇവിടെ. ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്?
2: ഇവിടെ ഇപ്പോൾ ഓർക്കിഡ്സിലുള്ള മിക്ക വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. ഡെൻഡ്രോബി ആയാലും കാറ്റ്ലിയ, മുക്കാറ, വാൻഡ, ബൾബ് ഫൈലം, ഓൺസീഡിയംസ്, കുറേ സ്പെഷ്യൽ വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് ഇപ്പോൾ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ആയിരങ്ങളല്ല, അതിനേക്കാളും കൂടുതൽ വെറൈറ്റീസ് ഇവിടെ വന്നു പോയിട്ടുണ്ട് ശരിക്കും നമുക്കിവിടെ.
1: ഇതിൽ പ്രധാനമായിട്ടും ഏതിനത്തിനാണ് ആവശ്യക്കാരേറെ ഉള്ളത്?
2: ആവശ്യക്കാരേറെ ഉള്ളത് ഫസ്റ്റ് വരുന്നത് ഡെൻഡ്രോബിയാണ്, പിന്നെ മൊക്കാറ, വാൻഡ, ഓൺസീഡിയം, കാറ്റ്ലിയ. അതാണ് മെയിനായിട്ട് നമുക്ക് പോണ സാധനം. ബൾബ് ഫിലിംസ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം എടുക്കുന്നത്, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ. വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അവർ മാത്രം എടുക്കുള്ളൂ. പക്ഷേ ഡെൻഡ്രോബിയംസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവറിംഗ് പോണത്.
1: ഇതിൻ്റെ ഈ പരിചരണ രീതികളൊന്ന് പറയാമോ? നമ്മളിതിൻ്റെ ഈ വളപ്രയോഗം, പാകമായ തൈകൾ പറിച്ച് പുതിയത് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വളരെ ചിട്ടയായി ചെയ്യേണ്ടതുണ്ട് ഈ ഓർക്കിഡിന്. അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
2: ഓർക്കിഡ്സിന് മെയിനായിട്ട് ചകിരിയും കരിയും ഓട്ടുമുറിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നമുക്ക് ഡെൻഡ്രോബിയത്തിന് വരുമ്പോൾ നമ്മൾ ചകിരി അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ബാക്കി മൊത്തം കരിയാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഒച്ചിൻ്റെ ശല്യം കാരണം നമ്മൾ പരമാവധി ചകിരി വേണ്ടാന്ന് വെക്കും. പക്ഷെ ചകിരി ഇല്ലെങ്കിൽ വേനലിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, കാരണം തീരെ വെള്ളം നിൽക്കാണ്ട് വരും. അപ്പോൾ നമുക്ക് ചകിരി എന്തായാലും കുറച്ച് വെച്ചേ തീരൂ, അത് ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ വെളിച്ചം, വെളിച്ചം ഒരു വലിയൊരു ഘടകമാണ്. ഇതിൻ്റെ എല്ലാ ഓർക്കിഡ്സിനും വെളിച്ചം വേണം. അതിൽ ഫെലനോപ്സിസ് മാത്രമാണ് വെയിൽ വേണ്ടാത്തത്. വെയിൽ വേണ്ട, പക്ഷെ അതിന് വെളിച്ചം വേണം, അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യില്ല. അതും ബാക്കി എല്ലാത്തിനും അത്യാവശ്യം വെയിൽ വേണം, പക്ഷെ ഷെയ്ഡ് വേണം, ഷെയ്ഡ് നെറ്റ് കൊടുക്കും വേണം. പിന്നെ വെള്ളവും കാര്യങ്ങളും. പിന്നെ വാൻഡയ്ക്ക് നമ്മൾ നനയ്ക്കുന്നത് 2-3 പ്രാവശ്യം ദിവസത്തിൽ നനയ്ക്കേണ്ടി വരും. മൊക്കാറയ്ക്ക് 2 നേരം നനയ്ക്കേണ്ടി വരും. കാരണം മൊക്കാറയും ടെറേറ്റി വാൻഡിയൊക്കെ നമ്മൾ വെയിലത്ത് വെക്കുന്ന ഐറ്റംസ്, അത് നമുക്ക് വെയിലത്ത് വെച്ചാലാണ് അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അതേമാതിരി 2 നേരം നന കൊടുക്കണം. ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വളം കൊടുക്കും. പിന്നെ ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ പൂവാണ്ടിരിക്കാനുള്ള പെസ്റ്റിസൈഡും അതും നമ്മൾ കൊടുക്കും. കാരണം അല്ലെങ്കിൽ പൂ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞ് വീഴും. പിന്നെ ജൈവവളങ്ങൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം, അതിന് മറ്റേ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം.
1: ഓർക്കിഡ് കൃഷിക്ക് ഭീഷണിയായി നിൽക്കുന്ന എന്തെങ്കിലും കീടങ്ങളുണ്ടോ?
2: ഏറ്റവും പ്രശ്നം ഒച്ച്. ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം അവർ. അത് നമ്മൾ പറക്കി കളയുക ചെയ്യുന്നത്, മരുന്ന് ഇടാറില്ല ഞങ്ങളൊന്നും. പക്ഷെ കുറേ പേര് പെല്ലറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലായ കാലം നമ്മളത് ഉപയോഗിക്കുക, ഞങ്ങൾ പരമാവധി പറക്കി കളയുക ചെയ്യുക. പിന്നെ മറ്റേ ഇപ്പോൾ പ്രാണികൾ വരേണ്ടത് ഈ മുട്ട് കരിച്ചിൽ, മുട്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അതുമാത്രമാണ് പ്രശ്നമായത്. അതിന് നമ്മൾ അതിൻ്റെ മരുന്നുകൾ അടിച്ചു കൊഴിയുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്.
1: ഈ ഓർക്കിഡ് എത്ര സ്ഥലത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്?
2: ഇപ്പം ഇവിടെ ഇരിക്കുന്നത് നമുക്കൊരു 42 സെന്റ് സ്ഥലം ഉണ്ടാവും. അതിൽ 3 പോളിഹൗസ് ഉണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ, വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ മൊത്തം അത് വരും. പിന്നെ നമുക്ക് വേറൊരു ഏരിയയിൽ 30 സെന്റ് സ്ഥലം ഫുള്ളായിട്ട് വലിയ ക്വാറന്റൈനാണ് അത്. അവിടെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് കൊഞ്ചം ഫ്ലവറിങ് ആക്കണത്. ഫ്ലവർ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണത്.
1: റയർ ആയിട്ടുള്ള വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളിത് എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് ഇത്രയും?
2: നമ്മൾ കളക്ട് ചെയ്യേണ്ടത് മെയിനായിട്ട് തായ്ലാൻഡും തൈവാനാണ്. തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ അധികം എടുക്കുന്നത്. പക്ഷേ തൈവാനിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് ഫെലനോപ്സിസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൈവാനിൽ നിന്ന് അവിടെ നിന്നും വരുന്നുണ്ട്. എല്ലാ ഡെൻഡ്രോബിയം, വാൻഡ, അതിൻ്റെയൊക്കെ വെറൈറ്റീസ് അവിടെ നിന്നും വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും കളക്ട് ചെയ്യും. പിന്നെ തായ്ലൻഡിൽ നിന്നാണ് മെയിനായിട്ട് കളക്ഷൻ.
1: ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്ത ഓർക്കിഡുകൾ വിപണനത്തിൻ്റെ കാര്യം നോക്കിയാൽ ഇതിന് ആവശ്യക്കാർ ധാരാളം ഉണ്ടോ?
2: ആവശ്യക്കാർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പ്ലാന്റ്സ് ഇപ്പം എടുക്കുന്നുണ്ട്, പണ്ടത്തെ മാതിരിയല്ല. പക്ഷെ കുറേ പേർക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പരിചരണം കുറേ പേർക്ക് പ്രശ്നമാണ്. കാരണം കുറേ പേർക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലവർ ഉണ്ടാവണില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അവർ ശരിക്കും അതിന് വളം കൊടുക്കാണ്ടാണ് അത് വരുന്നത്. പക്ഷെ വളം കൊടുക്കുന്നവർ ആർക്കും അങ്ങനെ പ്രശ്നം വരുന്നില്ല. ശരിക്കും നോക്കുന്നവർക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഫ്ലവർ വരുന്നുണ്ട്.
1: നമ്മളിത് ഇങ്ങനെ ഫ്ലവർ ആയിട്ടാണോ കൊടുക്കുന്നത് അതോ ചെടിയായിട്ടാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ വിപണനം?
2: സീഡ്ലിങ്സ് ആയിട്ട് കൊടുക്കും, ഫ്ലവർ ആയിട്ട് കൊടുക്കും, ഫ്ലവർ ഇല്ലാണ്ടും കൊടുക്കും.
1: ഓർക്കിഡിന്റെ ഫ്ലവർ എത്ര നാൾ വരെ കേടുകൂടാതെ നിൽക്കും?
2: ഡെൻഡ്രോബിയം നമ്മൾ നോക്കണമെങ്കിൽ രണ്ട് മാസം സുഖമായിട്ട് നിൽക്കും, ഫാലനോപ്സിസ് നിൽക്കും. പിന്നെ കാറ്റ്ലിയ നമുക്കൊരു 15-20 ദിവസം കിട്ടുള്ളൂ. ഓൺസീഡിയ നമുക്കൊരു മാസം 1.5 മാസം ഏകദേശം കിട്ടും. വാൻഡിങ് കിട്ടും, മൊക്കാറിങ് കിട്ടും. അതിൽ കാറ്റ്ലിയ മാത്രമാണ് 3 ദിവസം കുറവുള്ളൂ. പക്ഷേ ഏറ്റവും ഭംഗിയുള്ള പൂവ് കാറ്റ്ലിയാണ്. ചില വെറൈറ്റീസിലും മണ്ണുണ്ടാവും. ഡെൻഡ്രോബിയത്തിലും മണ്ണുള്ളതുണ്ട്, കാറ്റ്ലിയസിലുണ്ട്, വാൻഡിയിലുണ്ട്, ഫാലനോപ്സിസ് എല്ലാത്തിലും മണ്ണുള്ള വെറൈറ്റീസും ഉണ്ട്.
1: എത്ര രൂപ മുതൽ എത്ര രൂപ വരെ വരുന്ന വെറൈറ്റികൾ ഇവിടെ ഉണ്ട്?
2: ഇപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ സീഡ്ലിങ്സ് സ്റ്റാർട്ടിങ് 100 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു 15,000 രൂപ വരെ ഉള്ള സാധനം ഇവിടെ ഓൾറെഡി ഇപ്പം ഉണ്ട്.
1: അതിനൊക്കെ ആവശ്യക്കാരുണ്ടോ അത്രയും വിലയുള്ളത്?
2: ഇപ്പം നമ്മൾ ഈ 15,000 രൂപയുടെ ഒരെണ്ണം വിറ്റു, ഒരെണ്ണം ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വില എത്ര പറഞ്ഞാലും പ്രശ്നമില്ല. അവർക്ക് പ്ലാന്റ് നന്നായിരിക്കണം, നന്നായി വളർത്തി നമ്മുടെ ഇവിടെ വന്ന് ഇപ്പോൾ അത് ക്വാറന്റൈൻ കഴിഞ്ഞ് അപ്പം തന്നെ കൊടുക്കണതല്ല. ഇപ്പോൾ ആ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 8 കൊല്ലം 10 കൊല്ലത്തെ പ്ലാന്റുകളാണ്. നമുക്കധികം സെയിൽ വരുന്ന നമ്മൾ ഹോൾസെയിലാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും മറ്റേ ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് മിക്ക ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഹോൾസെയിൽ വേണ്ടവരൊക്കെ നമ്മൾ ഇവിടെ ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ റീറ്റെയിലുകാരും ഇപ്പോൾ ഓൾറെഡി അതൊക്കെ നോക്കി ഇങ്ങോട്ട് എത്തുന്നുണ്ട്, ഒരു പ്രശ്നമില്ല.
1: നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ്? സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കിട്ടുന്നുണ്ടോ?
2: സാമ്പത്തികമായിട്ട് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലാഭം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 10,000 പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 10-3,000 പ്ലാന്റ് നമ്മുടെ കയ്യിൽ വിടും. ആ ലാഭം നമ്മുടെ ശരിക്കും അവിടെ ഇരിക്കുകയാണ്. അത് പിന്നെ അത് പിന്നെ വിട്ടു പോയിട്ട് വേണം. ചില സമയത്ത് ചില എക്സിബിഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ മൊത്തം കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ വിൽക്കുക ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അതിലാണ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വരിക. പിന്നെ നമുക്ക് ചെറിയ ചെറിയ മാർജിനുകൾ എന്തായാലും നമുക്ക് വരും. അപ്പോൾ അതനുസരിച്ച് അടുത്ത ലോഡിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോവാണ്. സ്റ്റോക്ക് നോക്കണമെങ്കിൽ 10,000-50,000 പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. എല്ലാ വെറൈറ്റീസും കൂടി നോക്കണമെങ്കിൽ
1: എന്തായാലും പൊതുവേ നമുക്കിത് ലാഭകരം തന്നെയാണല്ലേ?
2: ലാഭകരമാണ്, പക്ഷെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ചിലർ നന്നായി നോക്കണ വീട്ടമ്മമാരുണ്ട്. ഒരു പ്ലാന്റ് കിട്ടിയാൽ അതിനെ തന്നെ നല്ലതാണെന്ന്. ചിലർ 10 എണ്ണം കിട്ടി കഴിഞ്ഞാൽ 9 എണ്ണം നോക്കണവരുണ്ട്, 1 എണ്ണം പോയി. അപ്പോൾ ആ ഒരു ഇത് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിലർ നന്നായി എല്ലാ പ്ലാന്റ്സും നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് വിൽക്കുന്നവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും.
1: കൃഷിഭവന്റെ എന്തൊക്കെ സഹായങ്ങളാണ്, അവരുടെ ഒരു മേൽനോട്ടം നമ്മുടെ ഈ ഒരു ഓർക്കിഡ് കൃഷിക്കുണ്ടോ?
2: കൃഷിഭവനിൽ നിന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, പ്ലാന്റ്സിനായാലും എന്തിനായാലും എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർ വന്നിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ട്.
1: ഈ രംഗത്തേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
2: ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് മേടിക്കുക. പക്ഷെ പ്ലാന്റ്സ് മേടിച്ചത് നോക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം, അല്ലെങ്കിൽ പൈസ മാത്രം ചിന്തിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. ഓർക്കിഡ്സ് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുന്നത് ഫ്ലവർ ചെയ്ത് കിട്ടണമെങ്കിൽ. നമുക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് ഇത്രയുള്ള, അത് നന്നായി വളർത്തി നല്ല ക്ഷമയോടുകൂടി വളർത്തി ചെയ്യുന്നവർക്കും ലാഭം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ലാഭമുണ്ട്. നമ്മളങ്ങനെ വളർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ റേറ്റും വ്യത്യാസം വരും. നമുക്ക് നമ്മുടെ റേറ്റ് ഇടാം, കാരണം നമ്മൾ നമ്മളെ സ്വയം വളർത്തി കൊടുക്കണ സാധനമാണ്. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വരുന്ന റേറ്റ് അല്ല ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ്. ഞങ്ങൾ ചട്ടിയിലൊരു സാധനം പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഇത് തന്നെയാണ്. അവർക്ക് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല പേര് എടുക്കണം. എന്നുവെച്ചാൽ ചിലവരിത് കൊണ്ടുപോയി അപ്പം തന്നെ 2-3 ആക്കണ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അങ്ങനെ, കാരണം എത്ര വലിയ പ്ലാന്റ് വന്നാലും ഞങ്ങൾ 2 ആക്കാറില്ല. ഞങ്ങളത് വലിയ പോട്ടിലേക്ക് വയ്ക്കുക ചെയ്യുക. പക്ഷേ ഇത് 3-2-3 ആക്കി കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ പകുതി പോവും. പിന്നെ പകുതി പിടിച്ച് കിട്ടിയാൽ തന്നെ അത് പിടിച്ച് വരണമെങ്കിൽ തന്നെ 2-3 കൊല്ലം പിടിക്കും ശരിക്കും വേര് പിടിച്ചൊരു ഫ്ലവറായി വരണമെങ്കിൽ. അതിനേക്കാളും നല്ലത് ആ വലിയ പ്ലാന്റ് തന്നെ നമ്മൾ നല്ലൊരു ചട്ടിയിലേക്ക് വെച്ച് വളർത്തുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് നമുക്ക് കാണിക്കും ശരിക്കും.
1: താങ്കളുടെ ഈ സ്ഥാപനത്തിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്തൊക്കെ സഹായങ്ങളാണ് നൽകിയത്?
2: നമുക്ക് പോളി ഹൗസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് എടുക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് അവരുടെ വക നമുക്ക് ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. എപ്പോഴും പോളി ഹൗസ് നമുക്ക് 2 പ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഫാമും കൂടി ഉണ്ട്, അവിടേക്ക് നമുക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അവരുടെ പോളി ഹൗസിന് തന്നെ.
1: താങ്കളുടെ ഈ കൃഷി വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാറ്റുവേലയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.
2: താങ്ക് യു.

തൃശൂരിലെ ശ്രീമതി ഫ്ലോറി സേവ്യറിനെ പോലെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വന്നാൽ മികച്ച വിജയവും വരുമാനവും നേടാൻ സാധിക്കും എന്ന് തെളിയിച്ച നിരവധി സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രായഭേദമന്യേ ഈ രംഗത്തേക്ക് ആർക്കും കടന്നുവരാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: CNG രാജ്യത്ത് ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. LPG കണക്ഷനുകൾ പൈപ്പ് ഗ്യാസ് കണക്ഷനുകളാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ചിന്നക്കലാലിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്നാർ DFO നിർദ്ദേശം നൽകി. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 16 മുതൽ 18 വരെ ചിറയൻകീഴ് പോസ്റ്റ് ഓഫീസിൽ വിന്യസിക്കും. തിരുവനന്തപുരം സൌത്ത് പോസ്റ്റൽ ഡിവിഷനിലെ NPS പെൻഷൻ അദാലത്ത് ഈ മാസം 24 തിരുവനന്തപുരം സൌത്ത് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് ലാബിൽ അയച്ചിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടക്കുന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളകാഭിഷേകവും നടക്കും. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 2-ാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് പിന്മാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഈ അറിയിപ്പിനെ തുടർന്ന് ഇന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ കർഷകർക്കായി കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, അനിൽ തോട്ടങ്കരയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 മുതൽ 9 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് മൊഴിയാം ഒരു കഥ, ഒ വി വിജയന്റെ കടൽ തീരത്ത്. 9:30 സംഗീതസുധ ഡോക്ടർ രതീഷ് പി ആർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേശ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. 10:30 നിശാ സുരഭി, 11 മണിക്ക് സുഭാഷിതം, കവനമന്ദിരം പങ്കജാഷൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് കുറ്റിയിൽ. രാവിലെ 6 മണി, 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പന്തളം കേരളവർമ്മയുടെ ഒരു കൊച്ചുകുട്ടി എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ. ഉദയഗീതം മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജോലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 45-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:00 ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:00 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, വിതുമ്പുന്ന മണ്ണും കടലും അതിജീവനം തേടുന്ന ഭൂമി, അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രകാശധാരയിൽ സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു. 1 മണിക്ക് ഒരു വട്ടം കൂടി. 2:00 നാടകം പെയ്തൊഴിഞ്ഞ മാനം, രചന കാപ്പിൽ ഗോപിനാഥൻ, സംവിധാനം എൻ ശശികുമാർ, ശബ്ദം നൽകിയവർ ഉണ്ണി ആറ്റിങ്ങൽ, കെ പി എസ് ഇ രാജേന്ദ്രൻ, സുമാസ്കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3 മണിക്ക് ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ക്ഷീരകൃഷിയിലൂടെ സാമ്പത്തിക ഭദ്രത, വിനു വേനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, എൻ രവികിരൺ ചിത്രവീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. പരിപാടി അറിയിപ്പ് കഴിഞ്ഞു, ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 4.8 മില്ലിമീറ്റർ. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സച്ചിൻ വാര്യറും രമ്യ നമ്പീശനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തട്ടത്തിൻ മറയത്ത്. അനു എലിസബത്ത് ജോസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
4: എന്താ കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
5: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിഴി രണ്ടിലും. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ഇനി ഹൃദയം എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഹെഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ആദ്യം സ്വർണം എന്ന ചിത്രത്തിന് വേണ്ടി സന്നിധാനന്ദനും ഡോക്ടർ സതീഷ് ഭട്ടും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം മോഹൻ സിത്താരം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
0: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. എൻഡിഎ നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം കെഎസ്ആർടിസിക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്ക് 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും എംഎൽഎ ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ ഉൽപ്പന്നശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമെയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സിന്ധൂരരേഖ. കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേണം
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നന്നായി ചിന്തിച്ചു മാത്രം പറഞ്ഞ വാക്കുകളും നന്നായി ആലോചിച്ചെടുത്ത തീരുമാനങ്ങളും സമയത്തിന്റെ പരീക്ഷ കടന്നാലും നമ്മെ വേദനിപ്പിക്കില്ല. ആവേശത്തിലെടുത്ത ചുവടുകൾ ക്ഷണിക സന്തോഷം തരാം, പക്ഷേ വിവേകപൂർവം സ്വീകരിച്ച വഴികളാണ് ദീർഘകാല ആശ്വാസം തരുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക പദ്ധതികളെക്കുറിച്ചുള്ള അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് PGPR മിശ്രിതം 1? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. 12 വർഷം പൂർത്തിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനകം ധാരാളം കാർഷിക സൗഹൃദ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. ഫസൽ ഭീമാ യോജന, PM സമ്മാൻ നിധി, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് തുടങ്ങിയ പദ്ധതികളിലൂടെ ധാരാളം കർഷകർക്ക് സേവനങ്ങളും സഹായം

0: സഹായങ്ങളും നൽകിക്കഴിഞ്ഞു. നിരവധി കർഷകർ ഇപ്പോഴും ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീ അനിൽ തോട്ടങ്കര ഇതുപോലുള്ള സേവനങ്ങൾ ലഭിച്ച ഒരു കർഷകനാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾ കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നും ഇത്തരം പദ്ധതികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു. ഷിബു ജോർജാണ് ശ്രീ അനിൽ തോട്ടങ്കരയുമായി സംസാരിക്കുന്നത്.
1: അനിൽകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: താങ്കളുടെ കാഴ്ചപ്പാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികളുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കർഷകർക്ക് ലാഭകരമാവുന്നത്? താങ്കളൊരു കർഷകനുമാണ്, കർഷകവേദി എന്ന് പറഞ്ഞൊരു നിങ്ങളുടെ ഒരു സ്ഥാപനമാണ്, അതിന്റെ ചെയർമാനും കൂടെ ആണ്.
2: ഈ 12 വർഷങ്ങൾ ഭാരതത്തിൽ അങ്ങോളം അങ്ങോളമുള്ള കർഷകർക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന, പ്രതീക്ഷ നൽകുന്ന 12 വർഷങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധങ്ങളായ പദ്ധതികൾ, പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസൽ ഭീമ യോജനയാണ്. ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നോട്ടിഫൈ ചെയ്ത് പറയാനുള്ളത് ഫസൽ ഭീമ യോജനയാണ്. അത് വന്നതിന് ശേഷം കർഷകന് നഷ്ടമുണ്ടായാൽ, കൃഷി നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും, നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്നൊരു ആത്മവിശ്വാസം വന്ന ഒരു 12 വർഷമാണ് കഴിഞ്ഞു പോയത്.
1: അപ്പോൾ അത് ഫസൽ ഭീമ യോജന എന്തായാലും കർഷകന്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു ഇടപെടലായിരുന്നു.
2: കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ സാധാരണയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, അതിപ്പോൾ നെൽകൃഷിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷിയുടെ കാലാവധി പറഞ്ഞിരിക്കുന്നത് 120 ദിവസങ്ങളാണ്. ഈ 120 ദിവസങ്ങളിൽ നമ്മൾ 45 ദിവസം പൂർത്തിയായി നെൽച്ചെടിയെ മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത് 120 ദിവസത്തിനുള്ളിൽ വരുന്ന നാശനഷ്ടങ്ങൾക്ക് മാത്രമേ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫസൽ ഭീമാ യോജനയിൽ അങ്ങനെയല്ല. നമ്മൾ വിത്ത് തയ്യാറാക്കുന്ന സമയം മുതൽ വിളവെടുത്തതിനും അതിൻ്റെ സ്റ്റോറേജിലുണ്ടാകുന്ന നഷ്ടത്തിനു വരെ അർഹമായ ഗണ്യമായ രീതിയിൽ നഷ്ടപരിഹാരം, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 3 ഇരട്ടിയോളം കർഷകൻ ഏതാണ്ട് ഉൽപ്പാദന ചെലവിൻ്റെ അത്രയും തന്നെ നഷ്ടം പരിഹാരം ലഭിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ കർഷകരുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അത് വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ്. പിന്നെ കർഷകനെ സ്വന്തം കാലിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും ഓർഗനൈസേഷനുകളും. അത് കർഷകരെ പ്രാദേശികമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുവാനും, അതോടൊപ്പം തന്നെ പുതിയ കാർഷിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ FPO മുഖേന ഇൻ്റർസ്റ്റേറ്റായിട്ട് ട്രേഡ് നടത്തുവാനും, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, വില കൂടിയ സംസ്ഥാനങ്ങളിൽ കൊണ്ട് വിറ്റഴിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം കർഷകനുണ്ടാകുന്നുണ്ട്.
1: ഒരു 10,000 FPO ടാർഗറ്റ്
2: വെച്ചിരുന്നത്. അത് നമ്മുടെ കേരളത്തിലും കുറച്ചധികം FPO ഞാനതിലെ ഒരു FPO ഡയറക്ടർ കൂടിയാണ്. നമ്മളുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ കർഷക സംഘടനകൾ, അതായത് ഈ കർഷക കൂട്ടായ്മകൾ തന്നെ സ്റ്റാളുകളെടുത്ത് പ്രാദേശിക വിപണി കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകനെ കൂടുതൽ ലാഭകരമായ ഒരു നിലയിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ താങ്കളുടെ FPO ഏത് മേഖലയിലാണ്?
2: നമ്മൾ ഫോഡർ FPO ആണെങ്കിലും പ്രധാനമായിട്ടും കുട്ടനാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കുട്ടനാട്ടിലെ നെല്ല് സംഭരിക്കുകയും അത് വളരെ നാച്ചുറലായ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. നെല്ല് അരിയാക്കി തവിടോടുകൂടിയുള്ള അരിയുടെ വെറൈറ്റികൾ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക ശുദ്ധമായ രീതിയിൽ, മറ്റ് പോളിഷിങ് അതുപോലെയുള്ള പ്രൊഫഷണൽ ഈ മില്ലുകളൊന്നും ചെയ്യുന്ന അജിമ്മികളൊന്നും തന്നെ ചെയ്യാതെ ശുദ്ധമായ നെല്ലരി അല്ലെങ്കിൽ കുട്ടനാടൻ അരി കഴിക്കുവാൻ കേരളീയർക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഗുണഭോക്താവിന് കഴിയണം, അതിനുള്ള സാധ്യതകൾ നമ്മൾ തേടുകയാണ്. അത് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP, അതൊരു നല്ലൊരു സപ്പോർട്ട്.
2: MSP വന്നതിനും അതുപോലെ തന്നെ ഓരോ കാലഘട്ടം അനുസരിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് DA കൂട്ടുന്നത് പോലെ തന്നെ അതിനാണ് ആനുപാതികമായിട്ട് തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് അത് കാലാനുഗതമായിട്ട് വർദ്ധിപ്പിക്കുവാനും കൂടി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് എത്രത്തോളം നടപ്പാകുന്നുണ്ട്, കേരളത്തിൻ്റെ ഒരു ഉൽപ്പാദന ചെലവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് 3 ഇരട്ടിയോളം കൂടുതലുള്ളതുകൊണ്ട് കേരളത്തിലെ കർഷകന് അത് വലിയ പ്രയോജനമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. പണ്ട് പ്രൈവറ്റ് പാർട്ടിക്കൊക്കെ നമുക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് കൊടുത്തതിന് ശേഷം കടം കിട്ടില്ലായിരുന്നു എന്നൊരു അവസ്ഥ, വില തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്ന, അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു ആത്മവിശ്വാസം, ഉൽപ്പന്നത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ താങ്ങുവിലെങ്കിലും ലഭിക്കുമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ 12 വർഷം കൊണ്ട് കർഷകർക്ക് വന്നു.
1: MSPക്ക് താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് മാറ്റവും കൂടെ വരുത്തിയാൽ.
2: അത് എനിക്ക് തോന്നുന്നത് കാർഷിക പദ്ധതികൾ വിവിധങ്ങളായിട്ടുള്ള കർഷകൻ്റെ നില തന്നെ മാറ്റുന്ന രീതിയിൽ, കർഷകൻ്റെ ജീവിത നിലവാരത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഒരു പമ്പിങ് ചെയ്യുവാനോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് കർഷകരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സംവിധാനം, അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പരാജയമാണ് എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു.
1: പിന്നെ പി എം സമ്മാൻ നിധി, അതും നല്ലൊരു എക്കണോമിക് സപ്പോർട്ട് ഒരു കർഷകന് കൊടുക്കാൻ വേണ്ടി.
2: കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിയുടെ വരുമാനം എന്ന് പറയുന്നത് അവൻ്റെ വിളവെടുത്ത് ഉൽപ്പന്നം വിറ്റതിന് ശേഷം മാത്രമാണ്. ആ സമയത്ത് സാധാരണ ഒരു പനിയുണ്ടായാൽ നെൽകൃഷകനാണെങ്കിലും മറ്റേതൊരു കർഷകനാണെങ്കിലും അവൻ്റെ വിത്ത് വിതച്ച് അതിൻ്റെ വിള പരിപാലന സമയം അങ്ങോട്ട് പണം ചിലവാക്കേണ്ടതാണ്. സ്വർണം പണയം വെച്ച് ബാങ്ക് ലോൺ എടുത്ത് ഒക്കെ ചെയ്യുമ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾ, അവൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങണം, അല്ലെങ്കിൽ നാട്ടുമ്പുറത്തുകാരനായ ഒരു കൃഷിക്കാരന് അവൻ്റെ നാട്ടുമ്പുറത്തുള്ള ചായക്കടയിൽ പോയി ദിവസവും ഒരു ചായ കാലിച്ചായ കുടിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ പോക്കറ്റ് മണി. അങ്ങനെ കർഷകനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ അവൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഒരു സഹായം തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ.
1: പേര് സൂചിപ്പിക്കുന്ന സമ്മാൻ നിധി തന്നെയാണ്,
2: മൂന്ന് ഘട്ടമായിട്ട് കിട്ടുന്നുണ്ട്. 6,000 രൂപയാണ് അത്. കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് പ്രതീക്ഷയുണ്ട്, അത് തുക കൂട്ടും, അതിൻ്റെ ഗഡുക്കളുടെ എണ്ണം കൂട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്.
1: പിന്നെ നിങ്ങളുടെ കുട്ടനാടൻ പ്രദേശത്തു നിന്നാണ് താങ്കൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഈ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നെല്ല് വിൽക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. പിന്നെ ഈ നാം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ത്രൂ ഔട്ട് പാൻ ഇന്ത്യ മാർക്കറ്റിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലല്ലേ?
2: അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ അത് ശക്തമായിട്ട് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തി കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നില്ല, നെൽകൃഷി മാത്രമല്ല നാളികേരത്തിൻ്റെ ആണെങ്കിലും മറ്റ് പഴവർഗ്ഗങ്ങളുടെ ആണെങ്കിലും യഥാർത്ഥ വില കർഷകന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കർഷകന് ലാഭകരമായ രീതിയിൽ, കർഷകന് കൂടുതൽ വില കിട്ടത്തക്ക രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കിട്ടാൻ, അത് സ്വയം കർഷകനെ തന്നെ പ്രാപ്തരാക്കുക. കുട്ടനാട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പി ഒകൾ നേരിടുന്നത്, നമ്മളിപ്പം അതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ കുട്ടനാട്ടിൽ ഈ നെല്ല് സംഭരിക്കുന്നതിനും കാലാവസ്ഥ അനുയോജിതമായിട്ട് നെല്ലിൻ്റെ ഈർപ്പം കുറച്ചുകൊണ്ട് അത് ദീർഘനാൾ സ്റ്റോർ ചെയ്ത് വെക്കത്തക്ക രീതിയിലേക്കൊരു സംവിധാനങ്ങൾ വേണം. അപ്പോൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി ഇങ്ങനെയുള്ള സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നതിന് കർഷകർക്ക് വേണ്ടിയിട്ട് ലോണും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഇതുമായിട്ട് സഹകരിക്കാതെയോ അല്ലെങ്കിൽ കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ഇത് പ്രയോജനകരമല്ലാത്ത രീതിയിലേക്ക് ഈ പദ്ധതികൾ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്, അതുകൂടി പരിഗണിക്കണം.
1: അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നല്ലൊരു സ്കീം തന്നെയാണ്. നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ പലിശയ്ക്ക് കിട്ടാറുണ്ട്, സബ്സിഡിയും കൂടെ ഉണ്ട്. താങ്കൾക്ക് ഒരു എഫ് പി ഒ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഈ ഫണ്ടിനൊക്കെ വേണ്ടി?
2: നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേൺ റൈസ് മില്ല് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. ഇത് 2 കോടി രൂപ വരെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റിയും ഇല്ലാതെ കർഷക സംഘടനകൾക്ക് അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ ആ കർഷക ഗ്രൂപ്പ് എങ്ങനെ പ്രവർത്തിക്കണം, അതിന് വേണ്ടൊരു സപ്പോർട്ട് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വേണം. കർഷകരെ അതിനൊരു പ്രാപ്തരാക്കണം, അതിനൊരു ആത്മവിശ്വാസം. ഇപ്പോൾ 2 കോടി രൂപയൊക്കെ ഒരു ലോൺ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കർഷക ഗ്രൂപ്പിന്, കേരളത്തിലെ ഒരു നിർവചനം കർഷകരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം കർഷകൻ എന്ന് പറയുന്ന 5 ഏക്കർ കൂടുതൽ നിലം പാടില്ല, അല്ലെങ്കിൽ കൃഷിഭൂമി പാടില്ല. അങ്ങനെയുള്ള ഒരു മൈക്രോ ലെവൽ കർഷകന് 2 കോടി രൂപയെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരല്പം പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോഴേ അവിടെയാണ് ഈ എഫ് പി ഒകളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഫ് പി ഒകൾ ഇങ്ങനെയുള്ള ചെറിയ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കതിനുള്ള ആത്മവിശ്വാസവും ഒരു ബാക്ക് സപ്പോർട്ടും നൽകുന്ന തുടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം അധികമായിട്ട് തന്നെ നാച്ചുറൽ ഫാമിംഗ്, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
2: അതെ, നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മളതിലേക്ക് തിരിഞ്ഞ് പോകണം. അതിപ്പം കർഷകരുടെ മാത്രം വിഷയമല്ല, ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പിന് ഇപ്പോഴത്തെ കൃഷി രീതികൾ മാറ്റേണ്ടതും അതിനെക്കുറിച്ച് മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ കർഷകരെ അത് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികൾ നടപ്പാക്കിയത് തന്നെ കൃഷി എന്ന് മാത്രമല്ല ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് കൂടി കണക്കാക്കിക്കൊണ്ടാണ്. ഇപ്പം ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോൾ നെൽകൃഷി പോലെയുള്ള കൃഷികൾ നഷ്ടമാണെന്ന് കേരളത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃഷി നഷ്ടമാണെങ്കിൽ ഒരുപാട് ചെറുധാന്യങ്ങളും അതുപോലെയുള്ള നാച്ചുറൽ ഫാമിങ്ങിലും വേറെ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ, അതിനുള്ള സാമ്പത്തിക 50 ലക്ഷം രൂപ വരെയൊക്കെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെൻറ് നൽകുമ്പോൾ കർഷകൻ തീർച്ചയായിട്ടും അങ്ങനെ മാറി ചിന്തിക്കാൻ പ്രാപ്തനാകുന്നുണ്ട്.
1: പിന്നെ കൃഷി വിജ്ഞാന കേന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ മറ്റേ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് ഡയറക്റ്റ് ഫാമേഴ്സിലോട്ട് എത്തണം. ഇതിനുവേണ്ടിയും നിരവധി സ്കീംസ് ഉണ്ട്, എത്തുന്നുണ്ട്.
2: കേന്ദ്ര സർക്കാർ എത്ര ഉദ്ദേശശുദ്ധിയോടുകൂടി ഏതെല്ലാം പദ്ധതികൾ നടപ്പാക്കുന്നത്, അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, അതിപ്പോൾ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു സംവിധാനം മാറണം. മാറിക്കൊണ്ട് ഒരു ഇതിനോടൊരു പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് കാർഷിക രംഗത്തിലേക്ക്, കൃഷി വിജ്ഞാന രംഗത്തിലേക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് കൃഷിയിൽ താല്പര്യമുള്ള കർഷകരുടെ മക്കളെയും മറ്റുള്ളവരെയും കണ്ടെത്തി കൃഷി ഉദ്യോഗസ്ഥരും കൃഷി ഓഫീസർമാരുമായിട്ട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവരെ പരിശീലിപ്പിച്ച് നൂതന സംവിധാനങ്ങൾ നമ്മുടെ

0: കൃഷി മേഖലയിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിലും AI മേഖലയിലും ഉണ്ടായിരിക്കുന്ന ഒരു കുതിച്ചുചാട്ടം അത് കൃഷിക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന് വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോൺ ദീദി പോലെയുള്ള പദ്ധതികൾ, അത് നമ്മുടെ സാധാരണ സ്ത്രീകളെ പോലും ഡ്രോൺ ഉപയോഗിച്ച് കൃഷി ചെയ്യുവാൻ കൽപ്പുള്ളവരാക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ FPOയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, ഇപ്പോൾ കൃഷി സിഞ്ചായി യോജന, നബാർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഊർജ്ജ സംരക്ഷണ മേഖലയിൽ, അത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈദ്യുതി ചിലവാക്കേണ്ടി വരുന്നത് കേരളത്തിൽ. അപ്പം നമ്മളുടെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ സോളാർ പോലെയുള്ള, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിയൽ പമ്പും ഊർജ്ജ സംരക്ഷണത്തിനുള്ള മാർഗ്ഗങ്ങൾ നടപ്പാക്കുന്നതിന് നബാർഡിൻ്റെ പദ്ധതികൾ ഒരുപാട് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക, പാടശേഖര സമിതികളുമായിട്ട് സഹകരിച്ച് കിട്ടുന്നുമുണ്ട്. കാർഷിക മേഖലയുടെ പ്രയോറിറ്റിയും അതിൻ്റെ പ്രകൃതിയുടെ അനുസരിച്ചുള്ള അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പാടശേഖരങ്ങളൊക്കെ ഏത് വേണം, വെള്ളം കിട്ടാത്ത പാടശേഖരങ്ങളൊക്കെ ഏത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികളെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കേരളത്തിൽ നടപ്പാക്കാൻ ഒരു സംവിധാനം വേണം. അല്ലാതെ പാലക്കാട്ടെ കർഷകന് കൊടുക്കുന്ന അതേ ആനുകൂല്യം കുട്ടനാട്ടിലെ കർഷകന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനൊക്കെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാർഷിക മേഖലയുടെ ഒരു സ്വഭാവം അനുസരിച്ചുള്ള പദ്ധതികളിലെ വ്യതിയാനങ്ങൾ വരുത്തി നടപ്പിലാക്കുവാനുള്ള സംവിധാനങ്ങൾ വേണം. ധാരാളം എന്നെ പോലെയുള്ള വിമുക്ത ഭടന്മാർ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ള ഒരു ആവശ്യമാണ്. ഞങ്ങൾക്ക് കാർ എടുക്കാൻ CST വഴി ആനുകൂല്യമുണ്ട്, വിലയിളവ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാർഷിക യന്ത്രം എടുക്കാൻ ഒരു വിമുക്ത ഭടന്, ഒരു ട്രാക്ടർ എടുക്കാനോ ഒരു കൊയ്ത്തി യന്ത്രം എടുക്കാനോ വിമുക്ത ഭടന് പ്രത്യേക പരിഗണനകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ കാറെടുക്കുന്ന അല്ലെങ്കിൽ മറ്റ് മോട്ടോർ സൈക്കിൾ എടുക്കുന്ന, മറ്റ് വില കൂടിയ കൺസ്യൂമർ ഐറ്റംസ് എടുക്കുന്ന ഒരു ആനുകൂല്യത്തിലേക്ക് CST വഴിയുള്ള കൊയ്ത്തി യന്ത്രവും ട്രാക്ടറും ഒക്കെ കാർഷിക മേഖലയിൽ
1: പ്രവർത്തിക്കാൻ
0: തയ്യാറായിട്ടുള്ള വിമുക്തഭടന്മാർക്ക് ലഭ്യമാക്കണം.
1: അനിൽകുമാർജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കേന്ദ്ര സർക്കാരിന്റെ കാർഷിക സൗഹൃദ പദ്ധതികളെക്കുറിച്ച് ശ്രീ അനിൽ തോട്ടങ്കരയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അനിൽ തോട്ടങ്കരയുടെ ഫോൺ നമ്പർ പറയാം. 7619953666

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: എരിക്ക് എരിക്കിന്റെ വിത്ത് വഴിയും കമ്പ് നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഇവ കേരളത്തിലെ പറമ്പുകളിലും വഴിയരികിലും സാധാരണ കാണപ്പെടുന്നു. എരുക്കിന്റെ വേര്, വേരിന്മേലുള്ള തൊലി, കറ, ഇല, പൂവ് എന്നിവ പ്രധാനമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. ത്വക്ക് രോഗം, ഛർദി, രുചിയില്ലായ്മ തുടങ്ങിയ അസുഖങ്ങൾക്ക് എരിക്ക് ഉപയോഗിച്ചു വരുന്നു. കൂടാതെ പല അസുഖങ്ങൾക്കുമായി നിർമ്മിക്കുന്ന ആയുർവേദ ഔഷധങ്ങളിൽ എരുക്കിന്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വിയർപ്പിനെ ഉണ്ടാക്കുന്ന ഔഷധം എന്നാണ് ചരക സംഹിതയിൽ എരുക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
2: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും.

0: രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാൽ ഉൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനിയുണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തു കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പ് ചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം 1.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ 1 ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൾ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി

0: ലിറ്റർ, 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ രണ്ടു വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് PGPR മിശ്രിതം 1? ഉത്തരം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയടങ്ങിയ ജൈവവളം ചേർന്ന ഒരു മിശ്രിതമാണ് PGPR മിശ്രിതം 1.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ, ചിത്രം കീർത്തിചക്ര. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷ ശ്രീധറിന്റെ സംഗീതം.

ഇനി ദുൽഖർ സൽമാനും അന്ന കത്തറീന വലയിലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ABCD. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് സന്തോഷ് വർമ്മയും അന്ന കത്തറീന വലയിലും ചേർന്ന്. സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഏറ്റവും ഒടുവിൽ എൻ്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേഘം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാനാക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM ന്യൂസ് ഹെഡ്ലൈൻസിനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം. ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. ഒരു നമ്പർ കൂടി, 9495959321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു, 9495964321, 9495959321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സംഗീത ജേക്സ് ബിജോയ്, നഞ്ചമ്മ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയ്യപ്പനും കോശിയും. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 ഒരു നമ്പർ കൂടി 9496565321 മറ്റൊരു നമ്പർ കൂടി പറയുന്നു. 9496596321 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഷഹബാസ് അമൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം അന്നയും റസൂലും. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മേപ്പള്ളി ബാലൻ, സംഗീതം നൽകിയത് മെഹബൂബ്.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. ഒരു നമ്പർ കൂടി, 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു, 9495964321. മറ്റൊരു നമ്പർ കൂടി, 9496596321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. അറിയിപ്പ് കഴിഞ്ഞു.

ഇനി സഞ്ജിത് ഹെഡ്ജയും വിഷ്ണു വിജയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം പ്രേമലു. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് സുഹൈൽ കോയ, സംഗീതം നൽകിയത് വിഷ്ണു വിജയ്.

ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനാർക്കലി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് രാജീവ് നായർ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് OV വിജയൻ എഴുതിയ കഥ കടൽ തീരത്ത്, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനും അപ്പുറത്ത് മുത്തുരാവുത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലുവാനം കുടികളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തെയും മുത്തുവണ്ണനും നാഗയിലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. വെള്ളായപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ, വെള്ളായപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതയ്ക്കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ. തുവർത്തിൽ കെട്ടിയ പുതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തൻ്റെ കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്കൊരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയേ, മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം, 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 റുപ്യ കടം വീട്ടാനുണ്ട്. അല്ല, 15 റുപ്യയും 4 അണയും. വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളു പൊട്ടുന്നു. എൻ്റെ പ്രാണൻ പറയുന്നു, പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനപ്പട്ടകൾ

0: ിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. ഇനിയും നാലുകല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. വെള്ളായിച്ചോ? അവൾ പറഞ്ഞു, അത്രമാത്രം. നീലിയേ, വെള്ളായപ്പൻ പറഞ്ഞു, അത്രമാത്രം. രണ്ടു വാക്കുകൾ മാത്രം. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിന്റെ നിറവ്. വെള്ളായപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴവെള്ളത്തിലേക്കിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴയൊഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിന്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിന്റെ കോന്തലയിൽ കിട്ടി. വെള്ളായപ്പൻ പടവുകയറി പ്ലാറ്റ്ഫോറത്തിലെത്തി. ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങിയ കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്കിറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. രണ്ടു ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ രണ്ടു പേരുകൾക്കിടയിൽ എന്ന പോലെ, രണ്ടു വാക്കുകൾക്കിടയിൽ എന്ന പോലെ, എന്തിൻ്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്നിരിപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു. കോയമ്പത്തൂർക്ക? കണ്ണൂർക്ക്, വെള്ളായപ്പൻ പറഞ്ഞു. നാന് കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂര് വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂര് എന്താ പണി? വിജയഴിച്ചൊന്നുമില്ല, വെറുതെ ബുക്കാണ്. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താൽപ്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായപ്പൻ തനിച്ചായി. ചോറുപൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നുറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയെ, മകനെ. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടിടത്ത് കേറാൻ തുടങ്ങി. ഇത് 1-ാം ക്ലാസ്സാണ് കടന്നോരെ?
1: തന്നെ.
0: അപ്പുറത്തെ പെട്ടിയിൽ.
1: റിസർവ്ഡ് ആണ്.
0: തന്നെ.
1: അപ്പുറത്ത് നോക്കിക്കോളൂ കടന്നോരെ.
0: അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം, എനിക്കുറങ്ങേണ്ട. ഈ രാത്രിയിൽ എന്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിൻ്റെ വെളിച്ചത്തിൽ. ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഷി? ആരോ ചിരിച്ചു. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പേ ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു. കാരണവരെ,
1: കട്ടാൽ മതി, ജയിലിൽ എത്തിച്ചേരാ.
0: അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനമാരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു.
1: എങ്ങട്ടാ ഈ രാവിലെ?
0: വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുന്നിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു.
1: എന്താത്?
0: പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു,
1: എന്റെ കുട്ടി ഇവിടെയുണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്?
0: പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു.
1: ആ പീസ് തുറക്കട്ടെ.
0: ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതായി. നാളെയാണ് അല്ലേ? പാറാവുകാരൻ പറഞ്ഞു.
1: എനിക്ക് പിടിയില്ല,
0: വെള്ളായപ്പൻ പറഞ്ഞു.
1: കടലാസില് എന്താണ് ഇഷ്ടിക്കിടക്കുന്നതാവോ?
0: പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു.
1: അതെ,
0: നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു.
1: തന്നെ,
0: വെള്ളായപ്പൻ പറഞ്ഞു.
1: കാർന്നവരിവിടെ ഇരിക്കൂ.
0: ഓ, ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ.
1: കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ?
0: വേണ്ട. എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ? വെള്ളായപ്പന്റെ കൈപ്പടം പൊതിച്ചോറിലമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാനിത് കഴിക്കാതെ ഇവിടെ വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേയുള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു.
1: ആപീസ് തുറന്നു.
0: ആളുകൾ മേശയ്ക്ക് പുറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ, അവ ചുറ്റിപ്പിടിച്ച് ശ്വാസമുട്ടിക്കുന്നു. വെയിലിന് ചൂടുകൂടുന്നു.
1: ഇവിടെ കാത്തിരിക്കൂ,
0: വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ.
1: ഇതാ ഇവിടെയാണ്.
0: ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിന്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോടു നേരായി തെല്ലിട നേരം നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു.
1: മകനെ!
0: കണ്ടുണ്ണി മറുവിളി വിളിച്ചു.
1: അപ്പാ!
0: രണ്ടു വാക്കുകൾ മാത്രം. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി.
1: മകനെ, നീ എന്തു ചെയ്തു?
0: എനിക്ക് ഓർമ്മയില്ലപ്പാ.
1: മകനെ, നീ കൊലപാതകം നടത്തിയോ?
0: എനിക്ക് ഓർമ്മയില്ല.
1: സാരമില്ല മകനെ, ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല.
0: പാറാവുകാർ ഓർമ്മിക്കുമോ?
1: ഇല്ല മകനെ.
0: അപ്പൻ എന്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി.
1: അപ്പാ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ.
0: രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും.
1: കാർന്നോരെ, പുറത്തു വരൂ, സമയം കഴിഞ്ഞു.
0: വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കും പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു. അവസാനത്തെ തിരിഞ്ഞു നോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നകന്നു. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു.

0: പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയമറിഞ്ഞു. ഒരു പേറ്റിച്ചയെപ്പോലെ തൻ്റെ മകൻ്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി. കാരണം അവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? യജമാനന്മാരെ, എന്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന്റെ പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ചി കെട്ടിത്തന്ന പുതിച്ചോറാണ്. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടുകളിൽ എവിടെ നിന്നു ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് OV വിജയൻ എഴുതിയ കഥ കടൽ തീരത്ത്, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ക്ഷണക്കത്ത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം.

രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി, കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. ആദ്യം സാഗരശയന വിഭോ, രാഗം ഭാഗ്യശ്രീ, ആദിതാളം, രചന എം ഡി രാമനാഥൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശ്ശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. തോടിരാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത്

നിശാസുരഭിയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഈണം നൽകിയ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: സ്ത്രീ ശക്തി സ്വരൂപിണിയാണ്. ഉത്തമയായ സ്ത്രീയുടെ പാതിവൃത്യ ശക്തി ഈ പ്രപഞ്ചത്തെ പോലും കീഴ്മേൽ മറിക്കാൻ പര്യാപ്തമാണ്. അതിനുദാഹരണമായി ഒരു പുരാണ കഥ പറയാം. പണ്ട് പ്രതിഷ്ഠാനമെന്ന ഒരു ദേശത്ത് കൗശികൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാൾ കുഷ്ഠരോഗിയുമായിരുന്നു. എങ്കിലും അയാളെ അയാളുടെ ഭാര്യ ദൈവത്തെപ്പോലെ കരുതി സേവിച്ചിരുന്നു. അയാളെപ്പോഴും അവളോട് ശണ്ഠ കൂടുകയും ശകാരിച്ചു കൊണ്ടിരുന്നിട്ടും അവളുടെ സ്നേഹാദരങ്ങൾക്ക് കുറവ് നേരിട്ടിരുന്നില്ല. അയാൾ അവൾക്ക് എപ്പോഴും പരമപൂജ്യനായിരുന്നു. ഒരിക്കൽ അവിടെയുണ്ടായിരുന്ന സുന്ദരിയായ ഒരു വേശിയെപ്പറ്റി കേൾക്കാനിടയായ കൗശികൻ അവളുടെ അടുക്കലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഭാര്യയായ അനസൂയയെ നിർബന്ധിച്ചു. പതിവ്രതകൾക്ക് ഭർത്താവിൻ്റെ ഏതൊരു അഭിലാഷവും ആദരണീയമായിരിക്കും. ഭർതൃഭക്തയായിരുന്ന അനസൂയ ഭർത്താവിൻ്റെ അഭീഷ്ടം നിറവേറ്റാനായി അയാളെ തോളിലെടുത്തുകൊണ്ട് വേശ്യാഭവനത്തിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ പല കാഴ്ചകളും ഉണ്ടായിരുന്നിട്ടും അവൾ അതൊന്നും കണ്ടിരുന്നില്ല. രാജകൽപ്പന പ്രകാരം മാണ്ഡവ്യനെന്ന മുനിയെ ആ വഴിയുടെ ഒരു ഭാഗത്തായി ശൂലത്തിൽ കോർത്തു നിർത്തിയിരുന്നു. അതിൻ്റെ സമീപത്തുകൂടി പോയതുകൊണ്ട് ആ മുനിയുടെ ദേഹത്ത് കൗശികൻ്റെ പാദങ്ങൾ തട്ടിയതുകൊണ്ട് ശൂലത്തിൽ കിടന്ന അയാൾക്ക് അത്യധികം വേദന അനുഭവപ്പെടുകയാൽ തൽക്ഷണം കോപിഷ്ഠനായി തീർന്ന പാണ്ഡവ്യൻ സൂര്യൻ ഉദിക്കുമ്പോൾ നീ മരിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ശാപം തൻ്റെ ദേഹത്ത് മുട്ടിയ കൗശികനെ ഉദ്ദേശിച്ചാണെന്ന് അനസൂയയ്ക്ക് മനസ്സിലായി. ഇത് കേട്ടപ്പോൾ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്നു കൗശികൻ്റെ ഭാര്യയും പറഞ്ഞു. പിന്നീട് സൂര്യോദയം ഉണ്ടായിട്ടില്ല. അങ്ങനെ സൂര്യോദയം ഉണ്ടാകാതെ പല രാത്രികളും തുടർന്നുപോയി. കാലം വളരെ കടന്നുപോയി. പകലുദിക്കാതെ രാത്രി മാത്രമായി കണ്ട ദേവന്മാർ ഭയാകുലരായിത്തീർന്നു. ലോകാവസാനത്തിൻ്റെ തുടക്കമാണോ എന്ന് അവർ പലരും ചിന്തിച്ചു. ഭൂമിയിൽ മനുഷ്യർക്കാർക്കും കാലഗണനയനുസരിച്ച് യാഗാദി കർമ്മങ്ങൾ ചെയ്യാനാകാതെയായി. പ്രശ്നപരിഹാരത്തിന് മാർഗം കാണാതെ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. കഥകളെല്ലാം കേട്ട ബ്രഹ്മാവ് പറഞ്ഞു, പാതിവൃത്യത്തിൻ്റെ ശക്തിയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. സൂര്യൻ ഉദിക്കാതിരിക്കുന്നത് പാതിവൃത്യത്തിൻ്റെ മഹാത്മ്യം നിമിത്തമാണ്. സൂര്യോദയമുണ്ടാകാത്തതു കാരണം മനുഷ്യർക്കും വളരെയധികം ഹാനി സംഭവിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചെന്ന് കൗശികപത്നിയും പതിവ്രതാരത്നവുമായ അനസൂയയെ സമാധാനിപ്പിക്കൂ. അപ്പോൾ സൂര്യൻ ഉദിക്കും നിശ്ചയം. ദേവന്മാരെല്ലാം പതിവ്രതയായ അനസൂയയുടെ അടുക്കൽ ചെന്ന് അവളെ സമാധാനിപ്പിച്ചു. അവൾ സൂര്യനെ ഉദിപ്പിച്ചു. മാണ്ഡവ്യ ശാപത്താൽ കൗശികൻ മരിച്ചെങ്കിലും അയാളെ ദേവന്മാർ ജീവിപ്പിച്ചു. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി എത്ര ക്ലേശങ്ങൾ സഹിച്ചും ശുശ്രൂഷകൾ ചെയ്തും ഭർത്താവിനെ ഈശ്വരനായി കണ്ട് പ്രസാദിപ്പിക്കുന്ന സ്ത്രീയുടെ ആത്മബലമാണ് പാതിവൃത്യ ശക്തി. ആ ശക്തിക്കു കീഴിൽ എല്ലാ അനഭിമതങ്ങളും അഗ്നിക്കിരയാകും. സ്ത്രീയുടെ പാതിവൃത്യ ശക്തിക്ക് സൂര്യൻ്റെ ചൂടുണ്ട്, കൊടുങ്കാറ്റിൻ്റെ ശക്തിയുണ്ട്, സമുദ്രത്തിൻ്റെ ആഴമുണ്ട്. അക്ഷന്തവ്യമായ ആ തീനാളങ്ങളാൽ എന്തിനേയും ദഹിപ്പിക്കാനുള്ള കരുത്തും അതിനുണ്ട്.
0: ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം

തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയറിലേക്ക് കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

आए हैं तो काम भी बताइए, पहले जरा आप मुस्कुराइए, पहले जरा आप